ആകാശവാണി 103.6 റിയൽ എഫ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:21. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 19. കൊല്ലവർഷം 1202, കന്നി 25. 2026 ഒക്ടോബർ 11, ഞായറാഴ്ച. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അന്നക്കുട്ടി പീറ്റർ.
1: ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട അടിസ്ഥാനപരമായ സ്വഭാവഗുണം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ: ക്ഷമ. ക്ഷമയാണ് ശക്തി എന്ന് അധ്യാത്മരാമായണത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. പൊറുമ അഥവാ ക്ഷമ എന്ന സ്വഭാവഗുണത്തെ ഖുറാൻ അടിവരയിടുന്നു. തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് 7 അല്ല 7 70 പ്രാവശ്യം ക്ഷമിക്കുക എന്നാണ് ബൈബിളിൽ ക്രിസ്തു അനുശാസിക്കുന്നത്. ഭൂമിയുടെ പര്യായ പദങ്ങളിലൊന്നാണ് ക്ഷമ. ഭൂമിയോളം ക്ഷമിച്ചു എന്ന് പറയാറുണ്ടല്ലോ. എന്തിനും അതിൻ്റേതായ സമയം അനുവദിച്ച് കാത്തിരിക്കാനുള്ള സന്നദ്ധതയാണ് ക്ഷമ. ഏത് കാര്യത്തിനും ശരിയായ ഫലപ്രാപ്തിയുടെ ആസ്വാദ്യത കൈവരണമെങ്കിൽ അതിൻ്റേതായ സമയം അനുവദിക്കാനുള്ള ക്ഷമ കൂടിയേ തീരൂ. ആർക്കും ഒന്നിനും തീരെ ക്ഷമയില്ലാത്തൊരു കാലഘട്ടമാണിത്. ചോരയുടെ മണവും മനമടുപ്പുമില്ലാത്ത ഒരു പ്രഭാതം പോലുമില്ല. നിസ്സാര സംഭവങ്ങളുടെ പേരിൽ വീടും റോഡും പൊതുവിടങ്ങളും ക്രൂരമായ അതിക്രമങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും വേദിയാകുന്നു. രക്തബന്ധത്തിനോ സാമൂഹ്യ ബന്ധങ്ങൾക്കോ യാതൊരു വിലയുമില്ലാതായി തീരുന്നു. കരുണയും കരുതലും നഷ്ടപ്പെട്ട ജീവസറ്റ ദുഷ്ടചിന്തകളുടെ തേരോട്ടം. ഒരല്പനേരം ഒന്ന് കാത്തു നിൽക്കാൻ, കാര്യകാരണങ്ങൾ മനസ്സിലാക്കാൻ ആർക്കും ക്ഷമയില്ല. വെറുപ്പും വിദ്വേഷവും പകയും മനുഷ്യ മനസ്സുകളെ മലിനമാക്കുന്നു. ക്ഷിപ്രകോപത്തിനും തദ്വാര ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾക്കും ഇത് കാരണമാകുന്നു. മനസ്സിൽ വെറുപ്പിലൂടെ ശത്രുത ജനിക്കുമ്പോൾ നഷ്ടമാവുന്നത് നമ്മുടെ തന്നെ ഊർജമാണ്. മനസ്സിൽ ഉയർന്നമരുന്ന വെറുപ്പിനും ഉത്കണ്ഠകൾക്കും ഒരുപാട് വിഷാംശം പുറപ്പെടുവിക്കാൻ കഴിയും. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തെ അത് ബാധിക്കും.

0: ഉള്ളിൽ വളരുന്ന വെറുപ്പ് പകയായി രൂപം പ്രാപിക്കുകയും മനോഭാവത്തെയും പെരുമാറ്റത്തെയും വികലമാക്കുകയും ചെയ്യും. ഒരു നിമിഷത്തെ ക്ഷമയില്ലായ്മ തനിക്കും മറ്റുള്ളവർക്കും തീരാ ദുഃഖത്തിന് കാരണമായേക്കാം. മാർസൽ യുവനീസ എന്ന ആഫ്രിക്കൻ വൈദികന്റെ റിസൺ ഫ്രം ദ ആഷസ് എന്ന ആത്മകഥ ഹൃദയസ്പർശിയാണ്. ഇപ്പോൾ കെനിയയിലെ ഹെക്കിമ യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രിൻസിപ്പലാണ് അദ്ദേഹം. 1996 റുവാണ്ടയിലുണ്ടായ വംശീയ കലാപത്തിൽ തന്റെ കുടുംബാംഗങ്ങളെല്ലാം അതിക്രൂരമായ നരഹത്യയ്ക്ക് വിധേയരായി. പൈശാചികമായ ആ വംശഹത്യയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട അയൽക്കാർ തന്നെ സകലരെയും കൊന്നൊടുക്കുകയും വസ്തുവകകളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. 14 വയസ്സുള്ള ഒരു പയ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭീകരത. 100 ദിവസത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കശാപ്പ് ചെയ്യപ്പെട്ടു. മാർസലിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമടക്കം 40-ലധികം കുടുംബാംഗങ്ങൾ അതിക്രൂരമാം വിധം അന്ന് കൊല്ലപ്പെട്ടു. ചിലരെയൊക്കെ ജീവനോടെ കക്കൂസുകുഴിയിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ആകെ അനാഥമാക്കപ്പെട്ട മാർസലിന്റെ മനസ്സ് വെറുപ്പും വിദ്വേഷവും കൊണ്ട് കലുഷിതമായി. വർഷങ്ങൾ കടന്നുപോയി. സെമിനാരിയിൽ ചേർന്ന മാർസൽ ഒരു ദിവസം തന്റെ മാതാപിതാക്കളുടെ കല്ലറ സന്ദർശിക്കാൻ പോയി. തികച്ചും യാദൃച്ഛികമായി അവിടെ വെച്ച് തന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം കൊന്നൊടുക്കിയ ക്രൂരനായ ആ കൊലയാളിയെ കണ്ടുമുട്ടുന്നു. ഭയവും ക്രോധവും പകയുമെല്ലാം പതഞ്ഞുയർന്ന നിമിഷം ആ മനുഷ്യൻ മാർസലിന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, "മാർസൽ, നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയുമോ?" മാർസലിന്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക. "ഞാൻ സ്തബ്ധനായി, എനിക്കതിന് കഴിയില്ലല്ലോ." എന്നാൽ ഏതോ അദൃശ്യശക്തി എന്നെ കീഴടക്കി. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനതിനെ ദൈവീക ശക്തി എന്ന് വിളിക്കുന്നു. അയാളൊരു ഭീകരനാണെന്ന് തോന്നിയെങ്കിലും ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ആ നിമിഷം എന്റെ ഹൃദയഭാരം നീങ്ങി ഞാൻ സ്വതന്ത്രനായി. ക്ഷമിക്കുക എന്നത് ഒരത്ഭുതമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഈ ആത്മകഥാഭാഗം വായിക്കുന്ന ആരുടെയും കണ്ണുകൾ നനയും. തുടർന്ന് മാർസൽ പറയുന്നത് ഇങ്ങനെ: "നിങ്ങൾ ക്ഷമിക്കുന്ന മാത്രയിൽ നിങ്ങൾ സ്വതന്ത്രനാകും. അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുകയും ചെയ്യും." എത്ര സത്യമാണിത്! നമ്മുടെ മനസ്സിൽ വെറുപ്പും പകയും വിദ്വേഷവും ചുമന്നുകൊണ്ട് നടന്ന് നാം നമ്മുടെ മാനസിക ശക്തിയെയും ശാരീരിക ക്ഷമതയെയും നശിപ്പിക്കുന്നു. യാതൊന്നിനും ക്ഷമയില്ലാതെ നമുക്കും സമൂഹത്തിനും വിപത്ത് വരുത്തിവെക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കാം, അല്പം കാത്തിരിക്കാം, ശാന്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ നമ്മുടെ ഈ ഹ്രസ്വമായ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി തീരട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് അന്നക്കുട്ടി പീറ്റർ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി യുഎൻ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. എത്യോപ്യയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജമാർഗ്ഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന സമിതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICAR സിഫ്റ്റിൽ കൂടിയാലോചന നടത്തി മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 139 പോയിന്റോടെ ജേതാക്കളായി. 17th തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാർ ആകുന്നത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇൻഡോറിൽ വൈകിട്ട് 7:00 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8:00.

103.6 റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, വെണ്ണിക്കുളം ഗോപാലകുറുപ്പൻ്റെ ഗംഗ എന്ന കവിത, ആലാപനം സുജാത ഇ ടി. 6:15 പ്രഭാതമന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മന്ദിരം, 6:40 ഷോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55

പരീസൻസ് ചായ, ഹാപ്പി ജേണി, തുടർന്ന് പരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പ്ലസ്. 7 മണിക്ക് ഇന്നത്തെ ഗാനം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടിയൊപ്പം ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറത്തിൽ വഴികൾ, യാത്രികർ. 7:15 കേര സമൃദ്ധി വെളിച്ചെണ്ണ, ഒരു ഗാനം മാത്രം, സഹപ്രായോജകർ വെനീസിയ ബാത്വയർ. 7:20 ട്രഡി മിക്സ് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജികർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി അവതരിപ്പിക്കുന്നു ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റിഹാബിലിറ്റേഷൻ കോഴിക്കോട് അവതരിപ്പിക്കുന്നു ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, പേരാമ്പ്ര. 7:55 പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. 8:02 ശോഭിക വെഡിംഗ് മേള അവതരിപ്പിക്കുന്നു ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 റെയിലഫം പോഡ്കാസ്റ്റിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ചരിത്ര വിഭാഗ മേധാവിയുമായ ഡോക്ടർ ഷിനോയ് ജസിൻ പങ്കെടുക്കുന്നു. അവസാന ഭാഗം 9:02 ന്യൂ ഹിറ്റ്സ്, 9:30 കിഞ്ചന വർത്തമാനം, 9:35 മെയിൽ ബോക്സ്, 9:45 10:02 ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 ഗോൾഡ് റേറ്റ്. ഈ പരിപാടി സമർപ്പിക്കുന്നത് റീഗൽ ജ്വല്ലേഴ്സ്. തുടർന്ന് കോക്കുരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട, തിരൂർ പി പി എൻ എം എസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:02 ക്രസൻ ബിൽഡേഴ്സ്, ദിൽസേ ദിൽ തക്. 11:30 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1:02 ഗാനോത്സവം.

ഓർമ്മിക്കും പലപ്പോഴും ഈ വിധം. താരയ്ക്ക് രാധയ്ക്ക് കല്യാണ കൃഷ്ണനും വാരിക്കൊടുക്കുവാൻ

0: ഇപ്പോഴും.
1: സുജാത ഇ ടി ആലപിച്ച വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ഗംഗ എന്ന കവിതയാണ് കേട്ടത്. കാവ്യാഞ്ജലി.

0: പ്രഭാത വന്ദനം.
1: പ്രഭാതവന്ദനത്തിൽ ചിത്രപാടിയത്.

0: പ്രഭാതവന്ദനം സമാപിച്ചു. ആകാശവാണി 103.6 റേഡിയോ.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ എസ് ജാനകി പാടിയ ഗാനം, ചിത്രം നഗരമേ നന്ദി, പി ഭാസ്കറിന്റെ രചന, കെ രാഘവന്റെ സംഗീതം.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645000 3 2.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഇണം നൽകി, പി സുശീല പാടിയത്. ചിത്രം കാട്ടുകുരങ്ങ്.

റിയൽ എഫ് എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരമാണ്. നീലക്കുയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി കെ രാഘവൻ സംഗീതം നൽകി പാടിയ ഗാനം. രചന പി ഭാസ്കരൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പരിപാടികളിലേക്ക്. മാനാഞ്ചിറ ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അശോകൻ ആലപ്രത്തിന്റെ സ്മരണാർത്ഥം പ്രതീക്ഷയുടെ നേതൃത്വത്തിൽ സൗജന്യ സ്ഥാനാർബുദ പരിശോധനാ ക്യാമ്പ് 9 മണിക്ക്. 4 മണിക്ക് നടക്കാവ് ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈസ്റ്റ് നടക്കാവ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ ആദരിക്കുന്നു. മിഠായിത്തെരുവ് ഖാദി ബോർഡ് ഓഡിറ്റോറിയത്തിൽ 4:30 കേരള സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ NV കൃഷ്ണവാര്യർ അനുസ്മരണം. വൈകുന്നേരം 5 മണിക്ക് സുമാരാജീവിന്റെ പുസ്തക പ്രകാശനം വേദി ഓഡിറ്റോറിയത്തിൽ BM സുഹറ, NP ഹാഫിസ് മുഹമ്മദ് എന്നിവർ നിർവഹിക്കുന്നു. ചാലപ്പുറം കേസരി ഭവനിൽ

0: 5:30 നവരാത്രി സർഗോത്സവം ഉദ്ഘാടനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മുഖ്യാതിഥി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 7:00 വലിയങ്ങാടി കെ ജി എഫ് ഹാളിൽ കേരള ഗസൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഗസൽ ഗായകൻ ജഗജിത് സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് ഗസൽ കച്ചേരി.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
5: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
4: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
5: ഒപ്പം 65-ലധികം തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
4: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
5: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ഒ എൻ ഡി സി സൗകര്യവും.
4: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
9: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
10: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
11: ആകാശവാണി 103.6 FM. 6:45 പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റോഡ് വികസനം, തുറമുഖം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലെ പ്രമുഖ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കാവുന്ന അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങളും 3.7 കിലോമീറ്റർ നീളത്തിൽ ഡബിൾ ഡെക്കർ ഘടനയും പൂനമല്ലി പോരൂർ ഇടനാഴിയുടെ പ്രത്യേകതയാണ്. പഴനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. കാമരാജ് തുറമുഖത്ത് പുതിയ കൽക്കരി ബെർത്ത് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുകയും കണ്ടെയ്നർ ടെർമിനലിന്റെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. ഐ മദ്രാസിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും.

0: ചെന്നൈയിലെ ജയ്ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പോരൂർ തടാകത്തിന് സമീപത്തെ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും പൂജയും നിർവഹിക്കും.
1: ഫിറ്റ്നസ്, യുവജന ശാക്തീകരണം, ലഹരിമുക്ത ഇന്ത്യ എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ 94-ാം പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി രാവിലെ 6-ന് നമോഘാട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ ദീക്ഷാ മണ്ഡപത്തിൽ സൈക്കിൾ റാലി അവസാനിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രാഹഗിരി ഫൌണ്ടേഷൻ, മൈ ഭാരത് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാരണാസിക്ക് പുറമെ സായി ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരേ സമയം സൈക്കിൾ റാലികൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച 6 വർഷത്തെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒക്ടോബർ 11-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. എത്യോപ്യയിൽ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണം തെറ്റാണെന്ന് PIB വസ്തുത പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 57-ാമത് GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 17% നിന്ന് 5% ക്രമീകരിച്ചതായി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് വ്യക്തമാക്കിയതായും PIB അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICR സിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഡ്രോൺ പരത്തി നന്ദി അറിയിച്ച അദ്ദേഹം അടുത്ത വർഷം സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടത്തുന്ന കൊക്കൂണിന്റെ 20-ാം പതിപ്പിനെ സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജ മാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18-നാണ് പൂജവയ്പ്. 20-ന് മഹാനവമിയും 21-ന് വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടത്തും. 2-ാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംഗീത നൃത്ത ചുവടുകളാലും അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകളാലും നഗരത്തിലെ വിവിധ കോവിലുകൾ ഈ മാസം 21 വരെ ശബ്ദമുഖരിതമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കലക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകുന്നേരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിന്റെ ഇനിയുള്ള രാവുകൾ വർണ്ണ വെളിച്ചത്താൽ പ്രകാശപൂരിതമാകും.
1: ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാ

ആരംഭ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ വി സൗമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി വി ജയമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യ നിലയിലാണ്. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. 2-3 ബംഗളൂരുവിന്റെ ജയം. ഗോവ ചെന്നൈ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിൽ നടന്ന 6th ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5th മത്സരത്തിൽ പള്ളാത്തുരുത്തി മേൽപ്പാടം ചുണ്ടൻ 1rd സ്ഥാനം കരസ്ഥമാക്കി. വിയപുരം ചുണ്ടൻ 2rd സ്ഥാനവും നടുഭാഗം ചുണ്ടൻ 3rd സ്ഥാനവും നേടി. മന്ത്രി റോജി എം ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല 2rd സ്ഥാനവും പത്തനംതിട്ട ഉപജില്ല 3rd സ്ഥാനവും കരസ്ഥമാക്കി. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17th തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല 2rd സ്ഥാനവും മട്ടന്നൂർ ഉപജില്ല 3rd സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് സൗത്ത് മണ്ഡലം MLA ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയുള്ള സർവേയുടെ 2rd ഘട്ടം ഇന്ന് സൗത്ത് ബീച്ച് തീരപ്രദേശത്ത് നടത്തും. രാവിലെ പള്ളിക്കണ്ടി GLP സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2rd സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ ടൈം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: വളരുന്ന ഭാരതം. അറേബ്യൻ കടലിന് മുകളിലൂടെ 2.32 കിലോമീറ്റർ നീളത്തിൽ ഉയർന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലം ബോട്ട് യാത്രകളെ ഒഴിവാക്കി ബേറ്റ് ദ്വാരകയിലെ കൃഷ്ണക്ഷേത്രത്തിലേക്ക് ഇനി തടസ്സമില്ലാത്ത റോഡ് യാത്ര. ഭഗവത്ഗീതാ ശ്ലോകങ്ങൾ കോറിയിട്ട നടപ്പാതകളും 1 മെഗാവാട്ട് സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകളും ഗുജറാത്തിന്റെ തീരത്ത് വിസ്മയം തീർത്ത വിശ്വാസത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സംഗമം. സുദർശൻ സേതു, വളരുന്ന ഭാരതം.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
5: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 111,040, ഗ്രാമിന് 13,880, വെളിച്ചെണ്ണ ക്വിന്റലിന് 25,900, കുരുമുളക് നാടൻ 68,000.
5: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
5: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ഫോൺ 0495-233-4300.
7: ഇന്ന് ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസം, സമത്വം, സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഈ ദിനത്തിൽ ഇന്ന് വൈരമെന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തി, യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
4: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
3: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. ഒരു വിയറ്റ്നാം യാത്ര. വിനോദ് കുമാർ പങ്കുവയ്ക്കുന്ന യാത്രാവിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം.
6: ഫുക്കോക്ക് ഒന്ന് ബേസിക്കലി ഒരു ഐലൻഡ് ആണ്, ഒരു വലിയ ഐലൻഡ് ആണ്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫുക്കോക്ക് വിയറ്റ്നാം ടൂറിസത്തിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡ് ആയിട്ടാണ് തോന്നിയത്. അവിടെ ചെന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു സ്റ്റേയിലോട്ട് പോകുന്ന വഴിയിൽ എല്ലാം ലെസ് ഡെവലപ്ഡ് ആണ്. കാരണം റോഡ്സ് സ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്സ്, സ്റ്റേയ്സ് ആയിരിക്കാം, അതൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴി നീളെ കണ്ടതെല്ലാം കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഓൺഗോയിങ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഏരിയയിലാണ് ഫുക്കോക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫുക്കോക്കിൽ പോയിട്ട് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്ത ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൺസെറ്റ് ടൗൺ. സൺസെറ്റ് ടൗൺ എന്ന് വെച്ചാൽ ഒരു ഒരു യൂറോപ്പിലെ ഒരു ടൗൺ പോലെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൺസെറ്റ് ടൗൺ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളെല്ലാം അണ്ടർ കൺസ്ട്രക്ഷനാണ്. റോഡായാലും സൈഡിൽ സ്റ്റേ ആയാലും എല്ലാം ഇങ്ങനെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു സൺസെറ്റ് ടൗണിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും വൈബ് ഫുള്ള് മാറുകയാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ടൗൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ള് എല്ലാം ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റൊക്കെ കത്തിച്ച് ആൾക്കാർക്ക് ഒരു പാർക്ക് പോലെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത ഒരു ടൗണാണ്. ആ ടൗണിനകത്ത് നമുക്ക് പോയി ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മളൊരു യൂറോപ്യൻ ഒരു ടൗണിൽ കയറുന്ന ഒരു വൈബ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിയറ്റ്നാമീസ് ലോക്കൽ ആൾക്ക് വേണമെങ്കിലും അവിടെ പോകുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ ആക്ച്വലി യൂറോപ്പ് രാജ്യങ്ങളിൽ പോകാൻ പറ്റാതെ ആകാം, പക്ഷേ അതിൻ്റെ ഒരു അനുഭവം കിട്ടാനായിട്ട് ഈ ഒരു സൺസെറ്റ് ടൗണിൽ പോയാൽ മതി. ഹോയാൻ എന്നൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നമ്മളവിടെ ഒരു ഗൈഡുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ അമേരിക്കയായിട്ടുള്ള ഹിസ്റ്ററിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദനാങ്ങിൽ നിന്ന് ഹോയാൻ പോയെന്ന റൂട്ടിൽ ഇവിടെ എല്ലാം അമേരിക്ക ബോംബ് ചെയ്ത സ്ഥലങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ബോംബ് ചെയ്ത് പലതും ഫുള്ളി നശിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ എന്നായിരുന്നു ഗൈഡ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഹോയാനിൽ ചെന്നപ്പോഴത്തേക്കും ചൈനീസ് ആൾക്കാർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചൊരു ബ്രിഡ്ജ് കാണിച്ചായിരുന്നു. ഈ ബ്രിഡ്ജ് വന്നിട്ട് ബോംബിങ്ങിനെ സർവൈവ് ചെയ്തൊരു ബ്രിഡ്ജ് എന്നാണ് അവർ പറഞ്ഞത്. അത് എനിക്കൊരു സ്പെഷ്യൽ ഇതായിട്ട് തോന്നി. കാരണം അമേരിക്കയായിട്ട് യുദ്ധത്തിൽ ഇത്രയും ബോംബ് ചെയ്തിട്ടും സർവൈവ് ചെയ്തൊരു ഓൾഡ് ബ്രിഡ്ജ് കാണിച്ചു. ഇതൊരു ഇതുപോലെ ഒരു സ്ഥലത്ത് നാട്ടിൽ പോകുന്ന മുമ്പേ ആ ഒരു സ്ഥലത്തിൻ്റെ ഭാഷയുടെ ഹെലോവും താങ്ക് യുവും അവരുടെ ഭാഷയിൽ എങ്ങനെ പറയുന്നു എന്ന് ജസ്റ്റ് അന്വേഷിച്ച് വയ്ക്കും. അപ്പോൾ വിയറ്റ്നാമീസ് ഭാഷയിൽ ഹലോ പറയുന്നത് സിൻ ചാവ് എന്നാണ്. അതേപോലെ താങ്ക് യു എന്ന് പറയുന്നത് ക്യാം ഏൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു വിയറ്റ്നാമീസ് ഭാഷയിൽ താങ്ക് യു എന്ന് പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാം ഏൺ എന്നല്ലേ. പുള്ളിക്കൊരു അതിശയം. കുറേ പേര് അങ്ങനെ പഠിച്ചിട്ട് പോകുമായിരിക്കും, പക്ഷേ ഞാൻ ജസ്റ്റ് ഈ രണ്ട് വാക്കുകൾ നോക്കി വെച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അതിശയമായിരുന്നു അങ്ങേർക്ക്. പുള്ളി അതിശയിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു ആ ഇതൊക്കെ അറിയാം, ഇങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്. ഇങ്ങനെ ഹലോ ആൻഡ് താങ്ക് യു ഒരു മെയിൻ വാക്കുകൾ പോലെയാണ്. ഒരു ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും തീരുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്ന വാക്കുകളാണ്. നമ്മൾ ദനാങ് ടൂറിസ്റ്റ് ഏരിയയിലെല്ലാം നൈറ്റ് 12 വരെ കുറച്ച് തിരക്കുള്ള സ്ഥലങ്ങളായിരുന്നു. അതായത് റെസ്റ്റോറൻറ്റ്സ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ബീച്ചിലായാലും ആൾക്കാരൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളി സിറ്റി ഒരു 9 PM ഒരു 10 PM ശേഷം അടയ്ക്കുന്നു എന്നുള്ളൊരവസ്ഥയല്ല, ഒരു 12-1 വരെയൊക്കെ കുറച്ചും കൂടെ ക്രൗഡഡ് ആണ്. ബീച്ചും ആയാലും റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ കത്തിച്ചിട്ടിരിക്കുകയാണ് സിറ്റി ഫുൾ, ആ ഒരു ബീച്ച് സ്ട്രെച്ച് ഫുള്ള്. അപ്പോൾ നമുക്ക് ഫുൾ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. പിന്നെ തിരക്ക് കുറവൊന്നുമില്ല, ക്രൗഡഡ് ആണ്. അതുകൊണ്ട്

വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്കിപ്പോൾ നൈറ്റ് കുറച്ച് സമയം അധികം പുറത്ത് ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ബീച്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലും സേഫായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫൂക്കോക്കിൽ പക്ഷേ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളൊരു ടൗണിൽ ചെന്ന് എത്തിപ്പെടണം, എന്നാലേ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം, പക്ഷേ ആക്ച്വലി നമ്മൾ സ്റ്റേയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഔട്ടർ ഏരിയ ആവാം. അപ്പോൾ നമ്മളിപ്പം ഫൂക്കോക്കിലാണ് വന്നിട്ട് ബേസിക്കലി ഇതേപോലെ ഒരു സൺസെറ്റ് ടൗൺ അല്ലെങ്കിൽ ഗ്രാൻഡ് സിറ്റി ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റ് 12 വരെയോ 1 വരെയോ ആണെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷെ അവിടെ നിന്ന് ആക്ച്വലി നമ്മളെ സ്റ്റേയിൽ വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു ട്രാവൽ ടൈം കാണാം, അങ്ങനെ വന്നിട്ട് ഡേ ക്ലോസ് ആവും. ആക്ച്വലി നമുക്ക് അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻസ് ഇല്ല ഫൂക്കോക്കിൽ. ആക്ച്വലി വിയറ്റ്നാമിൽ നമ്മൾ പോയ രണ്ട് ലൊക്കേഷനും ബീച്ചിന് സമയമായിട്ടുള്ള ലൊക്കേഷനാണ്. ദനാങ് ബീച്ച് ലൊക്കേഷനാണ്, ഫൂക്കോക്ക് ഒരു ഐലൻഡുമാണ്. അപ്പോൾ ബീച്ച് തന്നെയാണ് മെയിൻ ഫോക്കസ്. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കോവളം അല്ലെങ്കിൽ വർക്കല വൈബ് എങ്ങനെയാണോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് എഡിഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം വളരെ സ്ട്രെസ് ഫ്രീ എന്ന് വെച്ചാൽ തിരക്ക് എല്ലാം വളരെ കുറവാണ്. ഇവിടെ ഉള്ളവരെ ഒരു തിരക്കൊന്നും അനുഭവപ്പെടത്തില്ല. ലൊക്കേഷൻസ് നോക്കുമ്പോൾ എല്ലാം ഒരു കേരളം പോലെ തന്നെയാണ് എല്ലാം കാണാൻ.

0: കോക്കൊരു ഐലൻഡുമാണ്. അപ്പോൾ ബീച്ച് തന്നെയാണ് മെയിൻ ഫോക്കസ്. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കോവളം അല്ലെങ്കിൽ വർക്കല വൈബ് എങ്ങനെയാണോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് എഡിഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം വളരെ സ്ട്രെസ് ഫ്രീ എന്ന് വെച്ചാൽ തിരക്ക് എല്ലാം വളരെ കുറവാണ്. ഇവിടെ ഉള്ളതിൽ ഒരു തിരക്കൊന്നും അനുഭവപ്പെടത്തില്ല. ലൊക്കേഷൻസ് നോക്കുമ്പോൾ എല്ലാം ഒരു കേരളം പോലെ തന്നെയാണ് എല്ലാം കാണാനും ഇത് ചെയ്യാനും, പക്ഷേ എല്ലാം വളരെ ലെയ്ഡ് ബാക്കാണ്. എല്ലാം ഒരു ബീച്ചിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ആവാം, എല്ലാം ലെയ്ഡ് ബാക്കും ആണ്, റോഡിൽ തിരക്കുകളും വളരെ കുറവാണ്. പോയ വേറൊരു ലൊക്കേഷനെ പറയുകയാണെങ്കിൽ ബണാ ഹിൽസാണ് നമ്മൾ പോയത്. ബണാ ഹിൽസിൽ ആക്ച്വലി എത്തിപ്പെടാനായിട്ട് നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത്. നമ്മൾ ഈ ബീച്ച് ലൊക്കേഷനിൽ നിന്ന് കുറച്ചൊരു ട്രാവൽ ടൈമുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ കാർ എടുക്കുകയാണ്. കേബിൾ കാർ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് കേബിൾ കാർ റൈഡ് എന്തുമാണ് ആ ബണാ ഹിൽസിലോട്ട് എത്തിപ്പെടുന്നത്. കേബിൾ കാർ റൈഡ് തന്നെ ഒരു 15 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പ് ഹിൽ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഈ കേബിൾ കാർ ട്രാവൽ ചെയ്യുന്ന ഈ ബണാ ഹിൽ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ പിന്നെ 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു മൂന്നാർ വൈബിലേക്ക് എത്തുകയാണ്. അവിടെ തണുപ്പും മഞ്ഞും മൂടലൊക്കെയാണ് അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ്. അവിടെയും നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാം. പാർക്സ് ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ഷോപ്പിംഗ് ചെയ്യാൻ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഒരു തണുപ്പുള്ള വൈബ് ഉടനെ തന്നെ അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് നേരെ ബണാ ഹിൽസിലോട്ട് പോയാൽ മതി. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ വിയറ്റ്നാമിലെ ഫേമസ് ആണ് കോഫി. അവരുടെ കോഫി എന്ന് വെച്ചാൽ വളരെ വളരെ സ്ട്രോങ് ആണ്. വെറുതെ ചെന്ന് ഒരാൾക്ക് കുടിക്കാന്ന് വെച്ചാൽ ഒരു ഞാൻ പറയുന്നത് കോഫി ലവേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള കോഫിയാണ് പറയുന്നത്. അല്ലാതെ കോഫി എൻജോയ് ചെയ്യാതാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വളരെ സ്ട്രോങ് ആണ്. പിന്നെ ബ്ലാക്ക് കോഫിയാണ്. ബ്ലാക്കിൽ അവർ ആക്ച്വലി മിൽക്കിൻ്റെ ക്രീമാണ് എടുത്തു വരുന്നത്. അവിടെ ഫേമസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കോഫിയാണ്. കോഫി ഓൾറെഡി വളരെ സ്ട്രോങ് ആണ്, അതിൽ തന്നെ അവർ സോൾട്ട് ചേർക്കും. കോഫിയിൽ സോൾട്ട് ചേർക്കും, വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കത് സോൾട്ട് വലിയൊരു ഫ്ലേവർ വ്യത്യാസമായിട്ട് തോന്നത്തില്ല. അത് ഒരു ആ ഒരു കോഫി ഫ്ലേവറിനെ ആഡ് ചെയ്യുന്ന പോലെ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ സോൾട്ടും. അപ്പം സോൾട്ട് കോഫിയുണ്ട്, പിന്നെ എഗ്ഗ് കോഫിയുണ്ട്. ഞാൻ എഗ് കോഫി ട്രൈ ചെയ്തില്ല, കാരണം റോ എഗ്ഗാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അനുഭവം പറയാൻ പറ്റത്തില്ല. പക്ഷേ സോൾട്ട് കോഫി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ കോഫി ലവറും കൂടെയാണ്, അതുകൊണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു ഐറ്റമാണ് അവിടുത്തെ സോൾട്ട് കോഫി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ മാങ്ങ ആൻഡ് ചക്ക. മാങ്ങ വന്ന് വിയറ്റ്നാമിൽ ഇയർ റൗണ്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതൊരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടത്തെക്കാളിലും വലിയ സ്പെഷ്യൽ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷേ ഇയർ റൗണ്ട് കിട്ടും. ഇപ്പം മാംഗോ ലവേഴ്സ് ഉണ്ടെങ്കിൽ വിയറ്റ്നാമിൽ പോയാൽ ഇയർ റൗണ്ട് എപ്പോഴും വേണമെങ്കിലും മാംഗോ ട്രൈ ചെയ്യാം. പിന്നെ ടേസ്റ്റിലും വ്യത്യാസം തോന്നിയത് അവിടുത്തെ ചക്ക. വളരെ ടേസ്റ്റായിരുന്നു അവിടുത്തെ ചക്ക. ഇവിടുത്തെ ചക്ക എന്ന് പറയുന്നത് നമുക്കൊരു ഹിറ്റ് ഓർ മിസ് ഫീലാണ്. ചില സമയം കൊള്ളായിരിക്കാം, ടേസ്റ്റ് കാണും, ചില സമയം അങ്ങനെ ടേസ്റ്റ് ഒന്നും കാണാതെ പോകാം. പക്ഷേ അവിടുത്തെ ഞാൻ 2-3 തവണ വാങ്ങി കഴിച്ചായിരുന്നു, എല്ലാം വളരെ ടേസ്റ്റുള്ള ചക്കയായിരുന്നു. പക്ഷെ അതും ഇയർ റൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ രണ്ട് ഐറ്റംസും വളരെ ടേസ്റ്റ്ഫുൾ സാധനങ്ങളായിരുന്നു. പിന്നെ കണ്ട കാഴ്ചയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ദനാങ്ങിൽ ചെന്ന് ഇറങ്ങിയ സ്ഥലത്ത് ഒരു ഡ്രാഗൺ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ആകൃതി എന്ന് വെച്ചാൽ ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്, ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ബ്രിഡ്ജിൻ്റെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തല വന്നിട്ട് ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ എൻഡിങ് പൊസിഷനിൽ അതിൻ്റെ ഹെഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ വീക്കെൻഡ്സ് വന്നിട്ട് ഇവ ഈ ഡ്രാഗൺ ബ്രിഡ്ജിൽ ഒരു ഷോ നടത്തും. അതായത് ഈ ഡ്രാഗണിൻ്റെ തലയിൽ നിന്ന് തീ തുപ്പുന്നതായിട്ട് ഷോ, വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇരുന്നാൽ ഈ വ്യൂ ഒന്ന് കാണാൻ പറ്റും. അപ്പം തന്നെ അവിടെ ഈ സ്ട്രീറ്റ് ഫുഡ് തട്ടുകട പോലത്തെ ഷോപ്സിലെല്ലാം അവരിങ്ങനെ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്സിൽ ഇങ്ങനെ കൊണ്ട് സീറ്റിട്ട് ഇങ്ങനെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നാൽ മാത്രമാണ് നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ മാത്രമേ അവിടെ ഇരുന്ന് ആ വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. 3 മിനിറ്റ്സ് ഷോയേ ഉള്ളൂ. നമുക്ക് 2-3 തവണ അത് ഇങ്ങനെ ഡ്രാഗൺ തീ തുപ്പുന്നതായിട്ടും കാണാൻ പറ്റും. വാട്ടർ പ്രേ ചെയ്യും, വാട്ടറും ഇങ്ങനെ വായിൽ നിന്ന് തുപ്പുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു നല്ല ഇതായിരുന്നു.
1: ഒരു വിയറ്റ്നാം യാത്ര. യാത്രാവിശേഷങ്ങൾ പങ്കുവച്ചത് വിനോദ് കുമാർ. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
3: എ സി ആയാലും ടി വി ആയാലും
2: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
3: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
2: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
3: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
2: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
4: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
6: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും. കെ എൽ സമൃദ്ധി വെളിച്ചെണ്ണ.
7: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്.

0: ഉൽപ്പന്നം. സഹപ്രായോജകർ വെനീസിയ ബാത്ത്വെയർ.
1: വെനീസിയ ബാത്ത്വെയർസ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസ്

0: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ഏറ്റവും പുതിയ ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ബെനീസിയ ബാത്ത് വെയറുകൾ.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: എം എസ് ബാബുരാജിൻ്റെ ഈണത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ ഗായിക എസ് ജാനകിയാണ്. അതുപോലെ ബാബുക്കയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയ കവി പി ഭാസ്കരനുമാണ്. ഈ കൂട്ടുകെട്ടുകൾ നമുക്ക് സമ്മാനിച്ചത് നിരവധി നിത്യസുന്ദരമായ ഗാനങ്ങളാണ്. കേൾക്കാം മനസ്സിനി എന്ന ചിത്രത്തിലെ ഗാനം.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ
1: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
2: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ.
2: വെനീസിയ ബാത്വെയർസ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
0: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രായോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: നല്ല തേങ്ങ അരച്ച മീൻകറി കഴിക്കാൻ കൊതിയാവുന്നു.
4: അതിനെന്താ, ട്രെഡി മിക്സിന്റെ കോക്കനട്ട് ഫിഷ് കറി പൗഡർ ഉണ്ടാകുമ്പോ സ്വാദിഷ്ടമായ തേങ്ങ അരച്ച മീൻകറി ഇനി വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാമല്ലോ.
3: ട്രെഡി മിക്സ്.

0: Articles are function words that precede nouns to define whether the noun is general or unique. A or an is the indefinite article. The is the definite article. സാധാരണയായി ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ് അതായത് ഒരു നിശ്ചിത വ്യക്തിയെയോ വസ്തുവിനെയോ ചൂണ്ടിക്കാണിക്കാൻ ദ എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ സഹായിക്കുന്നു. ദ എന്ന വാക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചേർക്കാം എന്ന് വിശദമായി മനസ്സിലാക്കാം. നിശ്ചിത വ്യക്തി വസ്തു അല്ലെങ്കിൽ നേരത്തെ പരാമർശിച്ചു കഴിഞ്ഞ വ്യക്തി വസ്തു അതായത് സന്ദർഭത്തോടനുബന്ധിച്ച് ആരെയാണ് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുവെങ്കിൽ അവിടെ ദ ഉപയോഗിക്കാം. ദ ക്യാൻ ബി യൂസ്ഡ് വെൻ വി ടോക്ക് അബൌട്ട് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ് ഓർ വൺ ഓൾറെഡി റെഫേർഡ് ടു ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ വിച്ച് വൺ വി മീൻ. എക്സാമ്പിൾ സെന്റൻസസ്: ദ ഡ്രസ് മെറ്റീരിയൽ യു ആസ്ക്ഡ് ഫോർ ഇസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. താങ്കൾ ആവശ്യപ്പെട്ട തുണിത്തരം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഏത് തുണിത്തരമാണ് ലഭ്യമല്ലാത്തത്? താങ്കൾ ആവശ്യപ്പെട്ട തുണിത്തരം. വിച്ച് ഡ്രസ് മെറ്റീരിയൽ? ദ ഡ്രസ് മെറ്റീരിയൽ യു ആസ്ക്ഡ് ഫോർ. വിൽ മീറ്റ് അറ്റ് ദ കഫേ ടുമോറോ ഈവനിങ്. നാളെ വൈകുന്നേരം നമുക്ക് കഫേയിൽ വെച്ച് കണ്ടുമുട്ടാം. വിൽ മീറ്റ് അറ്റ് ദ കഫേ ടുമോറോ ഈവനിങ്. കഫേ ഏതാണ് എന്ന് നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അത് സെന്റൻസിൽ നിന്ന് വ്യക്തവുമാണ്. ദ ഗേൾ സ്മൈൽഡ് അറ്റ് ഹിം. പെൺകുട്ടി അവനോട് ചിരിച്ചു. ഏതോ പെൺകുട്ടിയല്ല, നേരത്തെ കണ്ടതോ പരാമർശിക്കപ്പെട്ടതോ ആയ പെൺകുട്ടി. ഒന്നുകൂടി വ്യക്തമാക്കാം. ഹി സോ എ ഗേൾ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ദ ഗേൾ സ്മൈൽഡ് അറ്റ് ഹിം. അയാൾ ബസ് സ്റ്റോപ്പിൽ വച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. പ്രസ്തുത പെൺകുട്ടി അയാളോട് ചിരിച്ചു. ഒരു വിഭാഗത്തെ വർഗത്തെ മുഴുവനും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഏകവചനത്തിലുള്ള നാമപദം ഉപയോഗിക്കുന്നതെങ്കിൽ അതിനു മുൻപ് ദ ചേർക്കാം. ദ ഡോഗ് ഇസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്. നായ മനുഷ്യന്റെ ഉറ്റ ചങ്ങാതിയാണ്. ഒരു മനുഷ്യന്റെ ചങ്ങാതിയായ ഒരു നായയെയല്ല ഉദ്ദേശിക്കുന്നത്, നായ എന്ന മൃഗവിഭാഗത്തെ മുഴുവനുമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യരെ മുഴുവനുമാണ്, ഒരൊറ്റ മനുഷ്യനെ അല്ല. ദ ഡോഗ് ഇസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്. The rose is the queen of flowers. പൂക്കളുടെ റാണിയാണ് റോസ്. The rose is the queen of flowers. റോസാ പുഷ്പങ്ങളെ മുഴുവനുമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇതേപോലെ The crow is an intelligent bird. കാക്ക ഒരു ബുദ്ധിയുള്ള പക്ഷിയാണ്. എന്റെ വീട്ടിൽ സ്ഥിരം വരുന്ന കാക്ക മാത്രമല്ല, കാക്കകൾ പൊതുവെ ബുദ്ധിയുള്ള പക്ഷികളാണ്. The crow is an intelligent bird. Man, woman. ഈ നാമങ്ങൾ അവരുടെ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് പറയുമ്പോൾ ദ ചേർക്കാറില്ല. ആർട്ടിക്കിൾ ഇല്ലാതെ പറയാം, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ചേർക്കാം, അതുമല്ലെങ്കിൽ പ്ലൂറൽ ഫോം ബഹുവചന രൂപത്തിൽ പറയാം. മാൻ ആൻഡ് വുമൺ കോംപ്ലിമെന്റ് ഈച്ച് അദർ. പുരുഷനും സ്ത്രീയും പരസ്പര പൂരകങ്ങളാണ്. വിഭാഗത്തെ മുഴുവനായി പറയുമ്പോൾ ദ മാൻ ദ വുമൺ എന്ന് പറയേണ്ടതില്ല. മാൻ ആൻഡ് വുമൺ കോംപ്ലിമെന്റ് ഈച്ച് അദർ. എ മാൻ ആൻഡ് എ വുമൺ കോംപ്ലിമെന്റ് ഈച്ച് അദർ. ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പര പൂരകങ്ങളാണ്. ഇതും പൊതുവായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മെൻ ആൻഡ് വിമൻ കോംപ്ലിമെന്റ് ഈച്ച് അദർ. പുരുഷന്മാരും സ്ത്രീകളും പരസ്പര പൂരകങ്ങളാണ്. മൂന്ന് സെന്റൻസും ഒരേ കാര്യമാണ് പറയുന്നതെങ്കിലും ആശയം ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുന്നത് മെൻ ആൻഡ് വിമൻ കോംപ്ലിമെന്റ് ഈച്ച് അദർ എന്ന സെന്റൻസ് ആണ്.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോട്ട്.
2: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രയോജകർ: ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം.

0: പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: വ്യായാമവും പ്രതിരോധ ശേഷിയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈജു ഒല്ലക്കോട്.
2: ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി ജീവന്റെ ലക്ഷണമാണ്. പ്രതിരോധശേഷി അമിതമാകുന്നതോ കുറയുന്നതോ താളം തെറ്റുന്നതോ അഭികാമ്യമല്ല. ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധം, ആൻറ്റി ഇൻഫ്ലമേഷൻ അഥവാ ഹീലിംഗ് എന്നീ രണ്ട് പ്രതിരോധശേഷി പ്രവർത്തനങ്ങളാണ് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം. സന്തുലിതമായ ഈ രണ്ട് പ്രതിരോധശേഷി പ്രവർത്തനങ്ങൾ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും കാരണമാകുമ്പോൾ അസന്തുലിതമായ അവസ്ഥ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നു. പ്രമേഹം, ഹൃദ്രോഗം, കൊളസ്ട്രോൾ, അമിതമായ രക്തസമ്മർദ്ദം, ആർത്രൈറ്റിസ്, സോറിയാസിസ്, ക്യാൻസർ, ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയ എല്ലാ ജീവിതശൈലീ രോഗങ്ങളിലും ഈ അസന്തുലിതമായ പ്രതിരോധ ഘടകങ്ങളെയാണ് കാണുന്നത്. അതിനാൽ ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ആഹാരത്തിനും വ്യായാമത്തിനും സുപ്രധാനമായ പങ്കുണ്ട്. അടുത്തതായി എന്താണ് വ്യായാമം എന്ന് നോക്കാം. ശാരീരിക ശേഷി മെച്ചപ്പെടുത്താനും ആരോഗ്യം നിലനിർത്താനുമായി പ്രത്യേകമായി ചെയ്യുന്ന യോഗ, നീന്തൽ, നടത്തം, ജിം വർക്കൗട്ട് മുതലായ പ്രവൃത്തികൾക്കാണ് വ്യായാമം എന്ന് പറയുന്നത്. ഇത് ഒരു കായികാധ്വാനം തന്നെയാണ്. എന്നാൽ വീട്ടുജോലി, ഓഫീസ് ജോലി, കൃഷിപ്പണി മുതലായ കായിക അധ്വാനമുള്ള ജോലികൾ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഉത്തേജിക്കപ്പെടുകയുള്ളൂ. വ്യായാമങ്ങൾ മൂന്ന് വിധമുണ്ട്. ഒന്നാമതായി എയറോബിക് അഥവാ കാർഡിയാക് എന്നറിയപ്പെടുന്ന വ്യായാമം. നടത്തം, ഓട്ടം, സൈക്ലിംഗ്, ഡാൻസിംഗ് എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നു. ശരീരഭാരം കുറയ്ക്കാനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശാരീരികക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് പ്രയോജനപ്രദമാണ്. രണ്ടാമതായി എനേറോബിക് അഥവാ സ്ട്രെങ്തനിങ് എക്സർസൈസസ് ആണ്. പുഷപ്പ്, പുള്ളപ്പ്, വെയ്റ്റ് ട്രെയിനിങ് മുതലായ തീവ്രത കൂടിയ വ്യായാമങ്ങളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. പേശികളും അസ്ഥികളും വികസിപ്പിച്ച് ശരീരം പുഷ്ടിപ്പെടാനും ബാലൻസ് മെച്ചപ്പെടുത്താനും ഇത്തരം വ്യായാമങ്ങൾ ഉപകരിക്കും. മൂന്നാമതായി ശരീരത്തിൻ്റെ വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താനും മെച്ചപ്പെടുത്താനുമുള്ള വ്യായാമങ്ങളാണ്. നടുവേദന, കഴുത്തുവേദന, ഉളുക്ക് മുതലായവ തടയുന്നതിന് ഫ്ലെക്സിബിലിറ്റി എക്സർസൈസസ് പ്രയോജനം ചെയ്യും. പ്രാണായാമവും സൂര്യ നമസ്കാരവും ഉൾപ്പെടെയുള്ള യോഗാസനങ്ങൾ ഈ മൂന്ന് തരം വ്യായാമങ്ങളുടെയും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ശരീരഘടനയും ജോലിയുടെ സ്വഭാവവും അനുസരിച്ച് ഈ മൂന്ന് തരം വ്യായാമങ്ങളും ക്രമീകരിച്ച് നിശ്ചിത സമയം ചെയ്യുമ്പോഴാണ് വ്യായാമം ഉത്തമമാകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ഉത്തേജനം ലഭിക്കുന്നുണ്ടെന്നും ഒരിടത്തും ആയാസം കൂടുതൽ അനുഭവപ്പെടുന്നില്ലെന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ ഉത്തേജിപ്പിക്കപ്പെടുന്ന പേശികളിൽ നിന്നും അസ്ഥികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ തലച്ചോറിനെയും കൂടാതെ കരൾ, വൃക്ക, ഹൃദയം, ശ്വാസകോശം, വിവിധ ഗ്രന്ഥികൾ മുതലായവയെയും ഉത്തേജിപ്പിക്കുന്നതിനാലാണ് വ്യായാമത്തിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും ബുദ്ധിപരമായ കഴിവുകളും മെച്ചപ്പെടുന്നത്.
1: വ്യായാമവും പ്രതിരോധ ശേഷിയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈജു ഒല്ലക്കോട്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചേട്ടാ, ഫോൺ കേടായല്ലോ.
5: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
4: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
5: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
6: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
4: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
7: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
8: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
9: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
10: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
11: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലത്തിൽ വെളുത്ത പിശാചുക്കൾ എന്ന നാടകത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഫാദർ ഫൗസ്റ്റിൻ്റെ രചന, ഫാദർ ഫൗസ്റ്റിൻ കപ്പൂച്ചിൻ്റെ രചന, കുമരകം രാജപ്പൻ്റെ സംഗീതം.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, 600 പ്രവർത്തന പാരമ്പര്യം.
4: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം 1 October 2021 വരെ.
2: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
4: പൂക്കാട് കലാലയം ചേമഞ്ചേരി, ഫോൺ 9446068788.
5: FM 103.6 Real FM.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: എനിക്ക് 17 വയസ്സ് കഴിഞ്ഞിട്ട് 18-ാമത്തെ വയസ്സിലാണ് ജനിച്ചത്. 82-ലാണ് മൂത്താളെ പ്രസവിക്കുന്നത്. പിന്നെ 2-ാമത് പ്രസവിക്കുന്നത് 88-ലാണ്.

0: അഞ്ചാറ് വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അടുത്ത ആളും പിന്നെ രണ്ടാമത്തെ ആളുമായിട്ട് ഒരു രണ്ടര വയസ്സിന്റെ വ്യത്യാസമുള്ള അവർക്ക് രണ്ടര വയസ്സാകുമ്പോൾക്ക് മൂന്നാമത്തെ ആള് ജനിച്ചിരിക്കും. പിന്നെ എല്ലാവരും രണ്ടര വയസ്സ് മൂന്ന് വയസ്സിന്റെ കേപ്പിൽ പിന്നെ ആറു പേരും ജനിച്ചിരിക്കും.
1: ആറു പെൺകുട്ടികളാണ് നാദാപുരം സ്വദേശിനി സൈനയ്ക്ക്. ആറു പേരും ഡോക്ടർമാർ. അഞ്ചു പേരുടെയും വിവാഹം കഴിഞ്ഞു. ഇളയ ആൾ MBBS പൂർത്തിയാക്കി. PG ചെയ്യാനുള്ള ഒരുക്കത്തിൽ. സൈന തുടരുന്നു.
0: എന്താ നിങ്ങൾ പറയുന്ന മക്കളെ നിലച്ചു വെക്കൂല. പെണ്ണായി പോയിന്നും കൂടി ആരും പറയാൻ പാടില്ല. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഒരാൺകുട്ടി ജനിക്കണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളായത് കൊണ്ട് ഞങ്ങൾക്കൊരു നിരാശയോ അല്ലെങ്കിൽ ഒരു വിഷമോ അല്ലെങ്കിൽ ഞങ്ങള് ഭൂമിയിൽ നിന്ന് തോറ്റു പോവോ അല്ലെ നമ്മള് കുടുങ്ങിപ്പോവോ അങ്ങനത്തെ ഒരു ചിന്ത ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോ ഇല്ല. ഞങ്ങൾക്ക് മക്കളുണ്ടായപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നമ്മള് മക്കള് പഠിക്കണം, പഠിച്ചൊരു സ്ഥലത്തെത്തണം, പണം എത്ര പെട്ടിയിൽ വെച്ചാലും അല്ലെങ്കിൽ കുറെ ഭൂമി വാങ്ങി കുറെ ബിൽഡിംഗ് എല്ലാം വാങ്ങി നമ്മൾ എത്ര സമ്പാദിച്ചാലും കുറെ ദിവസം കഴിഞ്ഞ് നമ്മളെ ശേഷം അവരത് വീതിച്ചെടുക്കാൻ നോക്കുമല്ലാതെ അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. അറിവ് നേടുക, നമ്മളെ മക്കൾക്ക് നമ്മൾക്ക് കഴിയുന്നത്ര വിദ്യാഭ്യാസം കൊടുക്കുക. അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അത് അവരെ കയ്യിലുണ്ടായിക്കോളും. അവരവരെ സ്വന്തം കാലിൽ നിൽക്കട്ടെ. വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു നയമായിരുന്നു എന്റെ ഭർത്താവിനുള്ളത്. അപ്പൊ മൂത്ത മകളോട് എപ്പോഴും പറയൂ, നീ പഠിക്കണം, നീ ഡോക്ടറാണോ. അവക്കാണ് പഠിക്കാനും വലിയ താല്പര്യ. അവരെ വാപ്പ എങ്ങനെ വായിക്കും എന്നാ ധാരാളം വായന എന്റെ ആളാ. ഒരു വലിയ ലൈബ്രറി പോലെ ബുക്കുകളും കാര്യങ്ങളും ഒരു ദിവസം നാല് പത്രമെങ്കിലും വാങ്ങും, എല്ലാം വായിക്കുകയും ചെയ്യും. അതേപോലെയാണ് ഈ മൂത്ത മകളും. അവക്ക് വായിക്കണം വായിക്കണം, വായിച്ചാ മതിയാവില്ല. അപ്പൊ പിന്നെ അവളും അങ്ങനെ തന്നെ വാപ്പാന്റെ അതേ നിർദ്ദേശപ്രകാരം അങ്ങ് തുടങ്ങി അങ്ങ് പഠിച്ചു. അതേമാതിരി തന്നെ അവള് ഡോക്ടറായി. അതേമാതിരി രണ്ടാമത്തെ മോള്. പിന്നെ എല്ലാരും അങ്ങനെ അങ്ങ് തുടർന്ന് ഇതന്നെയാ വിദ്യാഭ്യാസത്തിന്റെ വർത്താനം മാത്രമേ വീട്ടിലുണ്ടാവും. പഠിക്കുക പോവുക ആ ഒരു ചിന്ത ആ ഒരു സംസാരം നമ്മളെ വീട്ടില് ഉണ്ടാവും. എന്റെ അടുത്ത് എന്റെ ഭർത്താവ് പറഞ്ഞു വെച്ചാല് ഇനി നമ്മളെ തലമുറയില് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു തലമുറ ഇനി നമുക്ക് ഉണ്ടാവൂല. അതിനി അവരാക്കിക്കോളൂന്നാ പറഞ്ഞത്.
1: അതെ, ഇന്ന് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. 2011 ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി പ്രഖ്യാപിച്ചത്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ലിംഗസമത്വം ഉറപ്പുവരുത്തുക, പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ലോക ജനതയെ ബോധവാന്മാരാക്കുക എന്നതെല്ലാമായിരുന്നു ഇത്തരമൊരു ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം പോലും. നമ്മുടെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനുമായി വനിതാ ശിശുവികസന വകുപ്പ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
2: നമ്മുടെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെയും അവകാശങ്ങളെയും ചേർത്ത് പിടിക്കേണ്ട സുപ്രധാനമായ ഒരു ദിനമാണെന്ന്. ബാല്യകാല വിവാഹങ്ങൾ അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപം നടത്തുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിന്റെ പ്രധാന സന്ദേശം. ഒരു പെൺകുട്ടിയുടെ ബാല്യവും പഠനവും കവർന്നെടുക്കുന്ന ബാല്യകാല വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കേണ്ടതുണ്ട്. കേരളം ഇക്കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിൽ അഭിമാനിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ, നേതൃശേഷി എന്നിവയ്ക്കായി നമ്മൾ നടത്തുന്ന ഓരോ നിക്ഷേപവും നാളെ നാടിന്റെ തന്നെ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാണ്. വിവേചനങ്ങളില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനുമായി വനിതാ ശിശുവികസന വകുപ്പ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനൊപ്പം നിയമപരമായ പിന്തുണയും കൌൺസിലിംഗ് സംവിധാനങ്ങളും വകുപ്പ് ഉറപ്പാക്കുന്നുണ്ട്. എങ്കിലും സമൂഹത്തിലെ ഓരോ കുടുംബവും ഇതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പെൺകുട്ടികളുടെ സ്വപ്നങ്ങളുടെ തിരകരിയുന്ന ഒരു സമ്പ്രദായത്തിനും നമ്മുടെ കേരളത്തിൽ ഇടമില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അവരുടെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ, അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർക്കാം.
1: ഒരു പെൺകുട്ടി അതിജീവിക്കേണ്ടി വരുന്ന വിവേചനങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സാമൂഹ്യ പുരോഗതി നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു ഫാറൂഖ് കോളേജ് സാമൂഹ്യശാസ്ത്ര മേധാവിയായ ഡോക്ടർ ഷിലു ജാസേം.
3: കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളും സാക്ഷ്യം വഹിക്കുന്നത് വിപ്ലവകരമായ ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾക്കാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചും പെൺകുട്ടികളെ സംബന്ധിച്ചും ഒരുപാട് സാമൂഹിക മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. എന്നാൽ വിവേചനങ്ങളെ അതിജീവിച്ച് പെൺകുട്ടികൾ വിജയിക്കുമ്പോൾ മാത്രമല്ല ഒരു സമൂഹം പുരോഗമിക്കുന്നത്, മറിച്ച് ആ വിജയത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അതിജീവിക്കേണ്ടി വരുന്ന വിവേചനങ്ങളുടെ തോത് കുറയുകയോ അല്ലെങ്കിൽ അതിജീവിക്കേണ്ടി വരുന്ന വിവേചനങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സാമൂഹിക പുരോഗതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇത്തവണത്തെ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണ പോലെ ഓരോ പെൺകുട്ടിയെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചോ മാത്രമല്ല, ആ സ്വപ്നങ്ങളെ

0: യാഥാർത്ഥ്യമാക്കാനുള്ള സ്വാതന്ത്ര്യവും അന്തസ്സും അവസരങ്ങളും ലഭിക്കുന്ന ഒരു സമൂഹത്തിന് എങ്ങനെ സൃഷ്ടിക്കാം എന്നതുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ചിന്താ സ്വാതന്ത്ര്യത്തെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും സുരക്ഷിതത്വത്തെയും ഒക്കെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സാമൂഹിക സാഹചര്യങ്ങളായിരിക്കണം നമ്മളുടെ ചുറ്റിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പെൺകുട്ടികൾക്കും ഒരേ രീതിയിലുള്ള അസമത്വമല്ല വരുന്നത്, നേരിടേണ്ടി വരുന്നത്. അവിടെ ഒരു ഇന്റർസെക്ഷണൽ റീഡിംഗ് ആവശ്യമാണ്. അതായത് വ്യത്യസ്ത ജാതി, വർഗം, മതം, ഭിന്നശേഷി, വംശം തുടങ്ങി വ്യത്യസ്ത തലത്തിലുള്ള ലിംഗവിവേചനങ്ങളാണ്. അതിൻ്റെ തോത് പലതരത്തിലും വർദ്ധിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങളെ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിന് നമ്മൾ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും ഒക്കെയും ലിംഗപരമായിട്ടുള്ള മുൻവിധികളെ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ആരോഗ്യ പരിരക്ഷണവും സാമ്പത്തിക അവസരങ്ങളും ഉറപ്പാക്കുന്നതിനോടൊപ്പം പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും ഭരണകൂടം കൂടുതൽ പ്രാധാന്യം നൽകണം. ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് സ്വന്തം ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ പെൺകുട്ടികൾ എടുക്കേണ്ടി വരുന്ന സമയത്ത് അവരുടെ ശബ്ദത്തിനും അഭിപ്രായങ്ങൾക്കും അർഹമായ ഇടം ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പം സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇടം നൽകുക.
1: പെൺകുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നതിനിടെ അവർക്ക് അത് നേടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് പെൺകുട്ടികളുടെ പിതാവായ മഞ്ചേരി സ്വദേശി രാജു നരൻ.
2: പാട്രിയാർക്കലായിട്ടുള്ള നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പെൺകുട്ടികൾ ഒരുപാട് വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിയമപരമായില്ലെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അസമത്വങ്ങളുണ്ട്, അടിച്ചമർത്തലുകളുണ്ട്, സുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പുറത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവരെ ഒരു മാതിരി കൂട്ടിലടച്ച് ഒതുക്കി ശാരീരികമായും മാനസികമായും ഒതുങ്ങാനും ഒരുമാതിരി സറണ്ടർ ചെയ്യാനൊക്കെ നിരന്തരം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ ഈ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് അത് നേടിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവരെ ഈ ഒരു ലോകത്തേക്ക് തുറന്നു വിട്ടു നോക്കൂ. അവർ ഈ ലോകത്തെ അതെന്താണോ ആ രൂപത്തിൽ കാണുന്നു, അനുഭവിക്കുന്നു, അതിൻ്റെ നന്മ കണ്ട് അനുഭവിച്ച് തിന്മകളെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ച് അതിലൂടെ ഒരു പുതിയ ലോകവീക്ഷണം രൂപപ്പെടുത്തുന്നു. അത് സാധ്യമാക്കാൻ നമ്മൾ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ തെളിഞ്ഞു വരുന്ന മകൾക്കൊപ്പം നമ്മളും വളരുകയാണ് ചെയ്യുന്നത്. രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് നേരത്തെ പറഞ്ഞ കഠിനമായ ആശങ്കയോ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ വലിയ ചിന്തകളോ ഒന്നുമല്ല ഉള്ളത്. നേരെ മറിച്ച് രണ്ടാമത് പറഞ്ഞ ഒരു വഴിയിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, സന്തോഷം, സംതൃപ്തി അതൊക്കെയാണ്. വേറൊന്നുമല്ല, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ചങ്ങലക്കെട്ടുകളൊന്നും ഇല്ലാതെ അവരെ വളരാൻ വിടുമ്പോൾ, അങ്ങനെ വളർന്ന് അവർ തെളിഞ്ഞ ബുദ്ധിയും മനസ്സുമായി നമ്മുടെ ഈ ലോകത്തെ തന്നെ നയിക്കാനും ലോകത്തിൻ്റെ തെറ്റുകളെയൊക്കെ തിരുത്തിക്കാനും കെൽപ്പുള്ള ആളുകളായി നല്ല പെൺകുട്ടികളായിട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരാനന്ദം.
1: നമുക്കിനി കോഴിക്കോട് JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ആയിഷ മിൻഹയുടെ വാക്കുകൾ കേൾക്കാം. അവളുടെ സ്വപ്നങ്ങളെ കുറിച്ചറിയാം.
3: എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വപ്നമാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആകുക എന്നത്. കുറ്റാന്വേഷണങ്ങളോടും ഇൻവെസ്റ്റിഗേഷനുകളോടുമുള്ള കുറ്റവാളികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്നതിനോടും എനിക്ക് വളരെ വലിയ താല്പര്യമാണ്. പോലീസിൻ്റെ അന്വേഷണങ്ങളിൽ സഹായിക്കുക, കുറ്റവാളികളുടെ പെരുമാറ്റം പഠിക്കുക, പ്രൊഫൈലിംഗ് നടത്തുക, ആവശ്യമായ കൗൺസിലിംഗ് നൽകുക തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓരോ വ്യക്തിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവസരങ്ങൾ ലഭിക്കണം. വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഒരാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എൻ്റെ സ്വപ്നങ്ങൾ എളുപ്പത്തിൽ നേടാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ആത്മവിശ്വാസത്തോടെയും സ്ഥിരമായി പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോയ ഒരു നാൾ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: കേട്ടില്ലേ, ആഗ്രഹിക്കുന്ന അത്രയും പഠിക്കുന്ന, സ്വന്തം കാലിൽ നിൽക്കുന്ന, ഉറച്ച തീരുമാനങ്ങളുള്ള, വിവാഹം വേണമോ വേണ്ടയോ എന്ന് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ധൈര്യപ്പെടുന്ന പെൺകുട്ടികളുള്ള ഒരു കേരളത്തിലേക്ക് നാം പതിയെ പതിയെ ചുവടുവെച്ച് തുടങ്ങുന്ന കാലത്താണ് ഈ അന്താരാഷ്ട്ര ബാലികാ ദിനം കടന്നുപോകുന്നത്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ചിറകുകൾക്ക് നമുക്ക് കാറ്റാകാം. ആ ചിറകുകൾക്ക് കത്രിക വെക്കുന്നവരെ തുടച്ചു നീക്കാം. ഒരു പെൺകുട്ടി തന്റെ മുഴുവൻ കരുത്തോടെയും ജീവിച്ചു തുടങ്ങുമ്പോൾ അവിടെ മാറുന്നത് അവളുടെ മാത്രം ജീവിതമല്ല, നമ്മുടെ നാടിന്റെ കൂടെ ഭാവിയാണ്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം MK ദിലീപ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: 103.6 Real FM.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം.
4: അവതരണം ഗായകനും സംഗീത സംവിധായകനുമായ അറക്കൽ നന്ദകുമാർ.
5: സിന്ധുഭൈരവി നല്ല പേരാണല്ലേ, കേൾക്കാനും അതിസുന്ദരം. ഇന്ത്യയിലേത് കോണിച്ചെന്നാലും 36 വിളയാട്ടം നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് ഹിന്ദുസ്ഥാനിയാവട്ടെ, കർണാടക സംഗീതമാവട്ടെ, രവീന്ദ്രസംഗീതം, കഥകള് സംഗീതം, നാടൻ പാട്ടുകൾ എന്നല്ല, വാങ്കിവിളികളിൽ വരെ സിന്ധുഭൈരവ് എന്ന രാഗത്തിന്റെ സാന്നിധ്യമുണ്ട്. മുഗളന്മാർ അഫ്ഗാനിസ്ഥാൻ വഴി വന്നപ്പോൾ കൂടെ മൂളി വന്നതാണ് ഈ രാഗം എന്നതിന്റെ തെളിവാണ് വാങ്കിവിളികളിലും സിന്ധുഭൈരവി തുടിക്കുന്നത് എന്നൊരഭിപ്രായമുണ്ട്. സപ്തസ്വരങ്ങളിലെ 12 സ്വരസ്ഥാനങ്ങളെടുത്ത് കഴുത്തിലിണിഞ്ഞ് കൃത്യമായ ആരോഹണ അവരോഹണമില്ലാതെ സിന്ധുഭൈരവിയുടെ ഭാരത പര്യടനം ഹൃദയത്തിലേറ്റാത്ത സംഗീത പ്രേമികളുണ്ടാവില്ല. ത്രിമൂർത്തികളടക്കം മുൻനിര വാഗ്യകാരന്മാരാരും ഈ രാഗത്തിൽ ഗൗരവകരമായ കൃതികൾ ചെയ്തിട്ടില്ലെങ്കിലും കച്ചേരികളുടെ രണ്ടാം പകുതി ഹൃദ്യമാക്കാൻ
6: വെങ്കിടാചല നിലയം വൈകുണ്ഠപുരവാസം
5: അല്ലെങ്കിൽ
6: കരുണൈ ദൈവമേ കർപ്പകമേ
5: അതുമല്ലെങ്കിൽ
6: ഭജ ഭജ മാനസ ഹരിമനവരദം
5: എന്നിങ്ങനെയുള്ള ചെറു കൃതികളിലൂടെ സിന്ധുഭൈരവിയുടെ സാന്നിധ്യം ഉണ്ടാകും. ആ അനുഭവത്തിലാവണം ശ്രീകുമാരൻ തമ്പി സാർ
6: സിന്ധുഭൈരവീരാഗരസം
5: എന്ന് ദക്ഷിണാമൂർത്തി സ്വാമിയെ കൊണ്ട് ഈണമിടിയിച്ചത്. എന്നാൽ അതിനൊരു വർഷം മുമ്പേ, അതായത് 1968 എം എസ് ബാബുരായന്റെ മനസ്സിൽ നിന്നും സിന്ധുഭൈരവി ഒരു അനശ്വര ഗാനമായി പിറവിയെടുത്തു കഴിഞ്ഞിരുന്നു.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
6: ചേട്ടാ, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
7: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0% down payment, 0% interest, 0% processing fee.
6: ഇഷ്ടം പോലെ വാങ്ങാനുണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
8: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
5: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
5: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
10: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
9: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
10: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
11: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
12: ആനന്ദ് കുമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് ജാനകിയും SP ശൈലജയും ചേർന്ന് പാടിയ ഈ പാട്ട് മെലഡിയുടെയും നാടോടി സംഗീതത്തിന്റെയും മനോഹരമായ മിശ്രണം കൊണ്ട് ശ്രദ്ധേയമായ ഗാനമാണ്. ജനപ്രീതി ആർജിച്ച ഈ പാട്ടിന്റെ ഈണം 1984 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമായ സിത്താരയിലും അദ്ദേഹം ഉപയോഗിച്ചു. കൂടാതെ 2020 പുറത്തിറങ്ങിയ ദ ലവ് ബേഡ്സ് എന്ന ഹോളിവുഡ് സിനിമയുടെ ട്രെയിലറിൽ ഈ ഗാനത്തിന്റെ ഒരു ഭാഗം പശ്ചാത്തല സംഗീതമായും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. വൈരമുത്ത് എഴുതിയ ആ ഗാനത്തിലേക്ക്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
0: ഒരു വശത്ത് നേരത്തെ തന്നെ അട്ടിയിട്ടിട്ടുള്ളതുകൊണ്ട് മറുവശത്തെ ഭിത്തിയോട് ചേർന്നാണ് സ്റ്റീഫൻ ചാക്കുകളെല്ലാം മുകളിൽ മുകളിലായി അടുക്കിയിരിക്കുന്നത്. അത്രയും ഉയരത്തിൽ അത് വേണ്ടിയിരുന്നില്ലെന്ന് ചെട്ടിയാർക്ക് തോന്നി. അവസാനത്തെ ചാക്കും മുകളിലെത്തിച്ച ശേഷം കുറച്ച് മറുവശത്തേക്ക് മാറ്റാം. സ്റ്റീഫന്റെ പൊക്കത്തിനേക്കാളും ഉയരത്തിലാണ് ആ ചാക്ക് മറിക്കേണ്ടത്. ചെട്ടിയാർ അതിനായി പിന്നിൽ നിന്ന് സഹായിച്ചു കൊടുക്കാനായി കൈ ഉയർത്തി. അന്നേരം ഭൂലോകം അനങ്ങുന്നതായി അയാൾക്ക് തോന്നി. മുന്നിൽ നിന്ന് ഭാരമേറിയ വലിയൊരു തിര അടിച്ചു വരുന്നതായി കണ്ട് ചെട്ടിയാർ പിന്നിലേക്ക് ഒരു പതറിയ ചുവട് വെച്ചു. തോളത്തും മുഖത്തും ഇരുണ്ട ഭാരം ആഞ്ഞടിച്ച് അയാൾ പുറകോട്ട് മറിഞ്ഞു. സ്റ്റീഫനാകട്ടെ, എന്തെങ്കിലും തോന്നാനോ അറിയാനോ ഉള്ള സമയം അനുവദിക്കപ്പെട്ടില്ല. ചില മരണങ്ങൾ ഒരു നിമിഷത്തിൻ്റെ ചെറിയൊരംശം കൊണ്ട് സംഭവിക്കുന്നതാണ്. മരണപ്പെടുന്നയാൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ അവസാനിക്കാൻ പോവുകയാണെന്ന തോന്നൽ പോലും ഉണ്ടാകില്ല. ഞാൻ എന്ന ബോധ്യത്തിൽ

0: ഇതിൻ്റെ അവസാനം മാത്രം അറിയാൻ അയാൾക്ക് സാധിക്കില്ല. ഞൊടികൊണ്ട് അയാളുടെ പ്രപഞ്ചം ഇല്ലാതാകും. അങ്ങനെ സംഭവിക്കുന്നത് നല്ലതാണോ, അങ്ങനെ തന്നെയാണോ വേണ്ടത് എന്നീ ചോദ്യങ്ങൾ പോലും വേണ്ട. അങ്ങനെയൊരു കാര്യം ജീവിച്ചിരിക്കുന്നവരുടെ കാഴ്ചയ്ക്ക് മുന്നിൽ സംഭവിച്ചു എന്ന് മാത്രം. ഭാരമുള്ള ചാക്കുകൾ ഒന്നിച്ചു മറിഞ്ഞു വരുന്നത് കാണാൻ സ്റ്റീഫന്റെ കണ്ണിനോ അതറിഞ്ഞ് ഭയക്കാൻ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്തയ്ക്കോ സമയം കിട്ടിയില്ല. വലിയ സന്തോഷത്തിലായിരുന്ന നേരത്തു തന്നെയാണ് അവൻ മരിച്ചത്. ഒരു ലോറി നിറയെ ധാന്യങ്ങൾ അവനൊറ്റയ്ക്ക് ചുമന്ന് അകത്തെത്തിച്ചു. അതുവരെ അങ്ങനെയൊരു കാര്യം ആ ഭാഗത്ത് ആരും ചെയ്തിട്ടില്ല. കഴുത്തും തോളുമൊക്കെ വേദനിച്ചിരുന്നെങ്കിലും അത് സാധിച്ചതിൻ്റെ ആഹ്ലാദം സ്റ്റീഫന്റെ മനസ്സിലുണ്ടായിരുന്നു. ഓടിക്കൂടിയ കുറച്ചുപേർ ചാക്കുകൾ മാറ്റി നോക്കുമ്പോൾ സ്റ്റീഫൻ ഉറങ്ങും പോലെ കൈമുട്ട് തലയ്ക്കടിയിലായി വെച്ച് അല്പം മടങ്ങി ചെരിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. രണ്ട് വലിയ ചാക്കുകൾ മുഴുവൻ ഭാരവും കൊടുക്കുന്ന തരത്തിൽ ശിരസിൽ പതിച്ചിരിക്കുന്നു. നെഞ്ചിനും വയറിനുമിടയിലുള്ള ഭാഗം വല്ലാതെ ഇടിഞ്ഞു താണിരുന്നു. പ്രത്യക്ഷത്തിൽ ഒരു രൂപമാറ്റവും അവനില്ലായിരുന്നു. ഒഴിഞ്ഞു പോകുന്ന ജീവൻ ഒരാളെ അപരിചിതനാക്കുന്നതുകൊണ്ട് ആളുകൾക്കത് ഏതാനും നിമിഷം മുൻപ് കണ്ട സ്റ്റീഫനാണതെന്ന് തോന്നിയില്ല. അവർ താങ്ങിയെടുക്കുമ്പോഴേക്ക് ആ മൃതദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് കുറച്ച് ഘനമുള്ള രക്തം പുറത്തേക്ക് വന്നു. സ്റ്റീഫന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നടന്ന സമയം അവൻ്റെ വീട്ടിലോ പള്ളിയിലോ വിജയനെ കണ്ടില്ല. രാവിലെ പോസ്റ്റ്മോർട്ടം നടന്ന താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് സമീപം ചുമട്ടുകാരുൾപ്പെടെ ധാരാളം ആൾ കൂടിയിരുന്നു. അത്രയും മനുഷ്യർ അവിടെ വെറുതെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും ജീവിച്ചിരുന്നപ്പോൾ അവനോട് തങ്ങൾ എന്തെങ്കിലും പരിഗണനക്കുറവ് കാണിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചുകൊണ്ട് അവർ അവിടെയും ഇവിടെയും ഇരിക്കുകയും നിൽക്കുകയും ചെയ്തു. പരസ്പരം താഴ്ന്ന ഒച്ചയിൽ സംസാരിച്ചു, പുക വലിച്ചു. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാമായിരുന്നു എന്ന് കാര്യമില്ലാതെ പറഞ്ഞു. ആ പ്രക്രിയ എന്തോ കാരണത്താൽ പരേതരോട് ചെയ്യുന്ന അനീതിയായാണ് അവർ പണ്ടുമുതലേ വിചാരിച്ചിരിക്കുന്നത്. സ്റ്റീഫന്റെ മരണത്തിന് കാരണക്കാരനായി ആരും വിജയനെ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ മരണാനന്തര ചടങ്ങുകളുടെ ചെലവ് വഹിക്കേണ്ടതും ചെറിയൊരു തുകയെങ്കിലും ബന്ധുക്കളെ ഏൽപ്പിക്കേണ്ടതും അയാൾ പുലർത്തേണ്ട മാന്യതയായിരുന്നു. അതിനുള്ള പണം കയ്യിലില്ലാത്തതുകൊണ്ടായിരിക്കാം അയാളെ എങ്ങും കാണാതിരുന്നത്. അക്കാര്യം ആളുകളെ ദേഷ്യം പിടിപ്പിച്ചു. എവിടെയെങ്കിലും അയാളുടെ സാന്നിധ്യം കണ്ടാലും അവർ തൃപ്തിപ്പെട്ടേനെ.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ. എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ. എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
5: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ സംഭവങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസിന്റെ നടപടി രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലാണെന്ന് ഇന്ത്യ. ജനീവയിലെ ഇന്ത്യൻ പെർമനന്റ് മിഷൻ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്കേറ്റു. ഫിറ്റ് ഇന്ത്യ സൺഡേയ്സ് ഓൺ സൈക്കിൾ 94 പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിലാണ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത്. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന പ്രചാരണം തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB വസ്തുതാ പരിശോധന വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 26 മുതൽ നടക്കുന്ന പരിമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ ക്രമീകരണങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ട് റോഡിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. പുലർച്ചെ 3 അപകടം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർകാശി FC ആദ്യ മത്സരത്തിനിറങ്ങും. പൂനെയിലെ ബലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9
6: ഷോപ്പിക വെഡിംഗ് മാൾ. ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞ

കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

ക്ലാരയെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. തൂവാനത്തുമ്പികളെ പത്മരാജൻ പറത്തിവിട്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും മലയാളി പുരുഷന്റെ കാമുകീഭാവമാണ് അവൾ. സ്വന്തമാക്കലല്ല, വിട്ടുകൊടുക്കലാണ് അവൾക്ക് പ്രണയം. മഴയ്ക്കൊപ്പം ഇന്നും പ്രേക്ഷകർ ക്ലാരയെ പ്രതീക്ഷിച്ചിരിപ്പാണ്. കേൾക്കാം ശ്രീകുമാരൻ തമ്പിയുടെ രചന, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം, യേശുദാസിന്റെ ശബ്ദം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. സുമലത എന്ന നടിക്ക് എന്നും മലയാളിയുടെ മനസ്സിൽ ക്ലാരയുടെ മുഖമാണ്. നിരവധി മലയാള ചിത്രങ്ങളിൽ അവർ നായികയായി തിളങ്ങിയിട്ടുണ്ട്. ഹണി ഡ്രോപ്സിലൂടെ കേൾക്കാം അവർ അഭിനയിച്ച മറ്റൊരു ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ രചന, ജോൺസന്റെ സംഗീതം, പാടിയത് യേശുദാസ്, ചിത്രം ഇസബെല്ല.

0: അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ്, ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
1: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ക്രസൻ ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
5: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
6: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
7: ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഖാസിദ കലാം.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക്

0: ചേച്ചി, ഈ പഴയ ഫോണിന് എന്തിനാ?
1: അത് മൈ ജിയിലും എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടി വി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈ ജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
3: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
4: Real voices, real stories.
5: ചരിത്രകാരനും മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷിനോ ജസിന്തുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഒപ്പം തേജസ്വിനി നായർ.
6: ഒരു സ്ഥലത്തിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആ സ്ഥലത്തിന് ലോക്കൽ ഹിസ്റ്ററി ഉണ്ടാവും, അല്ലാതെ ഒരു ഗ്ലോബൽ ഹിസ്റ്ററി ഉണ്ടാവും. അപ്പം കോഴിക്കോടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിലേതാണ് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി ആണോ അതോ ഗ്ലോബൽ മാപ്പിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു പൊസിഷൻ ഉണ്ടോ?
7: തീർച്ചയായിട്ടും. ഇതിനെ നമ്മൾ ഇപ്പം വളർന്നു വരുന്നൊരു എൻടാംഗിൾഡ് ഹിസ്റ്ററി എന്ന് പറയും. എൻടാംഗിൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കണക്റ്റഡ് ഹിസ്റ്ററി തന്നെയാണത്. അപ്പൊ കാലിക്കറ്റിന്റെ ഹിസ്റ്ററി ആക്ച്വലി ഒരു ഗ്ലോബൽ ഹിസ്റ്ററി തന്നെയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മൾക്ക് ഗാമ ഇവിടെ വന്നു എന്നേ അറിയുള്ളൂ. ഗാമ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ, ശരി, സ്പൈസസിന് വേണ്ടിയാ വന്നത്. സ്പൈസസ് ഇവരെ ഗാമ തന്നെ എന്തിനാ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് പിന്നെ അങ്ങോട്ട് നമ്മുടെ ചർച്ച നീണ്ടു നീണ്ടു പോകുന്നത്. അപ്പൊ നമ്മൾ കോഴിക്കോടിന്റെ ചരിത്രം ആരംഭിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടുന്ന് ഈ സ്പൈസസ് നേരത്തെ പോയിട്ടുണ്ട്. മുൻപും പല ഫോറിനേഴ്സും സ്കോളേഴ്സും, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നുള്ള സ്കോളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ യാത്രാ വിവരണങ്ങളൊക്കെ നമുക്ക് ധാരാളമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബികളിലൂടെയാണ് അന്ന് ഈ സ്പൈസ് ട്രേഡ് നടന്നിട്ടുള്ളത്. അവർ ഈ സ്പൈസ് ട്രേഡുമായിട്ട് ചെന്ന് ടർക്കി അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഈജിപ്തിൻ്റെ ഭാഗത്ത് കൂടെ അൽക്കരീമി മെർച്ചൻസിലൂടെയൊക്കെ ഈ സ്പൈസ് ട്രേഡ് പോയി അവിടെ നിന്നും ടർക്കി ഇസ്താംബുൾ വഴിയാണ് ഇത് യൂറോപ്പിലെത്തിയിരുന്നത്. പക്ഷേ 1453 ഈ കോൺസ്റ്റാന്റിനോപ്പോൾ അറ്റാക്കും അതിനെ തുടർന്നിട്ടുള്ള ക്ലോസിങ്ങും ഈ ഓട്ടോമൻ ടർക്സിൻ്റെ ഇത് വരുന്നതോട് കൂടിയിട്ട് ഹിസ്റ്ററി അവിടെ മൊത്തം ചേഞ്ച് ആവുകയാണ്. ആ സമയത്താണ് ഈ അറബികളുടെ കച്ചവട സാധനങ്ങൾ നേരിട്ട് അവിടേക്ക് കിട്ടാതെ വരുന്ന സമയത്താണ് യൂറോപ്യൻസ് ആക്ച്വലി ഈ സാധനങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിൽ പുതിയൊരു വഴി നോക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്കത് അത്രയും പ്രയാസമേറിയൊരു കാര്യമായി മാറുന്നത്? ഒന്ന്, യൂറോപ്പിലെ അതിശൈത്യ കാലഘട്ടത്തിൽ ഇവരുടെ ഭക്ഷണം വലിയ പ്രശ്നമാണ്. കാരണം ഒന്ന്, വെജിറ്റബിൾസ് മുഴുവൻ ഐസിൻ്റെ ഇതിൽ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഉണ്ടാവുക മീറ്റാണ്. മീറ്റ് പോലുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യണമെങ്കിൽ സ്പൈസസ് വേണം. അപ്പം അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ആക്ച്വലി ഇവർ പുതിയ വഴി കണ്ടുപിടിക്കാനായിട്ട് വരുന്നതും. ഈ വഴി കണ്ടുപിടിക്കാൻ പോർച്ചുഗൽ മാത്രമല്ല ശ്രമിക്കുന്നത്, മറ്റു രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പോർച്ചുഗലാണ് അതിനു വേണ്ടി കൂടുതലായിട്ട് അറ്റംപ്റ്റ് നടത്തിയത്. അതിന് വേറെ അവിടുത്തെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട്. അവിടുത്തെ സ്പെയിന് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു, ഫ്രാൻസ് എല്ലാം ചേർന്നൊരു വലിയൊരു പൊളിറ്റിക്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സക്സസ് ആവുന്നതാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത്. പോർച്ചുഗൽ മികച്ച കപ്പിത്താനം എല്ലാം ഇങ്ങോട്ട് അയക്കുന്നത് കടൽക്കൊള്ളക്കാരനായിട്ട് ജയിലിൽ കിടക്കുന്ന വ്യക്തിയായിട്ടുള്ള ഗാമേനെയാണ് കൊണ്ടുവരുന്നത്. കാരണം ഗാമ വളരെ വിൻഡിക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ്, അയാളിങ്ങനെ ഒരു ഇതിലേക്ക് കയറി വരും എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ അഥവാ അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലും നഷ്ടപ്പെടാനൊന്നുമില്ല. വലിയ അഡ്മിറൽസിനെയൊക്കെ അയച്ചിട്ട് പോർച്ചുഗൽ അത് വന്നു കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു നഷ്ടവും. അങ്ങനെയാണ് ഗാമ വരുന്നത്. പിന്നെ ഗാമേൻ്റെ വരവ്, അത് ഓൾറെഡി

0: ആ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ആ സ്ഥലം വരെയുള്ള ഭാഗങ്ങൾ ഓൾറെഡി ഒരുപാട് സെയിലേഴ്സ് വന്ന സ്ഥലമാണ്. അവിടെ നിന്ന് മഡഗാസ്കർ വരെയുള്ള ഒരു ഏരിയയിൽ മാത്രമുള്ളൂ യഥാർത്ഥത്തിൽ ആര് പോകുന്നുള്ളൂ, ഈ ഗാമ പോകുന്നുള്ളൂ. മഡഗാസ്കറിൽ നിന്ന് അങ്ങോട്ട് വേറൊരാളാണ് അയാൾക്ക് കോഴിക്കോട്ടേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് കോഴിക്കോട് വരുന്നത്. ഈ കോഴിക്കോട് വരുന്നതോടുകൂടി പിന്നെ നമുക്കറിയാം അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നൊരു സാമൂതിരി, കാരണം അദ്ദേഹത്തിൻ്റെ പോർച്ചുഗീസ് രാജാവായ ഡോം മാനുവൽ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാത്തലിക് കിങ് ആയിട്ടുള്ള പ്രസ്റ്റർ ജോൺ എന്ന് പറഞ്ഞൊരു കിങ്ങിൻ്റെ സാമ്രാജ്യത്തു നിന്നാണ് ഇതൊക്കെ വരുന്നതാണ്. സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ പുസ്തകത്തിലൊക്കെ അതിനെക്കുറിച്ച് സൂചനകളുണ്ട്, ഈ സ്പൈസസ് വരുന്നത്. അത് തേടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവരിവിടെ വരുന്നത്. പക്ഷെ ഇവിടെ ഇവർ കാണുന്നത് സാമൂതിരിനെയാണ്. അപ്പോൾ ഒരു യൂറോപ്യൻ കിങ്ങിൻ്റെ അതേ പരിവേഷത്തിലുള്ള ഒരാളായിരിക്കും എന്ന് കരുതിയിട്ട് അതാണ് ആ ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനത്തെ ഒരു യൂറോപ്യൻ കിങ്ഡമിൽ എത്തുന്ന രീതിയിൽ ഗാമ സാമൂതിരിനെ മീറ്റ് ചെയ്യണം എന്നിട്ടൊരു പെയിൻറ്റിംഗ് ആണ്. അത് അവരുടെ ഒരു പെർസെപ്ഷനാണ് ഇവിടുത്തെ രാജാവിനെ കുറിച്ചുള്ള, റിച്ച് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ഒരു പെർസെപ്ഷൻ തെറ്റായി വരുന്നുവെന്ന് ഗാമ മനസ്സിലാക്കുന്ന നിമിഷം തന്നെ യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മൊത്തത്തിൽ നിൽക്കുന്നൊരു ജിയോ പൊളിറ്റിക്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ കാലിക്കറ്റിലേക്ക് വരുന്നതും അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശം വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
1: കൊളോണിയൽ മോഡേണിറ്റി എന്നൊരു ടേം ഉണ്ടല്ലോ, അത് വളരെ ലളിതമായി പറഞ്ഞാൽ എന്താണ്
0: കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അത്ര ലളിതമായിട്ട് പറയാൻ പറ്റാത്തൊരു വസ്തുതയാണ്. കാരണം ഈ കൊളോണിയൽ മോഡേണിറ്റിക്ക് എതിരായിട്ട് തന്നെ നമ്മുടെ മോഡേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഹൈബ്രിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ പിന്നീട് വരുന്നുണ്ട്. ഓമിക്കെ ബാബയൊക്കെ പറയുന്ന ഹൈബ്രിഡിറ്റി എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആണ്. കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറയുന്നതിന് ആ സ്ട്രക്ചറിലേക്ക് നമ്മൾ കടന്നു വരുന്നത് തന്നെ പല തരത്തിലുള്ള ആക്ടിവിറ്റികളിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു വെസ്റ്റേൺ ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ പഠിപ്പിക്കാനായിട്ട് വന്ന പാഠപുസ്തകങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമായിരുന്നു മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് ഇന്നത്തെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല, പഴയകാലത്തെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. മോറൽ സയൻസിൽ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഏളി ടു ബെഡ്, ഏളി ടു റൈസ് വിൽ കീപ് എ മാൻ ഹെൽത്തി ആൻഡ് വെൽത്തി, ഇങ്ങനെ പറയുന്ന കുറേ സാധനങ്ങൾ. പിന്നെ അതുപോലെ വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് എത്തിക്കുക. അത് ഇങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലതാണ്, ഇത് എന്നാണ് നീ ചെയ്യേണ്ടത്, ഇങ്ങനെ പറയുന്ന ഒരു മോറൽ. ഇതിനെ നമ്മൾ വിക്ടോറിയൻ മൊറാലിറ്റിക്കായിട്ട് കണക്ട് ചെയ്യാറുണ്ട്, ഇങ്ങനെ കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ വേറൊന്ന് ഹെൽത്ത് കോൺഷ്യസ് ഹൈജീൻ ഒക്കെയാണ്. അതായത് ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുക, പിന്നെ ആഹാരശേഷം വായ കഴുകണം എന്നൊക്കെ പറയുന്ന മോഡൽ കുറേ സാധനങ്ങളുണ്ട്. എന്ന് വിചാരിച്ച് ഇവിടുത്തെ ആളുകൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷെ അതൊരു ടൈപ്പ് ഓഫ് പഠിപ്പിക്കലാണത്, നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഈ കൊളോണിയൽ മോഡേണിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു രൂപപ്പെടുത്തലാണ്. അത് ഒരു യൂറോപ്യൻ സിറ്റിസനെ എങ്ങനെ വാർത്തെടുക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാധനം. പക്ഷെ ഇതിൻ്റെ ഒന്നും ഒരു പൂർണ്ണ രൂപത്തിലേക്ക് നമ്മൾ ഒരിക്കലും അവരെ കൊണ്ടെത്തിക്കാറില്ല. ഇപ്പം ഡ്രസ്സിങ് ആണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സായിപ്പ് പാൻറ്റ് സൂട്ട് കോട്ടും തൊപ്പിയും എല്ലാം ഇടുന്ന സമയത്ത് അതിനെ പിൻപറ്റി അതേ റേഞ്ചിൽ തന്നെ കുറഞ്ഞ ശമ്പളം വാങ്ങുന്നൊരു വ്യക്തി ഇപ്പോൾ ഒരു മാഷാണെങ്കിൽ അദ്ദേഹം മുണ്ടും ഷർട്ടും അതിൻ്റെ മേലെ ഒരു കറുത്ത കോട്ടും മാത്രമേ ഇടുള്ളൂ. അതുപോലെ സ്ത്രീകളാണെങ്കിൽ യൂറോപ്യൻ ലേഡീസ് ഹൈനക്ക് ഗൗണും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരുടെ ഡ്രസ്സിലെ ഡ്രൈപ്പറി ലെയ്സാണ്, ലെയ്സ് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലെയ്സ് മേക്കിംഗ് നമ്മുടെ നാട്ടിലുള്ള ആളുകളെയും ഇവർ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ഈ മിഷണറി വൈഫ്സൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിഷയം ഈ ലെയ്സ് മേക്കിംഗ് ആണ്. അപ്പോൾ ഇത് തങ്ങളുടെ ബ്ലൗസിലും സാരിയിലൊക്കെ ചെയ്യുന്നതായിട്ട്, എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടിൻ്റെയും കൂടി ഒരു ഹൈബ്രിഡ് സാധനമാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ മാർക്കറ്റാണ് മറ്റൊരു വസ്തുത. ബേസിക്കലി ഈ കൊളോണിയൽ ഫ്രെയിം വർക്ക് തന്നെ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ്. നമ്മൾ മൊത്തത്തിലൊരു ഇന്ത്യൻ ഹിസ്റ്ററി കോൺടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു പ്രത്യേകതരം ബ്രീഡിനെയാണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരുന്നത്. അതായത് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ പോലെ ചിന്തിക്കുന്ന ഒരു വിഭാഗം. എന്നാൽ അവർ ബ്ലഡിലും കളറിലും ഒക്കെ ഇന്ത്യക്കാരായിരിക്കുകയും വേണം. അപ്പം അങ്ങനെയുള്ളൊരു ബ്രീഡിനെ ഉണ്ടാക്കിയെടുക്കുന്നൊരു ശ്രമമാണ് ഒരു തരത്തിൽ സാമൂഹിക തലത്തിൽ നടന്നത്. കാരണം അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ കൊളോണിയലിസത്തിന്റെ ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് ഈ ആളുകൾ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും,
1: അവരനുസരിച്ച്
0: നിൽക്കുന്ന ഒരു വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അതിന് അപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. കാരണം ഈ വെസ്റ്റേൺ ഐഡിയൽസും തോട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പല പുസ്തകങ്ങൾ, അവ ട്രാൻസ്ലേഷനിലൂടെയൊക്കെ വരുന്നതോട് കൂടിയിട്ട് ഇത് ആളുകൾക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ചില പബ്ലിക് സ്ഫിയറോ പബ്ലിക് സ്പേസസ് ഉണ്ടാവാനുള്ള കാരണം ആയിട്ട് മാറുന്നുണ്ട്. അവിടെ വെച്ചിട്ടുള്ള ഈ ജ്ഞാനോത്പാദനം, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ കൈമാറ്റം, അത് പുതിയ ചിന്തകളെ സൃഷ്ടിക്കുകയാണ്. ഈ ചിന്തകൾ എന്ന് പറയുന്നത് ഈ കൊളോണിയൽ മോഡേണിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ളതായിരുന്നു. അതാണ് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ രീതിയിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്

0: കൊളോണിയൽ മോഡേണിറ്റി ആണ് ഇതാണെന്ന് അങ്ങനെ പറയുന്നതിന് പകരം ഇതിൽ ഹൈബ്രിഡിറ്റി ഉണ്ടായിട്ടുണ്ട്, പുതിയ തരത്തിലുള്ള അവ മോഡേണിറ്റിയും ഉണ്ട്, അതേസമയം കൊളോണിയൽ മോഡേണിറ്റിയും ഉണ്ട്.
1: ഇനി പിന്നെയും സിറ്റീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം നമ്മൾ ലണ്ടൻ പോലത്തെ ഒരു സിറ്റി എടുക്കുകയാണെങ്കിൽ പല ലെയേഴ്സായിട്ട് നമ്മൾക്ക് ഈവൻ ഒരു കോമൺ ആൾക്ക് അതിലെ ഹിസ്റ്ററി കാണാൻ കഴിയും. ഇപ്പം ഹൗസസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പല പീരിയഡിലുള്ള ഹൗസസ് ഇപ്പോഴും പ്രിസർവ്ഡ് ആണ്, അതിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, അത് ഓഫീസസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ലൈക്ക് ഈ ജോർജിയൻ പീരീഡ്, എഡ്വേർഡിൻ പീരീഡ്, വിക്ടോറിയൻ പീരീഡ് എല്ലാ ഹൗസസ് ഉണ്ടാവും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് വരെ ഉണ്ടാവും. നമ്മുടെ സിറ്റീസിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമോ? ഇത് ഇന്ന പീരീഡിലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഏരിയ ഇപ്പോഴും അതുപോലെ പ്രിസേർവ് ചെയ്യുന്നുണ്ട്, അത്തരം ഒരു രീതിക്ക് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും ചില ഘട്ടങ്ങളിൽ അത് സാധിക്കും. ഈ ലണ്ടൻ നഗരത്തിൻ്റെ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ, ലണ്ടൻ നഗരം പല തവണയായിട്ട് പുതുക്കിപ്പണിതാ. ഇപ്പം നിങ്ങൾക്കറിയാം ദി ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, ആ സമയത്ത് അവിടെയുള്ള ഒട്ടുമിക്കതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്, പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലായിട്ട് വന്നതാണ്. അപ്പം അതിൽ നശിക്കാതെ പോയ ചില സാധനങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ടാണ് അവരതിന് ഇപ്പോഴത്തെ രീതിയിലുള്ള എക്സിബിറ്റുകളാക്കിയിട്ട് മാറ്റുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യൻ നഗരത്തിൽ ചിലയിടങ്ങളിലെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ വൈഡായിട്ട് ഇത് ഇന്ന കാലഘട്ടം ഇന്ന കാലഘട്ടം എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു നഗരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ ഇംപ്രിൻസ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഇപ്പം രാജസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ടൂറിസം പോയിന്റിൽ അല്ലെങ്കിൽ ഹെറിറ്റേജ് പോയിന്റിൽ നമ്മൾ എപ്പോഴും നോക്കിക്കാണുന്നത് അവിടുത്തെ ഈ രജപുട്ട്, ഇതിൻ്റെയൊക്കെ കൊട്ടാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒരു പ്രാദേശികമായിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങുന്ന ഒരു സംഭവങ്ങളാണ്. ഇതിന് അടിസ്ഥാനപരമായിട്ട് ഞാൻ നോക്കിക്കാണുന്നത് വേറൊരു രീതിയിലാണ്. അതായത് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ, നഗരം വളരുകയാണ്, ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈപ്പ് ഓഫ് കാഴ്ചകളാണ് നഗരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഒരു 55-story ബിൽഡിങ്ങിൻ്റെ പണി വരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നഗരത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഒരു ഇൻസ്റ്റാഗ്രാം ഇതിലോ ഒന്നിലും മുമ്പ് പഴയ കാലഘട്ടത്തിൽ കാണാതിരുന്ന ഒരു കോഴിക്കോടിൻ്റെ മുഖമാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാം റീലിൽ സ്ഥിരമായിട്ട് കാണുന്നത്. അത് ശരിക്കും ഒരേ ഒരു വിഷ്വലാണ്. അതായത് ഇന്നത്തെ നമ്മുടെ ബൈപ്പാസിലുള്ള ഹൈലൈറ്റ് മാളിൻ്റെ ഒക്കെ അടുത്ത് എത്തുന്ന സമയത്തുള്ള ആ ഒരു ഹൈവേൻ്റെ വ്യൂയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഹൈറൈസ് ബിൽഡിങ്സിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നൊരു കാലിക്കറ്റ് എന്താണെന്നുള്ളത് വേറൊരു ഒരു സാധനമാണ്. ഒരു സ്കൈസ്കേപ്പേഴ്സിലേക്ക് സിറ്റി മാറുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നഗരം വളരുമ്പം നഗരത്തിനൊരു സെൻട്രൽ ബിസിനസ് ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ CBD എന്ന് പറയും, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന് പറയും. ആ ഏരിയ നിറയാണ്, തിങ്ങി നിറഞ്ഞ് അവിടെ ഇനി ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ആകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പല സാധനങ്ങളും പുറത്തേക്ക് പോകും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ അത് ഇനി അതിന് എക്സ്പാൻഷൻ ഇല്ല, അല്ലെങ്കിൽ വേറൊരു മാർക്കറ്റാണെങ്കിൽ അതിനൊരു എക്സ്പാൻഷൻ ഇല്ല, അതെന്ത് ചെയ്യും, കുറച്ച് കൂടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ്. ഈ മാറ്റി സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ സമയത്ത് തന്നെ ഈ സെൻട്രൽ ബിസിനസ് ഏരിയയിലെ ആക്ടിവിറ്റി മാത്രമേ മാറുന്നുള്ളൂ, പക്ഷെ അവിടെ വേറൊരു ഭാഗമായിട്ട് മാറുകയാണ്. എങ്ങനെയാണ് മാറുന്നത്? അതൊരു ഹെറിറ്റേജ് സ്പോട്ടായിട്ട് മാറും. ഇപ്പോൾ കൊച്ചിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. കൊച്ചിയിലെ മട്ടാഞ്ചേരി അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയൊക്കെ ഇന്നൊരു ഹെറിറ്റേജ് സൈറ്റാണ്. പക്ഷേ പഴയ കൊച്ചി എന്ന് പറയുന്നത് അതാണ് ഫോക്കൽ ഏരിയ, CBD ആയിരുന്നു. പിന്നെ കൽവത്തി അല്ലേ, നമുക്ക് ഇപ്പുറത്തറിയാം, പോർട്ട് ഡെവലപ്പ് ചെയ്ത് വന്നു, നമ്മൾ ഇന്ന് പറയുന്ന മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് കൊച്ചി മാറ്റി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിനെ മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് വൈറ്റില, എടപ്പള്ളി, പാലരുവട്ട എല്ലാം കൂടി ചേർന്നിട്ട് വരുന്നതാണ് ഗ്രേറ്റർ കൊച്ചിയിലേക്ക് നമ്മൾ മാറുന്നത്. ഇപ്പോൾ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന മറ്റ് സ്ഥലങ്ങളൊക്കെ എന്തായി, ഹെറിറ്റേജ് ആയിട്ട് മാറുന്നു. ഇവിടെ കോഴിക്കോട് തന്നെയാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ പഴയ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ബീച്ചിൻ്റെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് സൗത്ത് ബീച്ചിൻ്റെ ഭാഗങ്ങൾ ഇന്നൊരു ഹെറിറ്റേജ് ലെവലിലേക്ക് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ ആ ഒരു ഹെറിറ്റേജ് സ്പോട്ട് ഇപ്പുറത്തെ ടൂറിസ്റ്റുകളും അങ്ങനെയുള്ള ആൾക്കാർ വരുന്ന ഒരു സെൻറ്ററായി മാറും. ബാക്കി ബിസിനസ് കാര്യങ്ങൾ മറ്റ് ആക്ടിവിറ്റി പുറത്തേക്കും ആ പോകുന്നതും, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങളും, റെസിഡൻഷ്യൽ മുഴുവൻ ഏരിയ അല്ലെങ്കിൽ നെയ്ബർഹുഡ് മുഴുവൻ മാറുകയാണ്. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ പഴയ സബർബ്സ് നഗരത്തിനുള്ളിലേക്ക് കാർവോട്ട് ചെയ്യപ്പെടും, പുതിയ സബർബ്സ് സൃഷ്ടിക്കപ്പെടും, പുതിയ ഔട്ട്സ്കേർട്സ് ഉണ്ടാവുന്നു, പുതിയ സ്ലമ്മുകൾ വരുന്നു, സ്ക്വാട്ടർ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ നഗരം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ലെയർഡല്ല, ഈ ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ ഒരു ഒരു നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച പോലെ അല്ല, ടയേർഡ് സിറ്റി ആയിട്ടല്ല വരുന്നത്.
1: അപ്പൊ ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഈ നഗരം വളരുന്നു എന്ന് പറഞ്ഞു, അപ്പൊ കുറെ നെയ്ബർഹുഡ്സ് ഇല്ലാതാകും. അപ്പൊ ഈ ഇല്ലാതാകുന്നതിനെ നമ്മളെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പൊ ഈ ഒരു ഹെറിറ്റേജ് കൺസർവേഷനും ഡെവലപ്മെന്റിനെയും നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.
0: ഹെറിറ്റേജ് കൺസർവേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ജനങ്ങൾക്കോ ജീവനോ അല്ലെങ്കിൽ സ്വത്തിനോ പ്രശ്നം വരാത്ത രീതിയിൽ നമുക്കതിനെ പ്രിസർവ് ചെയ്യാനുള്ള ഏത് ടെക്നിക്കും നമുക്കതിനെ യൂസ് ചെയ്യാം. ഒരു പൗരാണിക ബിൽഡിങ് അതിൻ്റെ തകർച്ചയിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഏൻഷ്യൻ മോണുമെന്റ്സ് ആണെങ്കിൽ, അത് സംരക്ഷിക്കാനുള്ള ഒരുപാട് ടെക്നിക്സ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിലവിലുണ്ട്. നമ്മൾ ആർക്കിയോളജി ഇതിലെ

0: ഒക്കെ തന്നെ കൺസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് എന്താ പറയുക, സാൽവേജ് ആർക്കിയോളജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആർട്ടിലുണ്ട് ഈ സംഭവങ്ങൾ. അപ്പം ആ രീതിയിൽ നമുക്കതിനെ പ്രിസേർവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഹെറിറ്റേജ് എന്താണ്, അത് ആക്ച്വലി ഹെറിറ്റേജിൻ്റെ ഒരു ഭാഗമാണ്, അത് പ്രിസേർവ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടത് അതാത് പ്രദേശങ്ങളിലെ കൗൺസിൽസാണ്, മുനിസിപ്പൽ കൗൺസിലൊക്കെ പോലുള്ള ആളുകളാണ്. അത് മാറ്റേണ്ടവ മാറ്റുന്നു. പക്ഷെ കോഴിക്കോട് പോലെ നമ്മുടെ കേരളത്തിലെ നഗരങ്ങളിൽ ഒരു പ്രശ്നം വെച്ചാൽ കോഴിക്കോടൊക്കെ നേരത്തെ വലിയ നഗരങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്ന വികസനമൊക്കെ അതിൻ്റെ പഴയ സബർബിനെ കാർവ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. സാമുദ്രീൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ബീച്ചിൻ്റെ ഏരിയയിൽ തന്നെ നിൽക്കുന്ന മൂന്ന് തരം സെറ്റിൽമെൻറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് കാണാം. ആദ്യ കാലഘട്ടങ്ങളിൽ കുറ്റിച്ചിറ, അതുപോലെ തന്നെ ആ മുഖത്താറിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ഭാഗങ്ങൾ, ഇന്ന് നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ നിൽക്കുന്ന ഭാഗങ്ങൾ, ഈ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പണ്ടാരക്കടവ് എന്നൊക്കെ പറയുന്നത് ഇരാധ തിയേറ്ററിൻ്റെ ഭാഗം, പാളയം വരെ, അവിടുന്ന് തളി ടെമ്പിൾ, തളിയിട്ട് വളയനാട്, ഇത്രയും നീളം നിൽക്കുന്ന രീതിയിലാണ് നഗരത്തിൻ്റെ ഒരു ഗതി ഉണ്ടായിരുന്നത്. യൂറോപ്യൻസ് വരുന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് നോർത്തേൺ സൈഡിൽ, നഗരത്തിൻ്റെ നോർത്തേൺ സൈഡ്, പെർട്ടിക്കുലർലി ബീച്ച് സൈഡിലേക്ക് അവരുടെ പുതിയ സെറ്റിൽമെൻറ്റ്സ് വരുന്നതായിട്ട് കാണാം. അതാണ് ആ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ്, നമുക്കറിയാം ഫ്രഞ്ച് ബേക്കറിയൊക്കെയുള്ള സ്ഥലം, പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് പാറ്റേൺ കുറേ കാലം കൂടി നിലനിൽക്കുകയാണ്. അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് പുതിയ അങ്ങാടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉൾക്കൊണ്ട ശേഷം പിന്നീട് നമ്മൾക്ക് ഒരു ഗൾഫ് ബൂമിൻ്റെ സമയത്താണ് മറ്റൊരു ഡെവലപ്മെൻറ്റ് കാണുന്നത്. ആ ഡെവലപ്മെൻറ്റ് കിഴക്ക് ഭാഗത്തേക്കാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന മാവൂർ റോഡ്. ആ റോഡിൻ്റെ യഥാർത്ഥ പേര് ഇന്ദിരാഗാന്ധി റോഡ് എന്നാണ്. പക്ഷെ മാവൂർ റോഡ് എങ്ങനെയാണ് വരുന്നത്? മാവൂർ ഗോളിയോറയൻസ് മാവൂരിൽ വന്ന ശേഷം അവിടേക്ക് കൊണ്ടുപോകാനുള്ള റോഡ് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. മെഡിക്കൽ കോളേജ് എല്ലാം അതിലാണ് വരുന്നത്. അപ്പോൾ ആ കണക്ടിവിറ്റിയിലാണ് ആ ഭാഗത്തേക്ക് പുതിയ നഗരം സൃഷ്ടിക്കപ്പെടുക. അപ്പോൾ ആ 70, 80, 90 ആളുകളെ സംബന്ധിച്ചോളം നഗരത്തിൻ്റെ പുതിയ മുഖം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആ മാവൂർ റോഡ്. അതാണ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് ബസ് സ്റ്റാൻഡ് പാളയത്താണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഒരു പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ ഇത്ര വർഷം പഴക്കമുള്ളത് തന്നെയാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നഗരത്തിൻ്റെ ഫോക്കൽ പോയിന്റ് മാറി, അതായത് മെയിൻ ആക്ടിവിറ്റി എന്താണോ അത് മാറുന്നു. ഇപ്പം നമ്മൾക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2020s ശേഷം ഇങ്ങോട്ടേക്ക് നടക്കുന്ന മുഴുവൻ ബൈപ്പാസ് എന്ന് പറയുന്ന പുതിയ പന്തീരങ്കാവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇനിയൊരു വലിയ നഗരം തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്, ഒരു വലിയ ട്രേഡ് സെൻറ്റർ ഒക്കെ വരാൻ പോകുന്നുണ്ട്. ആ നഗരം അവിടെ ഫ്ലറിഷ് ചെയ്ത് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് എക്കണോമിക് ആക്ടിവിറ്റി മാറുന്ന സമയത്ത് കോഴിക്കോടിന് ഇന്ന് നമ്മളൊക്കെ നിൽക്കുന്ന ഈ സ്ഥലം ഒരു ഹെറിറ്റേജ് ടൗൺ ആയിട്ട് മാറും. അതിൻ്റെ ഒരു മുന്നോടിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫുഡ് സ്ട്രീറ്റുകൾ ഇങ്ങനെയുള്ള ഇതൊരു ഒരു ഹാപ്പി സോൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി സോൺ ആയിട്ടോ മാറും.
1: ഒരു നഗരത്തിൻ്റെ ചരിത്രത്തിലെ ചില സ്ഥലങ്ങൾ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ, ചിലത് അത്രയൊന്നും പ്രധാനമല്ലാത്ത സ്ഥലങ്ങൾ. ഈ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളെ എങ്ങനെയാണ് അവ ചരിത്ര പ്രധാനമാകുന്നത്?
0: അത് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഇംപ്രൻസ് ഉണ്ടാവണം അവിടെ. ഏതെങ്കിലും ചരിത്ര സംഭവം നടന്നിട്ടുള്ളൊരു സ്ഥലമാവണം, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമാവണം. അത് ഇന്നത്തെ കാലത്ത് ചിലപ്പം അത് പേരിലായിരിക്കാം നിലനിൽക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തറവാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി താമസിച്ചിരുന്ന സ്ഥലങ്ങളോ ആയിരിക്കാം. അപ്പോൾ ആ രീതിയിൽ ആണ് സ്ഥലങ്ങളെ നമ്മൾ നാമകരണം ചെയ്യുന്നത്. അപ്പോൾ അത് ലോക്കൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലും വരുന്നത്. ലോക്കലായിട്ടുള്ള സ്ഥലനാമങ്ങളായിരിക്കാം, പിന്നെ നേരത്തെ ഞാൻ പറയലേ കെട്ടിടങ്ങളായിരിക്കാം, ഇതൊക്കെ നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് നമ്മുടെ സോഴ്സുകൾ തെളിവുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് ഇന്നരാണെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഏറെ പ്രശസ്തമായിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്?
1: കപ്പൽ നിർമ്മാണം
0: ഉരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ആധുനിക ചരിത്രത്തിലേക്ക് ബേപ്പൂരിനെ കൊണ്ടെത്തിക്കുമ്പോൾ ബേപ്പൂരിന് ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് ആ ബേപ്പൂർ ചാലിയം കോംപ്ലക്സിൻ്റെ ഉള്ളിൽ വന്ന റെയിൽവേ ടെർമിനസാണ്. കാരണം മദ്രാസ് എന്ന് ആരംഭിക്കുന്ന ഒരു ട്രെയിൻ സർവീസിൻ്റെ ടെർമിനൽ പോയിന്റാണ് അന്ന് ചാലിയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചാലിയം ടെർമിനസ് എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് അത് വിസ്മൃതിയിലാണ്. അതിൻ്റെ ചില പാളങ്ങൾ, ആ കിണറുകൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്ഥലത്തിന് ഒന്നിലധികം തരത്തിൽ ചരിത്ര പ്രാധാന്യം ഉണ്ടാവാം. അതും ഒരു ചരിത്രകാരൻ്റെ ഡ്യൂട്ടിയാണ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്.
1: പിന്നെ അതുപോലെ നമ്മൾ ഈ ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ള ഹിസ്റ്ററി ഉണ്ടല്ലോ, അതൊരു നല്ല സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഓറൽ ഹിസ്റ്ററി ഉണ്ട്, ആളുകളുടെ മെമ്മറി ഉണ്ട്, ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഈ റെക്കോർഡഡ് ഹിസ്റ്ററിയോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും. നമ്മുടെ ചരിത്രത്തിൻ്റെ പുതിയ കുറേ മെത്തഡോളജീസ് അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ്സ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതരം ചരിത്രം എഴുത്തുകളുടെ രീതികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്നതിൽ ഈ മെമ്മറി എന്ന് പറയുന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഓറൽ

0: ഹിസ്റ്ററി നമ്മൾ മെത്തേഡായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഹിസ്റ്റോറിയൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിലെ ട്രൂത്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ് സത്യം? ഒരു മിത്തിനെ അല്ലെങ്കിൽ മിത്തോളജിക്കൽ സ്റ്റഡീസൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ സൂപ്പർനാച്ചുറൽ എലിമെൻറ്റ്സ് ധാരാളം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാകും. ആ ഫാക്ടറിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നത്. കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഇപ്പം മെമ്മറി ആണെങ്കിലും ആളുകളുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ഒരുപാട് പ്രായമുള്ള ആളുകൾ ചിലപ്പം ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലായിരിക്കണം എന്നില്ല. അപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം അവരുടെ ഓർമ്മകളിൽ പല തരത്തിലായിരിക്കാം അത് വരിക. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അവരെ മുഴുവൻ കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല, അവരുടെ അവസ്ഥകളും പരിഗണിക്കണമല്ലോ. അപ്പോൾ ദിവസങ്ങളോളം എടുത്ത് പറയുമ്പോൾ ആദ്യം പറഞ്ഞതായിരിക്കില്ല അവർ പിന്നീട് പറയുക. ഈ മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെയൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സമാനമായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള എവിഡൻസുകളെ ക്രോസ് വെരിഫൈ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തറോ സ്റ്റഡി നടത്തിയ ശേഷമാണ് നമ്മൾ ഈ ഫീൽഡിൽ പോകുന്നത്. ഈ ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ ടെക്സ്റ്റുകളാക്കി തിരിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നാണ് ഇതിനെ ഡീകോഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും താരതമ്യ പഠനമാണ് അതിൽ നടക്കുന്നത്. അത് ഒത്തിരി പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ഒരുപാട് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഫോക്ലോറിലൊക്കെ, ഫോക്ലോറിലുള്ള തോറ്റം പാട്ട്, അതുപോലെ തന്നെ കൊയ്ത്ത് പാട്ട്, കഥകൾ, ഫയറി ടെയിൽസ്, ഇതിലൊക്കെ തന്നെ ചരിത്രമുണ്ട്. പക്ഷെ ആ ചരിത്രത്തിനെ നമ്മൾ സ്ക്വീസ് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സിലാണ് ഒരു ഹിസ്റ്റോറിയൻ ട്രെയിൻഡ് ആയിരിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോപ്പുലർ ഹിസ്റ്ററി എഴുതുന്ന പോലെ മിത്തും ഇതെല്ലാം കൂടി ഇടകലർന്നിട്ടുള്ള ഇതായിട്ട്, ഇതാണ് ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് വലിയൊരു പ്രയാസമേറിയൊരു മാർഗം. പക്ഷേ അത് പലപ്പോഴും നമ്മൾക്കറിയാം എഴുതി വെക്കപ്പെട്ട ചരിത്രം, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റഡ് അല്ലെ ആർക്കൈവിൽ, അതൊരു അധികാര വർഗത്തിൻ്റെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അത് എന്ന് പറഞ്ഞാൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ, അതായത് സാധാരണ ജനങ്ങളെക്കുറിച്ച് അതിൽ വരില്ല. ഒന്നെങ്കിൽ അതൊരു രാജാവിൻ്റെ ചരിത്രമാവാം, അതൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആവാം, അല്ലെങ്കിൽ ഒരു ഭരണവർഗം പ്രൊഡ്യൂസ് ചെയ്ത അനക്ഡോട്ട്സ് ആവാം. അപ്പോൾ ഇതിലൊന്നും നമുക്കൊരു സമ്പൂർണ്ണ ചരിത്രം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസിലൂടെയും വാമൊഴി ചരിത്രങ്ങളിലൂടെയൊക്കെയാണ് കൂടി ചേരുമ്പോഴാണ് ഒരു നാടിൻ്റെ സമ്പൂർണ്ണ ചരിത്രം ഒരു ഘട്ടം വരെയെങ്കിലും നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റുക.
1: ആസ് എ ഹിസ്റ്റോറിയൻ, താങ്കൾ കോഴിക്കോട് നഗരത്തിലൂടെ നടക്കുമ്പോൾ സാധാരണ ഒരാൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറത്തോട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ കാണാറില്ലേ?
0: തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം തന്നെയാണ് എന്നെ ഈ ഒരു റിസർച്ചിലേക്ക് എത്തിച്ചത് തന്നെ. കാരണം ഞാൻ മുമ്പ് പല ഇൻ്റർവ്യൂകളിലും അത് പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ വൈകിട്ട് അതായത് ഇലക്ട്രിക് ലൈറ്റ്സുകളൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നഗരത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കുമായിരുന്നു. അന്ന് ഇന്ന് നമ്മൾ കാണുന്ന കോഴിക്കോടല്ല, അന്ന് ഇത്ര ഡെവലപ്ഡ് ആയിട്ടില്ല. അങ്ങനെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ ഞാൻ നടന്നിട്ടുണ്ട്. ആരും ഇല്ലാത്ത, ആരും പോകാത്ത വഴികളിലൂടെയും നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ കാണുന്ന കാഴ്ചകൾ സാധാരണ നമ്മൾ കാണുന്ന പോലെയല്ല എന്ന് ഞാൻ കാണാൻ ശ്രമിച്ചത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ചരിത്രത്തിൻ്റെ അംശങ്ങൾ എനിക്ക് ഒരുപാട് ദർശിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇന്ന് നാലാം പ്ലാറ്റ്ഫോം നിൽക്കുന്ന സ്ഥലം അന്ന് ഏറ്റവും മോശമായൊരു ഇടമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇന്ന് ആ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഞാൻ നടന്ന് ആ കാലഘട്ടത്തിൽ നടക്കുന്ന സമയത്ത് ആ പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ പണ്ട് കല്ലായിപ്പുഴ ഒഴുകിയിരുന്ന കനോളി കനാലിൽ നിന്നും ബസാർ കനാൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കണക്ഷൻ കല്ലായിലേക്ക് പോയിരുന്നതൊക്കെ ആയിട്ട് ഞാൻ അന്ന് ഡോക്യുമെൻ്റൽ എവിഡൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴുകിയിരുന്ന വഴി ഇതായിരുന്നു എന്ന് കരുതിക്കൊണ്ട് അത് പരിശോധിക്കാനായിട്ട് നടന്നു പോയ സമയത്ത് അവിടെയൊക്കെ വളരെ മോശപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. പക്ഷേ എന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല. ഞാനീ ഇത് അറിയാനുള്ളൊരു ആഗ്രഹത്തിൽ നടന്നു പോയതാണ്. അപ്പോൾ സാധാരണ ആ സമയങ്ങളിൽ ആരും അങ്ങോട്ടൊന്നും നടന്നു പോകുന്നതല്ല. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ വേറിട്ട കാഴ്ചകൾ കാണാനുള്ള ഒരു ശ്രമം ധാരാളമായിട്ട് ഞാൻ ആ സ്ഥലങ്ങളിൽ നടത്തിയിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ തന്നെയായിരുന്നു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഹാളിബിഡു ബേലൂർ എന്നൊക്കെ പറയുന്ന കർണാടകയിലെ സ്ഥലങ്ങളിലേക്ക് ഞാൻ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഈ അമ്പലങ്ങളിലൊക്കെ കിടന്നുറങ്ങുന്നൊക്കെ സമയത്ത് രാത്രികളിലൊക്കെ റൂമൊന്നും എടുക്കാനൊന്നും പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ സൈഡിലൊക്കെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങുന്ന സമയത്തൊക്കെ ആ ദിവസങ്ങളിൽ ഈ ശില്പങ്ങളെ പരിചയപ്പെടാനും ഇതിനോട് സംസാരിക്കുവാനൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടം, വളരെ ഭ്രാന്തമായ ഒരവസ്ഥയാണത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലയിടങ്ങളിൽ ഈ ശില്പങ്ങൾ പൂർണ്ണതയിലില്ല, അപ്പോൾ ഇതെന്ത് പറ്റി ശില്പികൾക്ക്, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുമായിരുന്നു. പല ഘട്ടങ്ങളിൽ അതിനുള്ള ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നു. കാരണം പല എക്സ്റ്റേണൽ അറ്റാക്കുകൾ വരുന്ന സമയത്ത് ഇത് ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ ശ്രദ്ധിക്കുന്നു. അതിൽ നമുക്കിപ്പം ഹാളിബിഡു എന്ന് പറഞ്ഞാൽ ഓൾഡ് സിറ്റി എന്നുള്ളതാണ് അർത്ഥം. അതായത് ആ ഉപേക്ഷിക്കപ്പെട്ട നഗരമാണ്. ഉപേക്ഷിക്കപ്പെടാനുണ്ടായിരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അന്നത്തെ മാലിക് കഫൂറിൻ്റെ ആക്രമണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണക്റ്റഡ് ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോവുകയാണ്. ഇപ്പോൾ സാധാരണ ഇന്ന് ഇപ്പോൾ നമ്മളൊരു കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരവിടെ സെൽഫി എടുക്കാനാണ് ഉപയോഗിക്കുക. പക്ഷെ എൻ്റെ ഉള്ളിൽ ആ ശില്പങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചു തുടങ്ങുന്നു എന്നുള്ളത്. ഇതുപോലെയാണ് ഓരോ ചരിത്രകാരനും തൻ്റെ മുമ്പിലെത്തുന്ന സോഴ്സുമായിട്ട് സംസാരിക്കുന്നത്. അത് വാക്കിംഗ് ഇൻ ദ സിറ്റി എന്ന് പറയുന്ന

0: മിഷേൽ ദിസ്വാർത്തോൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ആ ബുക്കാണ് എന്നെ ഏറ്റവും അധികം ഇതിൽ ആകർഷിച്ചതും ആ പുസ്തകം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചരിത്രം എഴുതുന്നതിലേക്ക് നയിച്ചതും.
1: മലബാറിന്റെ ചരിത്രം പഠിച്ച സമയത്ത് ഈ ചരിത്രത്തിൽ അധികം ആരും റിസർച്ച് ചെയ്യാത്തതും എന്നാൽ ഒരു ശ്രദ്ധ വേണ്ടതുമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ?
0: മലബാറിന്റെ ചരിത്രത്തിൽ ഇനിയും ഒരുപാട് ഏരിയകൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് ഇന്നത് എന്ന് മാത്രമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന പല പഠനങ്ങളും മുൻപ് ചെയ്തു വെച്ച പഠനങ്ങളുടെ മുകളിലുള്ള വീണ്ടും വീണ്ടുള്ള പുനർവായനകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലബാർ എന്നുള്ള രീതിയിലല്ല, ഇപ്പോൾ കോഴിക്കോടിൻ്റെ ചരിത്രമാണെങ്കിൽ നമ്മൾ സാമൂതിരിന് തുടങ്ങും. ഇതിനു മുമ്പ് പോർലാതിരിയെക്കുറിച്ചുള്ള പാസിംഗ് റെഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ പോർലാതിരിയുടെ ഒരു പൂർണ്ണമായ ചരിത്രം ഇന്ന് വരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പോർലാതിരിൻ്റെ സാമ്രാജ്യത്തിലേക്ക് സാമൂതിരി വന്നു എന്നേ പറയുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വളരെ സുദീർഘമായ ഒരു ചരിത്രം അതിൻ്റെ പുറകോട്ട് ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട്, അത് ഇപ്പം MGS സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിലും അദ്ദേഹം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം കൊണ്ടുവന്ന സിദ്ധാന്തങ്ങളൊന്നും ഇന്നും ഖണ്ഡിക്കപ്പെട്ടിട്ടില്ല. കാരണം പുതിയ തരത്തിലുള്ള അത്തരം പഠനങ്ങൾ നടന്നിട്ടില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, ഈ ലിഖിതങ്ങൾ വായിച്ചെടുക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് പഠിക്കാൻ ആളുകൾ ശ്രമിക്കുന്നില്ല, അതൊരു വശം. പിന്നെ കൂടുതൽ ആളുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആധുനികമായിട്ടുള്ള ചരിത്ര സംഭവങ്ങളിലാണ്. കാരണം എന്ന് വെച്ചാൽ ആർക്കൈവൽ സോഴ്സസാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അത് ധാരാളം കിട്ടാനുണ്ട് താനും. അത് പെട്ടെന്ന് വളരെ കാച്ചിയാണ്, ആളുകളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഠനങ്ങളായിരിക്കും. അപ്പോൾ ടൈം ലിമിറ്റ് ഇതിലൊരു മെയിൻ ഫാക്ടറാണ്. മറ്റേതൊക്കെ വർഷങ്ങളെടുത്ത് ഒരു ആയുസ്സിൻ്റെതായിട്ടാണ് നമുക്കറിയുന്ന എല്ലാ ചരിത്രകാരന്മാരും അവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം ആധുനിക ജീവിതത്തിൻ്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളും വെക്കുമ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം.
1: അതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പം വൈഡ് സ്പ്രെഡ് ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ട്രാവൽ ചെയ്യുന്നു, ഇത്തരം ഹിസ്റ്റോറിക്കൽ പ്ലേസസിലേക്ക് പോകുന്നു. ഇപ്പം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്താണ് അബണ്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി എന്താണ് ഹിസ്റ്ററിയിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണോ വരുത്തുന്നത്, അതോ ഇത്തരം വാസ്റ്റായ ഒരു വിഷയത്തിനെ ഇങ്ങനെ ഓവർ സിംപ്ലിഫൈ ചെയ്യുകയാണോ?
0: ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു വിഷയത്തിനെ നമുക്ക് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഒരു പഴയകാല സമൂഹങ്ങളെ കുറിച്ചിട്ടുള്ളൊരു പഠനമാണ്. അത് നമ്മൾ ഇന്ന് പറയുന്ന മാതിരി സോഷ്യൽ മീഡിയയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. അതിലൊരു ഹിസ്റ്ററിൻ്റെ നറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് കേൾക്കാനുള്ള തരത്തിലൊരു തലമുറയല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താ പറയുക, ഒരു വൈകാരികത മാത്രമേ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇമിറ്റേറ്റിംഗ് പാറ്റേൺ മാത്രമേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ ഒരു സമ്പൂർണ്ണമായിട്ട് അത് ആളുകൾ അത് ഉൾക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഒരു പഴയ ഒരു തറവാട് കാണിക്കുന്നു, ആ തറവാട് ഒരു ഹെറിറ്റേജാണ് പറയുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ആ തറവാട് കയറി വരുന്നത് എങ്ങനെയാണ്? അവിടേക്ക് വരുന്ന ഒരു വ്യക്തി കുറച്ച് സമയം അവിടെ ചെലവഴിക്കുന്നു, ആ തറവാടിലെ ആളാണെന്നുള്ള രീതിയിലുള്ള വേഷവിധാനങ്ങളും എണ്ണ തേക്കുന്നതും മാഞ്ചാടി കുരു കൈ ഇങ്ങനെ ആക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ചൊരു റീൽ, അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് അതുപോലത്തെ ഒരു ട്രഡീഷണൽ സോങ്ങും കൊടുത്തുകൊണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊരു ചരിത്രമാണത്തിൻ്റെ ഭാഗമാണെന്നുള്ള നേരിയ ഒരു ഇത് മാത്രം, ഇപ്പം പഴശ്ശിരാജയുടെ ഇതാണ് അല്ലെങ്കിൽ ഇത് പഴയ കാലഘട്ടത്തിലെ തച്ചോളി തറവാടിൻ്റെ ഭാഗമാണെന്നൊക്കെയുള്ള രീതിയിൽ കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ ചരിത്രത്തിന് എന്താ നടക്കുന്നുള്ളൂ, ഒന്നും നടക്കുന്നില്ല. ഒരു ഫീല് മാത്രമേ വരുന്നുള്ളൂ, ഒരു ആംബിയൻസ്. അത് ആക്ച്വലി ഹെറിറ്റേജ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ഹിസ്റ്ററി.
1: ഈ കോൺവെർസേഷൻ അവസാനിക്കുന്നതിന് മുന്നേ കുറച്ച് ക്വിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, വളരെ പെട്ടെന്ന് ഇതിന് ഉത്തരം പറയണം. താങ്കൾക്ക് ഒരു ടൈം മെഷീൻ കിട്ടിയാൽ ആദ്യം ഏത് കാലഘട്ടത്തിലേക്കാണ് പോവുക?
0: തീർച്ചയായിട്ടും ഞാൻ ആദ്യം പോവുക വിജയനഗര കാലഘട്ടത്തിലേക്കായിരിക്കും.
1: ഒരു ദിവസം മാത്രം ഒരു ചരിത്ര വ്യക്തിയോടൊപ്പം സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ആരെ തിരഞ്ഞെടുക്കും?
0: പ്രൊഫസർ MGS നാരായണൻ.
1: ഹിസ്റ്ററിയിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് തോന്നിയിട്ടുള്ളത് ഏതാണ്?
0: അങ്ങനെയുള്ള സ്ഥലം ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല.
1: മലബാറിനെ കുറിച്ച് ആളുകൾക്ക് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണ്?
0: മലബാറിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ വളരെ ദാരിദ്ര്യത്തിലുള്ള ആളുകളാണെന്നുള്ളതാണ്.
1: പിന്നെ ഒരു ചരിത്രത്തിലെ ഒരു സംഭവം, ഇപ്പൊ ഇത് കുറച്ചുകൂടെ ആളുകൾ അറിയേണ്ടതായിരുന്നു എന്ന് തോന്നിയ ഒരു ഇൻസിഡന്റ് ഏതാണ്?
0: അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്, പെർട്ടിക്കുലർ ആയിട്ട് ഇതിനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്.
1: എല്ലാവരും വായിച്ചിരിക്കണം എന്ന് താങ്കൾക്ക് തോന്നിയ ഒരു ചരിത്ര പുസ്തകം ഏതാണ്?
0: അതും ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കോഴിക്കോട്ടുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും കാലിക്കറ്റ് ദി സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് വായിച്ചിരിക്കണം.
1: ഹിസ്റ്റോറിയന്റെ ഒരു സൂപ്പർ പവർ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും?
0: സോഴ്സുകളെ വിശകലനം ചെയ്യാനുള്ള കഴിവ്.
1: ഇനി ഒറ്റ വാക്കിൽ എന്താണ് ഹിസ്റ്ററി?
0: ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നാം അറിയുക എന്നുള്ളതാണ്.
1: മലബാറിന്റെയും കോഴിക്കോടിന്റെയും ചരിത്രത്തെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചു, പക്ഷെ ഇത്തരം ഒരു പോഡ്കാസ്റ്റിനോ ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ ഒതുക്കാൻ പറ്റുന്നതല്ല അത്. അപ്പോൾ ഈ കോൺവെർസേഷൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ആകാശവാണി ശ്രോതാക്കളോട് സംബന്ധിച്ച ഡോക്ടർ ഷിനോ ജസന്തിന് എല്ലാവിധ ആശംസകളും. നന്ദി.
0: താങ്ക് യു.
2: ചരിത്രകാരനും മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയുമായ

0: ഡോക്ടർ ഷിനു ജസിന്തുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഒപ്പം തേജസ്വിനി നായർ.
1: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി മോദി നാടിന് സമർപ്പിക്കും. നശാമുക്ത് യുവ അഭിയാന്റെ 1-ാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര കായിക യുവജന മന്ത്രാലയം. 200 കേന്ദ്രങ്ങളിലായി 1.06 ലക്ഷത്തിലധികം പേർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ദുർഗാദേവിയെ ആരാധിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് നവരാത്രി നാളുകളിൽ ഭക്തർ ആരാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നവരാത്രി ആഘോഷ ആശംസകൾ നേർന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ മാ ശൈലപുത്രിക്ക് അദ്ദേഹം പ്രാർത്ഥനകൾ അർപ്പിച്ചു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. 12-ാമത് ദ ലോ ട്രസ്റ്റ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം അഡ്വക്കേറ്റ് പി ബി മേനോന്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ചിത്രമാലേഖനം ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും 50,000 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5-മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ 7:00 PM മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ന്യൂ ഹിറ്റ്സ്.
1: അവറാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു കൃഷ്ണൻ, അനില രാജീവ് എന്നിവർ പാടിയ ഗാനം, അൻവർ അലിയുടെ വരികൾ, സനൽദേവിന്റെ സംഗീതം.

വളരുന്ന ഭാരതം. ശംഖിന്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ, 7000 ആളുകളെ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ഹാളുകളും G20 ഉച്ചകോടിക്ക് വേദിയായതുമായ പ്രൗഢമായ സമുച്ചയം, ബസവേശ്വരന്റെ അനുഭവ മണ്ഡപം എന്ന ആശയത്തിൽ നിന്ന് നാമകരണം ചെയ്ത നവഭാരതത്തിന്റെ അഭിമാനം, ഭാരതത്തിന്റെ ആഗോള വളർച്ചയും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതുന്ന മകുടോദാഹരണം, ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. വളരുന്ന ഭാരതം.

0: എന്നെവിളി എന്ന ചിത്രത്തിന് വേണ്ടി ആന്റണി ദാസൻ പാടിയ പാട്ടാണ് ന്യൂ ഹിറ്റ്സിൽ ഇപ്പോൾ കേട്ടത്.
1: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസസിന് ആരാ കൂട്ട്?
2: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
1: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
2: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
1: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
3: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.
4: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
5: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
4: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
5: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
4: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
5: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
4: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്, സത്യമറിയാം, സുരക്ഷിതരാകാം.
0: 103.6 റിയൽ എഫ്എമ്മിൽ ഇനി കേൾക്കാം മന്ദാടി എന്ന ചിത്രത്തിന് വേണ്ടി അഖിൽ ദേവ് പുണ്യ പ്രദീപ് എന്നിവർ പാടിയത്. സജീവ് സാരഥിയുടെ വരികൾ, പ്രകാശ് കുമാർ ജീവിയുടെ സംഗീതം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ന്യൂ ഹിറ്റ്സ്.
4: അമാനുഷികം എന്ന ചിത്രത്തിനു വേണ്ടി സനിൽദാസ് പാടിയത്, അഖിൽ പൊന്നപ്പന്റെ വരികൾ, രജൻ രഘുവിന്റെ സംഗീതം.

0: ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ഛായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: വളരുന്ന ഭാരതം 1919 ചരിത്ര പ്രസിദ്ധമായ കൂട്ടക്കലയുടെ 100 വാർഷിക വേളയിൽ നവീകരിച്ചു പുനരർപ്പിച്ച വീരസ്മരണകളുടെ പുണ്യഭൂമി. ജനറൽ ഡയറിന്റെ പടയാളികൾ കടന്നുവന്ന ഇടുങ്ങിയ വഴി ശില്പകലയിലൂടെ ചരിത്രം പറയുന്ന പുതിയ പാതയായി പുനർജനിച്ചു. ചരിത്രപരമായ ഓർമ്മകളെയും രക്തസാക്ഷിത്വത്തെയും കാത്തുസൂക്ഷിക്കുന്ന മനോഹരമായ ഗാലറികളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ തീക്ഷ്ണ സ്മരണകൾ ഇന്നും അലയടിക്കുന്ന ചരിത്ര സ്മാരകം, ജാലിയൻ വാലാബാഗ് സ്മാരകം, അമൃത്സർ. വളരുന്ന ഭാരതം.
3: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രയോജകർ: ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: പുതിയതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തും അല്ലേ?
6: ആദ്യം മൈജിയിലെത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
5: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ്പ് സെല്ലറാ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
6: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.

0: ന്യൂ ഹിറ്റ്സ്.
1: രവിമോഹൻ, യുങ്രാജ എന്നിവരുടെ വരികൾക്ക് കെനീഷ സംഗീതം നൽകി. രഞ്ജിത്, യുങ്രാജ എന്നിവർ പാടിയത് ചിത്രം ആൻ ഓർഡിനറി മാൻ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ന്യൂ ഹിറ്റ്സ്.
0: പ്രഥമദൃഷ്ട്യാ കുറ്റക്കാർ എന്ന ചിത്രത്തിനുവേണ്ടി ഭദ്ര രജൻ പാടിയത്, ശ്യാം മുരളീധരന്റെ സംഗീതം, ശ്യാം മുരളീധരന്റെ വരികൾ, മുജീബ് മജീദിന്റെ സംഗീതം.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്.
1: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: വേണോട്ടാ, ഇതെന്ത് പറ്റി? ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ.
3: ശരിയാ, ഞാനും വന്നപ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്നാ പറ്റിയാടാ വേണു?
4: ഏയ്, അങ്ങനൊന്നുമില്ല. വീട്ടിന്ന് ഭാര്യയായിട്ട് ചെറുതായിട്ടൊന്ന് വഴക്കിടേണ്ടി വന്നു.
3: ആ, അത് മോശമായി പോയല്ലോ വേണുവേ.
2: വേണോട്ടാ, വീട്ടിന്ന് രാവിലെ കഴിയുന്നതും വഴക്കിടാതെ വരണം. വഴക്കിട്ട് പോന്നാ പിന്നെ അന്നത്തെ ദിവസം പോക്ക.
4: വഴക്കിടാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല ശ്രുതി, അവളുടെ ചില നേരത്തെ വർത്താനം കേട്ട് അറിയാതെ ചൊറിഞ്ഞു കയറും.
3: ഓ, ചൊറിഞ്ഞു കയറാൻ മാത്രം എന്നാ ഉണ്ടായേ വേണു?
4: പറയാൻ മാത്രമൊന്നുമില്ല സാറേ, നിസ്സാര കാര്യാ.
2: എന്നാലും പറ ഞങ്ങളും കൂടെ കേക്കട്ടെ.
4: നിങ്ങളും കൂടെ അറിയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല.
3: എന്നാ പറ.
4: അവളേ, അവള് രാവിലെ ഒരു ആഗ്രഹം പറഞ്ഞു. വേറൊന്നുമല്ല, മക്കളെയും കൂട്ടിയിട്ട് ഒരു ടൂറ് പോണം.
3: അത് നല്ല കാര്യമല്ലേടാ, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഏർപ്പാടല്ലേ.
2: അതങ്ങ് നടത്തി കൊടുക്കുക വേണോട്ടാ. ഇടയ്ക്കൊരു യാത്ര ഈ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ വളരെ നല്ലതാ.
4: അതൊക്കെ എനിക്കറിയാം ശ്രുതി. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ഞായറാഴ്ച ഇതേപോലെ അവക്കൊരാഗ്രഹം വൈകുന്നേരമായപ്പോ.
3: എന്നതാ?
4: നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്ന് ചോദിച്ചു.
3: ഞായറാഴ്ചയല്ലേ, പ്രത്യേകിച്ച് വേറെ വർക്കൊന്നും ഇല്ലല്ലോ. അങ്ങ് കൊണ്ടുപോകണം വേണു.
2: അല്ലേലും വൈകുന്നേരങ്ങൾ എവിടെയെങ്കിലും പോയി കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞിരിക്കുന്നത് നല്ലതാ.
4: അതെ അതെ, അതാ ഞാനും കരുതി. പക്ഷേ എന്താ ഉണ്ടായെന്നറിയോ?
3: എന്നതാ?
4: ഞങ്ങളേ മാനാഞ്ചിറ പോയി ഒന്ന് വൈബാക്കാന്ന് വിചാരിച്ചു.
3: ഓ,
4: അവിടെ എത്തി ബെഞ്ചിന്റെ ഒരു അറ്റത്ത് അവളിരുന്നു.
3: ഓ,
4: ഇങ്ങേറ്റത്ത് ഞാനും ഇരുന്നു. ഇരിപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. ശ്രുതി നേരത്തെ പറഞ്ഞ മിണ്ടിയും പറയില്ല അവിടെ നടന്നില്ല.
3: അയ്യോ, അതെന്നാ പറ്റി? അപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ വഴക്കായോ?
4: വഴക്കായതൊന്നല്ല സാറേ, രണ്ടുപേരും തല പൊക്കാതെ കുമ്പിട്ട് ഒരേ ഇരിപ്പല്ലേ.
2: ഓ, രണ്ടുപേരും ഫോണ് നോക്കിയിരുന്നിട്ടുണ്ടാകും അല്ലേ വേണോട്ടാ?
3: ഫോണ് നോക്കിയിരിക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടി മാനാഞ്ചാർ വരെ പോണോ വേണു? വീട്ടിലിരുന്ന് നോക്കിയാ പോരായിരുന്നു?
4: അതാണ് എന്റെയും ചോദ്യം. സംഗതി ഞാനും കുറ്റക്കാരനാ, എനിക്കറിയാം. എന്നാലും ഔട്ടിങ് പോയാ അതിന്റെ ഒരു സുഖം കിട്ടണ്ടേ?
2: അതെന്തായാലും വേണം.
3: അതാ പറയുന്നേ, അങ്ങനെയുള്ള യാത്രക്കെല്ലാം പോകുമ്പോ ഫോണ് നമ്മൾ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കണോന്ന്.
4: ആ, ഇത് തന്നെ സാറേ ഞാൻ അവളോട് പറഞ്ഞേ. ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ടൂർ പോവാം.
2: അതെന്തായാലും ചേച്ചി സമ്മതിച്ചിട്ടുണ്ടാവില്ലേ?
4: എവിടെ സമ്മതിക്കേ, സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാ പിന്നെ സെൽഫിയും റീലും എങ്ങനെ എടുക്കും?
3: അത് ശരിയാണല്ലോ. ആ പറഞ്ഞതിലും ഒരു കാര്യം ഇല്ലേ വേണുവേ?
4: ദേ സാറേ, സാറിങ്ങനെ കാല് മാറില്ലേ.
3: അല്ല വേണുവേ, നമ്മള് അവരെ ഭാഗത്ത് നിന്നും ഒന്ന് ചിന്തിക്കണ്ടേ?
2: അത് ശരിയാ വേണോട്ടാ. ചേച്ചിയുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോ അവര് പറഞ്ഞതാ കറക്റ്റ്.
4: അപ്പൊ എന്റെ ആംഗിൾ കറക്റ്റ് അല്ലെന്നാണോ ശ്രുതി പറയുന്നത്?
3: അല്ല അല്ല, വേണുവിന്റെ ആംഗിൾ ആ ശരിക്കും കറക്റ്റ്.
4: ദേ സാറ് പിന്നെയും കാലു മാറി.
3: കാല് മാറിയതൊന്നും അല്ല വേണു. നമുക്കൊരു വിചാരമുണ്ട്, നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരി. എപ്പോഴെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏ, ആ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ മനസ്സിലാകും അവരുടെ ഭാഗത്തും ശരിയുണ്ടല്ലോ എന്ന്. അല്ലേ ശ്രുതി?
2: അത് ശരിയാ, പക്ഷേ അതൊന്നും എല്ലാരെ കൊണ്ടും പറ്റില്ല സാറേ. അതിന് ക്ഷമയും ചിന്താശേഷിയും ഒക്കെ വേണം.
4: ഓ, അപ്പോ അത് രണ്ടും എനിക്കില്ലെന്നല്ലേ പറഞ്ഞു വരുന്നത്?
2: അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല.
3: ശ്രുതി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ, നമ്മൾ പലപ്പോഴും പല തിരക്കുകളിലും ടെൻഷനിലും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്നാ?
4: ഒരിക്കലും.
3: ആ, അപ്പോ നമ്മൾ തിരക്കൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുന്ന നേരത്ത് നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ ഒന്ന് വെറുതെ റീവൈൻഡ് ചെയ്ത് അങ്ങ് നോക്കണം. എന്നിട്ട് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കണം.
2: നമുക്കൊക്കെ ആ കഴിവുണ്ട് വേണോട്ടാ, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോ ഉദാഹരണത്തിന്, നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ വരുന്ന പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. അവരുടെ കാര്യങ്ങൾ വേഗത്തിലാക്കി കൊടുക്കാൻ നമ്മൾ ആത്മാർത്ഥരായിട്ട് പരിശ്രമിക്കുന്നില്ലേ?
4: ഉണ്ടല്ലോ.
2: ആ, അതിപ്പോ അവരുടെ ആംഗിളിൽ ഇന്ന് ചിന്തിക്കുന്നുണ്ടല്ലേ.
3: ആ ശ്രുതി, ഇപ്പൊ ചിന്തിച്ച ആ ആംഗിൾ ഉണ്ടല്ലോ, അത് വളരെ കറക്റ്റാ കേട്ടോ
4: സാറേ. എന്നാ ഞാനേ
3: ഓ
4: ശ്രുതിയുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ടൊരു കാര്യം പറയട്ടെ.
3: ആ പറ വേണുവേ. ശ്രുതി കണ്ടോ, വേണു പെട്ടെന്ന് എന്നെ മാറ്റി ചിന്തിച്ചു തുടങ്ങി കേട്ടോ.
4: സാറ് മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്ന് നോക്കി കാണാനും ടൂർ പോകാനും ഒക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്താ, നമ്മുടെ അക്ഷയ നിന്ന് ഒരു ടൂർ പോകുന്ന കാര്യം ആലോചിക്കാത്തെ എന്നല്ലേ ശ്രുതി?
2: ആ ചിരിക്കണ്ട സാറേ, വേണോട്ടം പറഞ്ഞത് കറക്റ്റാ. ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചതാ, നമ്മളെല്ലാരും കൂടി എന്നാ ഒരു ടൂർ പോകുന്നേ?
3: അവിടെ ഒരു കുഴപ്പമുണ്ട് ശ്രുതി. നിങ്ങൾ രണ്ടുപേരും എന്റെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചില്ല. അതെന്തുവാന്നല്ലേ.
4: എന്താ സാറേ?
3: ഞാനേ അടുത്ത അവധി ദിവസത്തിലെ നമുക്കൊരു ടൂർ പോയാലോ എന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു.
0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം. രചന ജയ്

0: കൃഷ്ണൻ ബാലുശ്ശേരി.
1: ശബ്ദ സാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
2: സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ്, അരക്കിണർ പന്തിരങ്കാവ്.
3: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
4: ഫോൺ കളവ് പോയോ, വെള്ളത്തിൽ വീണോ, അതോ പൊട്ടിയോ?
5: ആ ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനുമായി.
4: എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
5: അപ്പോൾ മൈ ജിയിൽ ഗാഡ്ജറ്റും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
4: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
6: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. മെയിൽ ബോക്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാമാണ് നമ്മൾ നോക്കുന്നത്, ഒപ്പം ശബ്ദ സന്ദേശങ്ങളുമുണ്ട്. നമുക്ക് കത്തുകളിലേക്ക് പോകാം. ഒരല്പം വൈകിയാണ് ഈ കത്ത് വന്നിട്ടുള്ളത്. പി വി ഷൺമുഖൻ, അദ്ദേഹം കരിക്കാട്, കുന്നംകുളം കരിക്കാട് നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കോഴിക്കോട് നിലയത്തിലേക്ക് കത്ത് അയക്കുന്നത്. ആവണി പൊന്നുഞ്ഞാൽ പരിപാടിയിൽ ബി കെ ഹരിനാരായണൻ പ്രക്ഷേപണം ചെയ്ത പരിപാടി നിലവാരം പുലർത്തിയ പരിപാടിയായിരുന്നു എന്നാണ് അദ്ദേഹം വിശേഷമായി എഴുതിയിട്ടുള്ളത്. പേരക്കുട്ടികളുടെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. വൈകിയാണെങ്കിലും ഈ കത്ത് ഉൾപ്പെടുത്തുന്നത് ഷൺമുഖനെ പോലെയുള്ള പ്രിയ ശ്രോതാക്കൾ ആകാശവാണിയോട് കാണിക്കുന്ന മമതയും സ്നേഹവും ഞങ്ങളും അങ്ങേയറ്റം വിലമതിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ്. വിശ്വനാഥൻ ആലത്തിൻ്റെ കത്താണിത്. പേരാമ്പ്രയടുത്ത് ചേനോളിയിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. 22-29 കഴിഞ്� മാസം തീയതികളിൽ കാലത്ത് 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത കയ്യൊപ്പിൽ ഡോക്ടർ ഖദീജ മുംതസുമായുള്ള അഭിമുഖ സംഭാഷണം കേട്ടു. ഡോക്ടറുടെ നിലപാടുകൾ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ കുറിക്കട്ടെ, നേർ സാക്ഷ്യം തന്നെ. ഡോക്ടറും ടീച്ചറായി എത്തിയതിനു ശേഷമുള്ള അന്തരീക്ഷവും വളരെ വസ്തുനിഷ്ഠമായ വിലയിരുത്തലായി തോന്നി. ഡോക്ടർ കടന്നുപോകുന്നതും കടന്നുപോകുന്നതുമായ കാലഘട്ടത്തെ എവിടെയും പക്ഷം ചേരാതെ വിലയിരുത്തിയത് ഏറെ ശ്രദ്ധേയമായി തോന്നി. എന്തായാലും അഭിമുഖം നടത്തിയ ബോബി സി മാത്യുവിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആർ കെ ഇരവിലിൻ്റെ കത്താണിത്. ഈ അടുത്ത കാലത്തായി കോഴിക്കോട് നിലയം ചില പരിപാടികളുടെ സമയത്തിൽ മാറ്റം വരുത്തുന്നത്, വിശിഷ്യ വാർത്താ ബുള്ളറ്റിനുകളിൽ മാറ്റം വരുത്തുന്ന കാര്യം പല ശ്രോതാക്കളും അറിയുന്നില്ല. പ്രഭാത പരിപാടികൾ മുഴുവൻ ശ്രദ്ധിക്കുന്നവർക്ക് രാവിലെയുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ പ്രത്യേക അറിയിപ്പായി ഈ കാര്യം സൂചിപ്പിച്ചാൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും ദേശീയ തലത്തിൽ നടക്കുന്ന ചില പരിപാടികളുടെ റിലേ വരുന്ന വേളയിലാണ് ശ്രോതാവ് സൂചിപ്പിച്ചതുപോലുള്ള വാർത്താസമയം മാറുന്നത്. അക്കാര്യം മുൻകൂട്ടി അറിയുന്ന മുറയ്ക്ക് പ്രിയ ശ്രോതാക്കളെ അറിയിക്കാം. മറ്റൊരു കാര്യം കൂടെ ആർ കെ ഇരവിൽ എഴുതിയിട്ടുണ്ട്. ഒരു തെരുവിൻ്റെ കഥ എന്ന പരിപാടിയിൽ ആർക്കൈവ് രേഖകളിലെ ചരിത്രഭൂമിക എന്ന പുസ്തകം രചിച്ച പ്രൊഫസർ എം സി വസിഷ്ഠുമായി ഒരു തെരുവിൻ്റെ കഥ എന്ന പരിപാടിയിൽ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായിരുന്നു. ചരിത്ര കുതികളായ വായനക്കാർക്ക് അദ്ദേഹം പകർന്നു നൽകിയ ചില അറിവുകൾ ഏറെ വിലപ്പെട്ടതായി തോന്നി. കുഞ്ഞിപ്പോക്കർ തേഞ്ഞിപ്പലത്തിൻ്റെ കത്താണ്. മണ്ണില്ലാതെയും ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെയും ചെടികളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ച വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതൊരു പ്രചോദനമായി തോന്നി. ഇത്തരം പരിപാടികൾ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഉപകാരപ്പെടും. മിനി വി എസ് വാളവയലിൻ്റെ കത്താണിത്. 3-ാം തീയതി ആരോഗ്യം അമൂല്യം പരിപാടി ഏറെ ഇഷ്ടമായി. ആംഗ്യഭാഷയുടെ ഒരു ലഘുവിവരണം, അതിൻ്റെ അർത്ഥവ്യാപ്തി, അതൊക്കെ മനസ്സിലാക്കാൻ പോകുന്ന പരിപാടിയായി അത് മാറി. ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും സുഖദേവ് കെ എസ് ശ്രോതാക്കൾക്ക് വിലപ്പെട്ട അറിവുകളാണ് പകർന്നു നൽകിയത്. 5-ാം തീയതിയിലെ ആരോഗ്യം അമൂല്യം പരിപാടിയെക്കുറിച്ച് കൂടി മിനി സൂചിപ്പിക്കുന്നു. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർ സി കൃഷ്ണകുമാർ സംസാരിച്ചത് ഏറെ ഉപകാരപ്പെടുന്ന വിധത്തിലായി. അന്ന് തന്നെ ആർട്ട് കഫേ എന്ന പരിപാടിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ മധുര സ്മൃതിയായി നിൽക്കുന്ന ചലച്ചിത്ര നടി സുകുമാരി അമ്മയുടെ സംഭാഷണങ്ങൾ അടങ്ങിയ ആർട്ട് കഫേ എന്ന ആ പരിപാടി ഏറെ ഹൃദയവായ്പോടെയാണ് കേട്ടിരുന്നത്. നമ്മുടെ പരിപാടികളെക്കുറിച്ചുള്ള ശബ്ദ സന്ദേശങ്ങൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. തെരുവിൻ്റെ കഥ പരമ്പരയെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശം വന്നിട്ടുണ്ട്, അത് കേൾക്കാം.
7: എൻ്റെ പേര് പൂജ. ഞാൻ നിങ്ങളുടെ തെരുവിൻ്റെ കഥ എന്ന പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത്. കോഴിക്കോടിന് ഇങ്ങനെയും കുറേ ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പല സമയങ്ങളിലും ചിന്തിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൽവ ബസാറിനെ കുറിച്ചും പോളി മാർക്കറ്റിനെ കുറിച്ചൊക്കെ അതിൻ്റെ പിന്നിലുള്ള കുറേ ചരിത്രങ്ങളും രസകരമായ കഥകളും ഭയങ്കര രസമുണ്ടായിരുന്നു ശരിക്കും കേൾക്കാൻ. എൻ്റെ വീട് എരഞ്ഞിപ്പാലത്താണ്. നിങ്ങളിവിടെ

0: മുത്തപ്പങ്കാവിലെ നരിക്കളെ ആസ്പദമാക്കിയിട്ട് സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നല്ല രസമുണ്ടായിരുന്നു ആ സ്റ്റോറി കേൾക്കാനൊക്കെ. പിന്നെ മുട്ടായി തെരുവിലെ ജീവിച്ചിരുന്ന കുറേ മനുഷ്യന്മാരെ കുറിച്ച് അവരുടെ കുറേ സ്റ്റോറീസ് ഭയങ്കര രസകരമായിരുന്നു എന്തുകൊണ്ടും.
1: മുളഞ്ഞൂരിൽ നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരിയുടെ കത്താണിത്. കോഴിക്കോട് നിലയത്തിന്റെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ എന്നറിയാമല്ലോ. സ്ഥിരമായി മെയിൽ ബോക്സിലേക്കും കത്തുകൾ എഴുതാറുണ്ട്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി കാർഡ് കിട്ടാത്തതുകൊണ്ടാണ് കത്ത് എഴുതാൻ കഴിയാതെ വന്നത്. എത്രയും വേഗം ഒരു പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ കൂടുതൽ കത്തുകൾ എഴുതാം എന്ന ആശയിലാണ് അദ്ദേഹം ഈ കത്ത് അയക്കുന്നത്. സത്യൻ നായർ കരുവള്ളിക്കുന്നിൻ്റെ കത്താണ്. ഒക്ടോബർ 3 ഉച്ചയ്ക്ക് 3 കേൾപ്പിച്ച യോ ചോയ്സ് എന്ന പരിപാടിയിൽ കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിലെ ഊരിയ വാളിത് എന്ന ഗാനം കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. ആ ചിത്രത്തിലെ ഇളവന്നൂർ മഠത്തിലെ എന്ന പാട്ടാണ് ഭൂരിപക്ഷം ശ്രോതാക്കളും ആവശ്യപ്പെടാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ട ശ്രോതാവ് അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് സത്യൻ നായർ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ആകാശവാണിയുമായുള്ള ഹൃദയബന്ധം സ്ഥാപിച്ചിട്ട് 27 പൂർത്തിയാകുകയാണ് എന്ന ഒരു കാര്യം കൂടെ കത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ആകാശവാണിയെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള പ്രിയ ശ്രോതാക്കളാണ് എന്നും ഞങ്ങൾക്കുള്ള ഊർജം എന്ന് പറയാൻ ഈ വേള ഞങ്ങളും ആഗ്രഹിക്കുന്നു. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ കത്താണിത്. കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ നൽകുന്ന പ്രോത്സാഹനവും നല്ല പ്രതികരണവും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ എപ്പോഴും കുറ്റപ്പെടുത്തുകയോ അവഗണിക്കുകയോ ചെയ്താൽ അത് കുട്ടികളിൽ അപകർഷതാബോധം ഉണ്ടാക്കും. 4 ജോസഫ് പൂതക്കുഴി അവതരിപ്പിച്ച വചനാമൃതം ശ്രദ്ധേയമായി. മറ്റൊരു കാര്യം കൂടെ മൊയ്തീൻ കുഞ്ഞ് എഴുതുന്നുണ്ട്. ആരോഗ്യം അമൂല്യം പരിപാടിയിലൂടെ സെർബറൽ പാൽസി എന്ന രോഗത്തെയും ഈ രോഗം ബാധിച്ച കുട്ടികളെ മാതാപിതാക്കളും സമൂഹവും ചേർത്ത് പിടിക്കേണ്ട ആവശ്യകതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഷാഫി സംസാരിച്ചത് അവസരോചിതമായി. സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് തീർച്ചയായും കഴിയും. മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച ബാബുക്കയെ ആർട്ട് കഫേയിലൂടെ ഓർമ്മിച്ചതിൽ ഏറെ സന്തോഷം. ബാബുക്കയുടെ സ്വന്തം ശബ്ദത്തിൽ പാടിയ പാട്ടുകൾ കേൾപ്പിച്ചപ്പോൾ സന്തോഷം ഇരട്ടിയായി തോന്നി. മറ്റൊരു കാര്യം കൂടെ രാജൻ എസ് കെ തൂവക്കോട് സൂചിപ്പിക്കുന്നു. എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന കൃതി എഴുത്തിന്റെ മികവിനാലും അവതരണ ശൈലിയാലും ആകർഷകമായതുകൊണ്ട് മുടങ്ങാതെ കേൾക്കുന്ന ഒരു പരിപാടിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗീതയുടെ കത്താണ്. ഒക്ടോബർ 2 ഇശൽമാലയിൽ കാഥികയും മാപ്പിളപ്പാട്ട് കലാകാരിയുമായ റംല ബീഗത്തിന്റെ പാട്ടുകളും അവരുടെ ജീവിതരേഖയും കേട്ടു. സമൂഹത്തിന്റെ എതിർപ്പുകളെയെല്ലാം അതിജീവിച്ചുയർന്ന കലാകാരി, അതിന് താങ്ങായും തണലായും നിന്ന അവരുടെ ജീവിത പങ്കാളിയും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. 6 അടുത്തിടെ നമ്മെ വിട്ടുപോയ സൂര്യകൃഷ്ണമൂർത്തിയുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖം ഏറെ ഹൃദ്യമായി. കലയോടും കലാകാരന്മാരോടും സ്ത്രീകളോടുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തോടുള്ള ആദരം ഇരട്ടിപ്പിക്കുന്നു. സൂര്യ എന്ന സംഘടനയുടെ 50th ആഘോഷവേളയിൽ അദ്ദേഹം ഇല്ലാതെ പോയത് ഒരു വലിയ ദുഃഖമായി അവശേഷിക്കുന്നു. ഇനിയൊരു ശബ്ദ സന്ദേശം കേൾക്കാം.
2: ഞാൻ അനുഷയാണ്, ചേവായിരുന്നു. കഴിഞ്ഞ 2 ഡോക്ടർ ഷെറിൻ തോമസുമായി നടത്തിയ അഭിമുഖം വളരെ നല്ലതായിരുന്നു. പോഷകാഹാര ശീലങ്ങളെക്കുറിച്ച് മലയാളികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയാണ്. കൃത്യമായ ഭക്ഷണ ശീലങ്ങൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, മാത്രമല്ല ജിമ്മിൽ പോകുന്നതും അല്ലെങ്കിൽ ഇപ്പം കൗമാരപ്രായക്കാരായ കുട്ടികൾ തുടർന്നു പോരുന്ന ചില തെറ്റായ ഭക്ഷണക്രമങ്ങളെ പറ്റിയിട്ടും, പലപ്പോഴും ബയോളജിക്കൽ ക്ലോക്കിനെ ശ്രദ്ധിക്കാതെ തെറ്റായ നേരങ്ങളിൽ തുടർന്നു പോരുന്ന ശീലങ്ങളെ പറ്റിയിട്ടൊക്കെ ബോധവൽക്കരിക്കാൻ ഡോക്ടർ നടത്തിയ ശ്രമം വളരെ നല്ലതായിരുന്നു. ആരോഗ്യവാണി പോലുള്ള പരിപാടികൾ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: ഈ ആഴ്ചത്തെ മെയിൽ ബോക്സ് ഇവിടെ സമാപിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതാൻ മറക്കരുത്. കഥകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട്. വാട്സപ്പിലൂടെയും പ്രതികരണങ്ങളും വോയിസ് നോട്ടുകളും അയക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ. മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
1: എന്താ അത്?
0: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്.
1: ഓഹോ, പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ
0: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
1: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം എം കെ അർജുനൻ.

0: FM പ്രധാന വാർത്തകൾ. ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ ഉയർത്തിയ നിർഭയമായ ശബ്ദത്തെ സമൂഹമാധ്യമ കുറിപ്പിൽ മോദി അനുസ്മരിച്ചു. സൗദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് രാജ്യങ്ങൾ. ഭീഷണിയെ തുടർന്ന് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. നശാമുക്ത് യുവ അഭിയാന്റെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര കായിക യുവജന മന്ത്രാലയം. 200 കേന്ദ്രങ്ങളിലായി 1.06 ലക്ഷത്തിലധികം പേർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. 29th വരെയാണ് സമ്മേളനം. AI മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈബർ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ റോജി എം ജോൺ. കൊച്ചിയിൽ കേരള പോലീസിൻ്റെ കൊക്കൂൺ 2026 സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ കലക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവത്തിന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തിരി തെളിയിക്കും. ചലച്ചിത്രതാരം വിവേക് ഗോവൻ വിശിഷ്ടാതിഥിയാകും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർകാശി FC ആദ്യ മത്സരത്തിനിറങ്ങും. പൂനെയിലെ ബാലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
1: ലോറൻസ് ഫെർണാണ്ടസിന്റെ വരികൾക്ക് പ്രശാന്ത് പ്രഭാകർ സംഗീതം നൽകി. വിജയ് യേശുദാസ് പാടിയത് ചിത്രം 18th.

0: വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജയദസ്കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. റോഡ് വികസനം, തുറമുഖം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലെ പ്രമുഖ പദ്ധതികളാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. പടനി, വെല്ലൂർ കണ്ടോൺമെന്റ്, അമ്പസമുദ്രം പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. മദ്രാസ് IIT സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ലോക് നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. തലമുറകളെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും പൊതുജീവിതത്തെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഒരു ഉപാധിയായി കാണാൻ അദ്ദേഹം ജനങ്ങളെ പ്രചോദിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ ഉയർത്തിയ നിർഭയമായ ശബ്ദത്തെയും മോദി അനുസ്മരിച്ചു. സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300ലധികം പേർ പരിക്കേറ്റിട്ടുണ്ട്. ആഭ്യന്തര ടെർമിനലിന് നേരെ നടന്ന ആക്രമണത്തിൽ 4 സൗദി പൌരന്മാരും 2 ബംഗ്ലാദേശി സ്വദേശികളും അമേരിക്ക, ഈജിപ്ത്, ജോർദാൻ, സിറിയ, സുഡാൻ, പാലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ ഓരോ പൌരന്മാരുമാണ് കൊല്ലപ്പെട്ടത്. യമനിലെ ഹുദി വിമതർക്കെതിരെ സൗദി സഖ്യസേന ശക്തമായ സൈനിക നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് സൗദി വിമാനത്താവളങ്ങൾക്കും എണ്ണ മേഖലകൾക്കും നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടാറിസും വിവിധ ലോകരാജ്യങ്ങളും അപലപിച്ചു. ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളിലെ ലംഘനമാണെന്നും സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും ഗുട്ടാറസ് ആവശ്യപ്പെട്ടു. നശാമുക്ത് യുവ അഭിയാന്റെ 1ാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര കായിക യുവജന മന്ത്രാലയം അറിയിച്ചു. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന സങ്കൽപ് അഭിയാന്റെ ഭാഗമായി മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ 200 കേന്ദ്രങ്ങളിലായി 1.06 ലക്ഷത്തിലധികം പേർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോൺമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. AI, മെഷീൻ ലേണിംഗ് തുടങ്ങിയ നൂതന സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈബർ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ റോജിയം ജോൺ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദുർബല വിഭാഗങ്ങൾ സൈബർ കുറ്റവാളികളുടെ പ്രധാന ലക്ഷ്യമാണെന്നും സാധാരണക്കാരുടെ പണം തട്ടിയെടുക്കുന്നതുൾപ്പെടെ കുറ്റകൃത്യങ്ങൾ ഗൗരവത്തോടെ കാണണമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിലെ കേരള പോലീസിന്റെ കൊക്കൂൺ 2026 സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18 പൂജവെപ്പ്, 20 മഹാനവമിയും 21 വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നവരാത്രി ആഘോഷ ആശംസകൾ നേർന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ മാ ശൈലപുത്രിക്ക് അദ്ദേഹം പ്രാർത്ഥനകൾ അർപ്പിച്ചു. ദേവിയുടെ അനുഗ്രഹം ജനങ്ങളിൽ ക്ഷമയും ആത്മവിശ്വാസവും വളർത്താൻ പ്രചോദനമാകുമെന്ന് മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ദക്ഷിണ മൂകാംബിയായ അറിയപ്പെടുന്ന കോട്ടയം പനശ്ശിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ കലോപാസനകളാണ് ആരംഭിച്ചിരിക്കുന്നത്. 2ാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളിയാർ കോവിൽ, കാഞ്ചികാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, തളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങിയ നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ട്രേറ്റ് മൈതാനിയിൽ നാളെ

0: വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവത്തിന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തിരിതെളിയിക്കും. ചലച്ചിത്ര താരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 10 ദിവസത്തെ സർഗോത്സവത്തിൽ പ്രഭാഷണവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഈ മാസം 16 വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ വി സൗമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി വി ജയാമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യനിലയിലാണ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർ കാശി എഫ് സിക്കെതിരെ ആദ്യ മത്സരത്തിനിറങ്ങും. പൂനെയിലെ ബാലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. ഇന്നലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. ഗോവ ചെന്നൈ മത്സരം സമനിലയിൽ അവസാനിച്ചു. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17ാം തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല 2ാം സ്ഥാനവും മട്ടന്നൂർ ഉപജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പത്തനംതിട്ട ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല 2ാം സ്ഥാനവും പത്തനംതിട്ട ഉപജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICIR സ്വിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. കോഴിക്കോട് സൗത്ത് മണ്ഡലം MLA ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പിലാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെ സർവേയുടെ 2ാം ഘട്ടം ഇന്ന് സൌത്ത് ബീച്ച് തീരപ്രദേശത്ത് നടക്കും. രാവിലെ പള്ളിക്കണ്ടി GLP സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. തൃശൂർ നാട്ടിക ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് നിർത്തിവച്ചു. വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകുന്നതുവരെയാണ് നടപടി. റിപ്പോർട്ട് സമർപ്പിക്കും വരെ ടോൾ പാടില്ലെന്ന് ദേശീയപാതാ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് കൊട്ടങ്ങലിൽ 11.9 ഗ്രാം MDMA രണ്ടു പേർ പിടിയിലായി. പേരാമ്പ്ര സ്വദേശി അഫ്നാജ്, എടത്തനാട്ടുകര സ്വദേശി റിൻഷ ഫാത്തിമ എന്നിവരെയാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത്. MDMA കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 13,350 പേരെ അറസ്റ്റ് ചെയ്തു. എടുത്ത കേസുകളുടെ എണ്ണം 12,336. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ വരെ മാത്രം സംസ്ഥാനത്ത് കേരള പോലീസ് 42 ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ഈ മാസം 26 മുതൽ അടുത്ത മാസം 2 വരെ നടക്കുന്ന പരുമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ സഹോദയ ജില്ലാ കലോത്സവത്തിൽ 868 പോയിന്റോടെ കണ്ണൂർ ചിന്മയ വിദ്യാലയം 1ാം സ്ഥാനം കരസ്ഥമാക്കി. മേരുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 2ാം സ്ഥാനവും തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയം 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് ഉദ്ഘാടനം ചെയ്തു. 12ാമത് ദ ലാ ട്രസ്റ്റ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം അഡ്വക്കേറ്റ് PB മേനോന് സമ്മാനിക്കും. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ചിത്രം ആലേഖനം ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും 50,000 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.

0: സ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്. കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്: സ്വർണം ഗ്രാമിന് 13,880, പവന് 111,040.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
6: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
1: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
6: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
1: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും, എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്താം.
6: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.
7: വളരുന്ന ഭാരതം. ഡൽഹിയെയും മീററ്റിനെയും മിനിറ്റുകൾക്കുള്ളിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചുപാഞ്ഞ് ഡൽഹി മീററ്റ് യാത്രാസമയം ഒരു മണിക്കൂറിൽ താഴെയാക്കുന്ന വിപ്ലവകരമായ മാറ്റം. സ്ത്രീകൾക്കായി പ്രത്യേക കോച്ചുകളും പ്രീമിയം ലോഞ്ചുകളും പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോറുകളും ഉൾക്കൊള്ളുന്ന ആധുനിക യാത്രാ സൗകര്യം. തലസ്ഥാന മേഖലയുടെ വേഗതയും അഭിമാനവും. നമോ ഭാരത് RRTS. വളരുന്ന ഭാരതം.
8: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
9: എ സി ആയാലും ടിവി ആയാലും
8: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
9: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
8: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
9: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
8: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
10: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
11: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, 600-ന്റെ പ്രവർത്തന പാരമ്പര്യം.
12: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം 1 മുതൽ 31 വരെ.
11: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
12: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട. സമർപ്പിക്കുന്നത്
1: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യത ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
2: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താനലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847355 666.
0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പൂക്കൂടയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ തിരൂർ PPNM AUP സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ നമുക്കൊന്ന് ആസ്വദിച്ചാലോ?

ഇനിയൊരു മാപ്പിളപ്പാട്ട് കേട്ടാലോ? മാപ്പിളപ്പാട്ടുമായി റഷ. മോയിൻകുട്ടി വൈദ്യ രചിച്ച ബദൽ കിസയിൽ നിന്നും ഏതാനും വരികൾ ഇഷൽ ബന്ധുമൊഴിന്തിടുവാൻ ഉണ്ട്.

അത് പൂവിലിഷിടുകിൽ.

കൊണ്ട പകുട്ട് മകുട്ട് ചുരുട്ട് പലമ്പുരി ഭരണമോ നുതൽകാർമുഖ പരിശോ കൊണ്ട പകുട്ട്

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: തുടർന്ന് മലയാള കവിതയുമായി അതിഥി കെ.
2: നമസ്കാരം. പ്രസിദ്ധ കവി എം കെ ദേശം രചിച്ച അങ്കുലപ്പുഴുവും അടയ്ക്കാക്കിളിയും. ലോകത്താർക്കും ആരെയും അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് കവി ഈ കവിതയിലൂടെ പറയുന്നു.

0: നന്ദി.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: ഇനി ഒരു മലയാള പ്രസംഗം കേൾക്കാം. അവതരിപ്പിക്കുന്നു നഫ്ല.
3: നമസ്കാരം. നാം എന്നും സ്കൂളിൽ പോവുകയും വരുകയും കളിച്ചും രസിച്ചും നാളുകൾ കടന്നു പോയിട്ടുണ്ടല്ലോ. ഇതിനിടക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിക്കുക. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. 14 കസൂർബയെ വിവാഹം കഴിച്ചു. രംഭയായിരുന്നു വളർത്തമ്മ. മണിലാൽ, ഹരിലാൽ, ദേവ്ദാസ്, രാംദാസ് എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം പോരാടിയ മഹാവ്യക്തിയായിരുന്നു അദ്ദേഹം. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായിരുന്നു അദ്ദേഹം. ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വച്ചു. ഒരാൾ വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് അയാൾക്ക് സർവ വികസനവും വളർച്ചയും ഉണ്ടാക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. ഗാന്ധിജി ഒരിക്കലും അധികാരത്തിനു വേണ്ടി ശ്രമിച്ചിരുന്നില്ല. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും അദ്ദേഹത്തെ സ്വാധീനിച്ചു. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ഈ ലോകത്തിൽ ആരുമുണ്ടാകില്ല. എന്നാൽ ഗാന്ധിജിക്ക് അതിനു കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. വെള്ളക്കാർ കൂലി പാരിസ്റ്റർ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അപമാനം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. പല പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചെങ്കിലും അപ്പോഴൊന്നും തളരാതെ മുന്നോട്ടു നീങ്ങി. അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ സമരമാർഗം. പിന്നീട് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തരുകയും ചെയ്തു. സത്യം, അഹിംസ, ക്ഷമ തുടങ്ങിയവയെല്ലാം നമ്മൾ പഠിക്കേണ്ടത് ഗാന്ധിജിയിൽ നിന്നാണ്. അത് നമുക്ക് അഭിമാനിക്കാം. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രപിതാവിനെ ലഭിച്ചതോർത്ത് 1948 ജനുവരി 30 വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം വിനായ് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ജനുവരി 31 അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു. രാജ്യം മുഴുവനും അദ്ദേഹത്തിന്റെ മരണത്തിന് ദുഃഖിതരായി. അദ്ദേഹത്തെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: ഇനി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. അവതരിപ്പിക്കുന്നു അതിഥിയും കൂട്ടുകാരും.
4: ഒരു മകൾ ഉദിക്കുന്ന മഹിമതൻ കട്ടലാഴ മകതളിരിൽ അറിയുമൊരു ഭാരതം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി ഒരു മോണാക്ടുമായി എത്തുന്നു സുനിമ. പ്രാകൃത മനുഷ്യർ ജീവിക്കാനും ഭക്ഷണത്തിനും വേണ്ടി തർക്കിച്ചിരുന്നു, എന്നാൽ സ്ത്രീകളെ ഇരയാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴോ? സ്ത്രീകളെന്നില്ല, കുട്ടികളെന്നില്ല, എന്തിന്? ലിംഗ വ്യത്യാസമോ പ്രായ വ്യത്യാസമോ പോലും ഇല്ലാതെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു നേർക്കാഴ്ചയിലേക്ക്. അമ്മേ അമ്മേ, ഇഞ്ചക്ഷൻ വേണ്ട അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോവാ.
2: ആര് പറഞ്ഞു പൊന്നിനോട് ഡോക്ടറമ്മ സൂചി ഒന്നും വെക്കില്ല ട്ടോ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ.
1: ഏ, ഇത് എന്റെ സ്കൂളിലെ പാട്ടാ.
2: ആണോ? ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ.
1: ഡോക്ടറമ്മ ഒരു കഥ ചൊല്ലിത്തരട്ടെ?
2: കഥയോ? നന്ദുമോൾക്ക് കഥ വലിയ ഇഷ്ടാ.
1: ഒരിടത്തൊരു കട്ടുറുമ്പ് വന്ന് കടിച്ചേ,
2: കുഞ്ഞിന് നൊന്തോ?
1: ഏയ്, നന്ദുമ്മക്ക് ഒട്ടും നൊന്നില്ല.
2: അമ്മയമ്മേ, അമ്മ പറഞ്ഞത് നേരാ, എനിക്ക് വേദനിച്ചില്ല. ഞാനുണ്ടോ പഠിച്ച് വലുതായി ഡോക്ടറാവും. ഡോക്ടറമ്മ പോലൊരു ഡോക്ടർ, എന്നിട്ടെല്ലാവരെയും സഹായിക്കും.
1: അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. നന്ദനദാസ് എന്ന നന്ദുമോൾ ഇപ്പോൾ DR എന്ന രണ്ടക്ഷരം കൂടെ പേരിന് മുമ്പിൽ കൂട്ടിച്ചേർത്തു.
2: അതെ, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ആളാ, നാളെ കോടതിയിൽ ഹാജരാക്കണം. കാലിന് ചെറിയൊരു ഇഞ്ചറി.
1: ആ, ഇതൊന്ന് ഡ്രസ് ചെയ്താൽ മതി.
2: സുധാകര, ഒന്നുകൂടെ മുകളിലോട്ട്, ലേശം താഴെ.
1: ആ, ഓക്കെ ഓക്കെ.
2: ആഹാ, കൊള്ളാലോ, നന്ദുവിനൊരു സർപ്രൈസ് ആവും.
1: എടാ, ആവശ്യമില്ലാത്തൊന്നും എടുക്കല്ലേന്നല്ലേ പറഞ്ഞേ?
2: താനൊന്നും മിണ്ടാതിരിയടോ, ഞാനാ ഇവിടുത്തെ പോലീസും പട്ടാളവും ഹോസ്പിറ്റലും ഡോക്ടറും എല്ലാം.
1: ഇപ്പോൾ കിട്ടിയ വാർത്ത, യുവ ഡോക്ടറെ രോഗി കത്രിക ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു.
2: മോനെ, അമ്മയുടെ പൊന്നെണീറ്റേ, ദേ നോക്ക്, പുതിയ മതിലിൽ ദേ മോളുടെ പേര്. ഒന്ന് എണീക്ക് അമ്മയുടെ പൊന്നൊന്ന് എണീറ്റ് നോക്ക്.
1: നന്ദി, നമസ്കാരം. അവസാനമായി ഒരു സംസ്കൃതം സംഘഗാനം. ആലപിക്കുന്നവർ അതിഥി കെ, അമിത്യ, ശിവനന്ദ, അഭിനന്ദ്, ശ്രീരുദ്ര.

0: ഇതോടുകൂടി തിരൂർ PPNM AUP സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച കലാപരിപാടികൾ ഇവിടെ സമാപിക്കുന്നു.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
3: ചേട്ടാ, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
4: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0 down payment, 0 interest, 0 processing ഫീ.
3: ഇഷ്ടം പോലെ വാങ്ങാനുണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
5: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
6: വളരുന്ന ഭാരതം. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ 11,200 crore ചെലവിൽ ഉയർന്ന അത്യാധുനിക എയർപോർട്ട്. നാഷണൽ ക്യാപിറ്റൽ റീജിയനും പശ്ചിമ ഉത്തർപ്രദേശിനും ഇനി വൻ വികസന കുതിപ്പേകുന്ന 2nd വ്യോമപാത. പൂർണമായും സജ്ജമാകുമ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിലൊന്നായി മാറും. ദേശീയ തലസ്ഥാന മേഖലയുടെ പുതിയ വ്യോമ കവാടം, നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്, ജയവാർ. വളരുന്ന ഭാരതം.
7: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
8: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: ഇവയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി മോദി നാടിന് സമർപ്പിക്കും. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. തൃശൂർ നാട്ടിക ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് നിർത്തിവച്ചു. വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും വരെ ടോൾ പാടില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ക്ഷേത്രത്തിൽ വിപുലമായ കലോപാസനകളാണ് ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് ചാത്തമംഗലം കെട്ടാങ്ങലിൽ NDPS വിഭാഗത്തിൽപ്പെട്ട 11.90 ഗ്രാം MDMA രണ്ടു പേർ കുന്നമംഗലം പോലീസ് പിടിയിൽ. MDMA കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട അടൂരിൽ DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഏഴംകുളത്തുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മുൻ MLA രാഹുൽ മാങ്കൂട്ടുതലിനും CPIM അടൂർ ഏരിയ സെക്രട്ടറി മനോജിനും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടിന്റെ സ്റ്റോർ റൂമിൽ ബോധരഹിതരായ രണ്ടാമത്തെയാളും മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി സച്ചിൻ ദാസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ചേച്ചി, പഴയ ഫോണിന് എന്തിനാ?
2: അത് മൈജിയിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
1: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
3: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: FM ഈ പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ബിനീത.
2: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: റസൽ ലാവണ്യം. പരമ്പര ആദ്യ ഭാഗം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ദിൽ സേ ദിൽ തക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചുപ്കെ ചുപ്കെ രാത് ദിൻ ആൻസു ബഹാന യാദ് ഹേ, പ്രണയത്തിന്റെ നൈർമല്യം മനസ്സുകളിൽ നിറച്ച നിക്കാഹിലെ ഗാനം. ഗുലാമലിയുടെ ശബ്ദത്തിൽ ഈ ഗാനം നമ്മൾ ഒട്ടേറെ തവണ ആസ്വദിച്ചു കാണും. മലയാളികൾക്ക് ഗസൽ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്കെത്തുന്ന ഗസലും അതുതന്നെയാവും.

0: Crescent Builders, दिल से दिल तक.
1: Crescent Builders, preferred, trusted. Crescent Builders proudly presents its 26th residential project, Sterling Crescent Luxury Homes at Tondaiyar Junction, Kozhikode.
2: In the heart of the city, with premium 2 and 3 BHK residences in a contemporary G+ 20 floor signature project.
1: In the heart of lifestyle, with an exclusive podium for recreation.
2: In the heart of connectivity, closer to cyber parks, leading schools, hospitals and malls.
1: Sterling Crescent, in the heart of life.
2: Call 9744-999-888.
1: Crescent Builders, preferred. Trusted.
3: എന്തായിരിക്കാം ഹെഴസൽ? എന്തുകൊണ്ട് ചിലതിനെ മാത്രം ഹെഴസൽ എന്ന് വിളിക്കുന്നു? ചോദ്യം സ്വാഭാവികമാണ്. ചിലർ പ്രണയത്തിൽ കുതിർന്ന ഗാനങ്ങളെ ഹെഴസൽ എന്ന് വിളിച്ചു. മറ്റു ചിലരാകട്ടെ അനുഭൂതിദായകമായ മെലഡികളെയും. എന്തുതന്നെയായിരുന്നാലും ഹെഴസൽ എന്ന വാക്ക് തന്നെ മനുഷ്യഹൃദയങ്ങളിൽ കുളിരി നിറയ്ക്കാൻ പോകുന്നതാണ്.
4: उड़ने से पेशतर भी मेरा रंग जर्द था. आह को चाहिए एक उम्र असर होने तक.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: Ghazal പൂർണ്ണമായും കവിതയാണ്. ചില പ്രത്യേകതകളുള്ള കവിതകൾ, ഈരടികളായാണ് അതിൻ്റെ രചന. ഒരേ മീറ്ററിൽ എഴുതപ്പെടുമ്പോൾ അവ സംഗീതത്തിന് ഏറെ അനുഗുണമാകുന്നു. ഓരോ ഈരടിയും ഒറ്റയ്ക്ക് തന്നെ നിലനിൽപ്പുള്ളതാകും. കുടുംബമായിരിക്കെ തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വ്യക്തിത്വമുണ്ടെന്നതുപോലെ.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, preferred, trusted. Crescent Builders proudly presents its 26th residential project, Sterling Crescent Luxury Homes at Thondaiyar Junction, Kozhikode.
2: In the heart of the city, with premium 2 and 3 BHK residences in a contemporary G plus 20 floor signature project.
1: In the heart of lifestyle, with an exclusive podium for recreation.
2: In the heart of connectivity, closer to cyber parks, leading schools, hospitals and malls.
1: Sterling Crescent, in the heart of life.
2: Call 9744-999-888.
1: Crescent Builders, preferred.
3: ഹസലുകളുടെ ഇതിവൃത്തം കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് പ്രണയിതാവിന് വേണ്ടിയാവാം, ഏറ്റവും പ്രിയമുള്ള ഒന്നിനു വേണ്ടിയാവാം, ഒരു വേള ദൈവസമാഗമത്തിനു വേണ്ടി പോലും ആവാം. പ്രണയം എന്ന ഒന്നിൽ നിന്ന് കാത്തിരിപ്പിന്റെ വൈവിധ്യമാർന്ന വകഭേദങ്ങളിലേക്ക് ഹസലുകൾ ചെന്നെത്തിയിട്ടുണ്ട്. പ്രണയത്തിന്റെ ഓർമ്മകൾ എഴുതിയ ഹസ്രത്ത് മൊഹാനി തന്നെ സ്വാതന്ത്ര്യത്തിനായുള്ള കാത്തിരിപ്പ് പ്രമേയമാക്കി എത്രയെത്ര ഹസലുകൾ നെയ്തിരിക്കുന്നു. മുഗൾ രാജാവായിരുന്ന ബഹാദൂർ ഷാ സഫറിന്റെ റസലുകളും ഏറെ വൈവിധ്യമുള്ളത് തന്നെ.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: 13-ാം നൂറ്റാണ്ടിലാണ് റസൽ ഇന്ത്യൻ തീരം തൊടുന്നത്. പ്രശസ്തനായ സംഗീതജ്ഞനും കവിയുമായിരുന്ന അമീർ ഖുസ്രോ എന്ന പ്രതിഭയാണ് ആദ്യമായി ഒരു റസൽ ഇന്ത്യൻ മണ്ണിൽ വെച്ച് രചിക്കുന്നത്. സിഹാലെ മസ്കീൻ മഖുൻ തഗാഫുൽ എന്ന റസലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റസൽ. ഇതിൻ്റെ 1-ാം വരി പേർഷ്യനിലും 2-ാം വരി ഉറുദു ഭാഷയുടെ അടിസ്ഥാനമായി വർദ്ധിച്ച ഹിന്ദവിയിലുമായിരുന്നു രചിക്കപ്പെട്ടത്. പിന്നീട് ഗുൽസാർ ഇതിൻ്റെ ആദ്യ വരിയെടുത്ത് അതേ മീറ്ററിൽ മറ്റൊരു രചന നിർവഹിക്കുകയുണ്ടായി.

0: റസൽ ലാവണ്യം പരമ്പര ആദ്യ ഭാഗം സമാപിക്കുന്നു. ഈ അധ്യായം നിങ്ങൾക്കായി ഒരുക്കിയത് ഷബീർ രാരങ്ങോത്ത്.
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചേട്ടാ, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
5: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0% down payment, 0% interest, 0% processing fee.
4: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജിയിൽ, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
6: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400024440. യുവർ ചോയ്സിൽ ആദ്യം യക്ഷിയും ഞാനും എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും മഞ്ജരിയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾ ഈണം സാജൻ മാധവ്.

0: കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി നടപ്പിലാക്കുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് 2026-27, വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് 2026-27 എന്നീ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമാണ് അവസരം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമപഠനം, കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷകൾ, സിവിൽ സർവീസ്, ബാങ്ക്, SSC, PSC, UPSC കൂടാതെ നെറ്റ്, സെറ്റ്, കാറ്റെറ്റ്, സീറ്റെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് www.kswcfc.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 7.
1: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
2: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
1: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
2: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
1: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏതു കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷനേരം കൊണ്ട് കണ്ടെത്താൻ
2: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി അശ്വതിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ.

0: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസിന് ആരാ കൂട്ട്?
1: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
0: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
1: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
0: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
2: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: അലൈപ്പായുധ എന്ന ചിത്രത്തിന് വേണ്ടി ഹേ ഹരിഹരനും ക്ലിന്റൺ സിറിജോയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോലയാട് നിന്നും അന്ന ജോത്സ്ന.
1: ചേച്ചി, ഈ പഴയ ഫോണിന് എന്തിനാ?
2: അത് മൈജിയിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
1: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
3: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്, അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
0: സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മലപ്പുറം ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രീകുമാരൻതമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഈണം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാവൂരിൽ നിന്നും സരസ്വതി.

മലപ്പുറം ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ട്രെയിനി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. 4 ഒഴിവുകളാണുള്ളത്. പ്രതിമാസ വേതനം 10,000 രൂപ. 6 മാസമാണ് നിയമന കാലാവധി. സേവനം തൃപ്തികരമെങ്കിൽ കാലാവധി നീട്ടി നൽകും. സർക്കാർ അംഗീകൃത ഐടി, കമ്പ്യൂട്ടർ സയൻസ്, ഐടി, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ബിടെക് എംടെക് എംസിഎ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നിവയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18 മുതൽ 35 വയസ്സ്. താൽപ്പര്യമുള്ളവർ https://forms.gle/gcgp1vcy89@ap-h7j7 എന്ന ലിങ്ക് വഴി ഒക്ടോബർ 24 വൈകിട്ട് 5 ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫോമിന്റെ പ്രിന്റൌട്ടും അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി ഒക്ടോബർ 26 മലപ്പുറം ആരോഗ്യ കേരളം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് എത്തണം. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 10:30 മുതൽ 12:30 വരെ. ബന്ധപ്പെടേണ്ട ഫോൺ 9745799946. യുവർ ചോയ്സിൽ അവസാനമായി ദേവാസുരം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഗോവിന്ദൻ കൈതക്കുണ്ട.

0: യുവർ ചോയ്സ് ഇനി വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ചെന്നൈയിലെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, മന്ത്രിസഭാംഗങ്ങൾ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ഡൽഹിയിൽ കരുതൽ തടങ്കലിലാക്കിയ സി ജെ പി പ്രവർത്തകർ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൌരവ് ദാസ് എന്നിവരെ വിട്ടയച്ചു. ന്യൂഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ശബരിമലയിൽ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണക്കലരി ഉൾപ്പെടെ ആവശ്യമായ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ബോർഡ് അറിയിച്ചു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപശി ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ധ്വജാരോഹണം നടത്തിയതോടെയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. രാത്രി 8 വരെ പള്ളിച്ചൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അർദ്ധരാത്രി അമിതവേഗതയിൽ യുവാവ് ഓടിച്ച ആഡംബര കാറിടിച്ച് 3 പേർ മരിച്ചു. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും റോഷി സ്പെഷ്യൽ സ്കൂളും സംഘടിപ്പിച്ച കോഴിക്കോട് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സമാപിച്ചു. 42 പോയിന്റോടെ ശാന്തി സദൻ പുറക്കാടിന് ഓവറോൾ കിരീടം ലഭിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ 2-ാം ഹോം മത്സരത്തിന് ഇന്ന് മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരത്താണ് മത്സരം. FM പ്രധാന വാർത്തകൾ, ഇനി 1 മണിക്ക്.
1: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസിന് ആരാ കൂട്ട്?
2: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
1: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
2: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
1: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
3: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
2: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
1: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
2: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
1: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
2: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
1: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്. സത്യമറിയാം, സുരക്ഷിതരാകാം.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65-ലധികം തത്സമയ TV ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
0: മൊബൈലിലും സ്മാർട്ട് TVയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദ രംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ആകാശവാണി 103.6 റിലേ ഫം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സാലിം കോഡൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 16th Kerala Legislative Assembly രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കും. ശബരിമലയിൽ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം വൈകിട്ട്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും മന്ത്രിസഭാംഗങ്ങളും വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ചെന്നൈയിലെ പോരൂരിലേക്കുള്ള യാത്രാമധ്യേ പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്തു. ഡെസ്ക് റിപ്പോർട്ട്.
1: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ്

0: പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്കൊപ്പം മെട്രോയിൽ യാത്ര ചെയ്തു. പഴനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ്ഡ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. മദ്രാസ് ഐഐടിയിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും.
1: ലോക് നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. തലമുറകളെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും പൊതുജീവിതത്തെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഒരു ഉപാധിയായി കാണാൻ അദ്ദേഹം ജനങ്ങളെ പ്രചോദിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയപ്രകാശ് നാരായണൻ ഉയർത്തിയ നിർഭയമായ ശബ്ദത്തെയും മോദി അനുസ്മരിച്ചു. പ്രധാൻമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷികാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. നശാമുക്ത് യുവ അഭിയാന്റെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര കായിക യുവജന മന്ത്രാലയം. 100 നീണ്ടു നിൽക്കുന്ന സങ്കല്പ അഭിയാന്റെ ഭാഗമായി മൈഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ 200 കേന്ദ്രങ്ങളിലായി 100,000+ പേർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഡൽഹിയിൽ കരുതൽ തടങ്കലിലാക്കിയ CJP പ്രവർത്തകർ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൗരവ് ദാസ് എന്നിവരെ ന്യൂഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. ഒരു വർഷത്തേക്ക് സമാധാനവും നല്ല പെരുമാറ്റവും ഉറപ്പാക്കിക്കൊണ്ട് 50,000 രൂപയുടെ ജാമ്യ ബോണ്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇവരെ വിട്ടയച്ചതെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആഭ്യന്തര ടെർമിനലിന് നേരെ നടന്ന ആക്രമണത്തിൽ 4 സൗദി പൌരന്മാരും 2 ബംഗ്ലാദേശ് സ്വദേശികളും അമേരിക്ക, ഈജിപ്ത്, ജോർദാൻ, സിറിയ, സുഡാൻ, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ ഓരോ പൌരന്മാരുമാണ് കൊല്ലപ്പെട്ടത്. യമനിലെ ഹൂതി വിമതർക്കെതിരെ സൗദി സഖ്യസേന ശക്തമായ സൈനിക നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് സൗദി വിമാനത്താവളങ്ങൾക്കും എണ്ണ മേഖലകൾക്കും നേരെ ആക്രമണം. ആക്രമണത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും വിവിധ ലോകരാജ്യങ്ങളും അപലപിച്ചു. സൗദി അറേബ്യയിലെ വിമാനത്താവളത്തിന് നേരെ തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിദേശകാര്യ മന്ത്രാലയം അനുശോചനമറിയിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അർദ്ധരാത്രി അമിതവേഗതയിൽ യുവാവ് ഓടിച്ച ആഡംബര കാറിടിച്ച് 3 മരിച്ചു. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൗത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. എയർപോർട്ട് റോഡിൽ പുലർച്ചെ 2 അപകടം. രക്ഷപ്പെടാൻ ശ്രമിച്ച കാർ ഡ്രൈവർ സുഹൈൽ സജീവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. യുവാവ് മദ്യപിച്ചിരുന്നതായി ആലുവ DYSP പറഞ്ഞു. കാർ അമിതവേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി അറിയിച്ചു. തൃശൂർ നാട്ടിക ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് നിർത്തിവച്ചു. വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകുന്നതുവരെയാണ് നടപടി. റിപ്പോർട്ട് സമർപ്പിക്കും വരെ ടോൾ പാടില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18 പൂജവെപ്പ്, 20 മഹാനവമിയും 21 വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് നവരാത്രി ആഘോഷ ആശംസകൾ നേർന്നു. ദുർഗാദേവിയുടെ അനുഗ്രഹവും എല്ലാവർക്കും കരുത്തും ധൈര്യവും വിവേകവും നൽകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമ സന്ദേശത്തിൽ ആശംസിച്ചു.

0: പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ മാ ശൈലപുത്രിക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചു. ദേവിയുടെ അനുഗ്രഹം ജനങ്ങളിൽ ക്ഷമയും ആത്മവിശ്വാസവും വളർത്താൻ പ്രചോദനമാകുമെന്ന് മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ കലോപാസനകളാണ് ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
1: അക്ഷരത്തിന്റെയും കലോപാസനയുടെയും കേന്ദ്രമായ പനച്ചിക്കാട് ദക്ഷിണമൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ഉത്സവ നാളുകളിൽ 3000-ൽ അധികം കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡപത്തിൽ തുടർച്ചയായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 18-ാം തീയതി വൈകിട്ട് 6:30 ഗ്രന്ഥമെഴുന്നള്ളത്തും പൂജവെപ്പും നടക്കും. തുടർന്ന് 19 ദുർഗാഷ്ടമിയും 20 മഹാനവമി ദർശനവും മൂകാംബിക സംഗീതോത്സവവും നടക്കും. വിജയദശമി ദിനത്തിൽ പുലർച്ചെ 4 പൂജയെടുപ്പും വിദ്യാരംഭവും ആരംഭിക്കുന്നതോടെ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 10,000-ക്കണക്കിന് കുരുന്നുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്.
0: രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചികാമക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവത്തിന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തിരി തെളിയിക്കും. ചലച്ചിത്ര താരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 10 ദിവസത്തെ സർഗോത്സവത്തിൽ പ്രഭാഷണവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5-മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യനിലയിലാണ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ മത്സരത്തിൽ ഇന്റർകാശി FC നേരിടും. പുണെയിലെ ബാലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. ഇന്നലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. ഗോവ ചെന്നൈ മത്സരം സമനിലയിൽ അവസാനിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് നിലയിൽ തിരുവനന്തപുരം 4-ാമതും മലപ്പുറം 5-ാമതുമാണ്. കോഴിക്കോട് കെട്ടാങ്ങലിൽ 11.9 ഗ്രാം MDMA രണ്ടുപേർ പിടിയിലായി. പേരാമ്പ്ര സ്വദേശി അഫ്നാജ്, എടത്തനാട്ടുകര സ്വദേശി റിൻഷ ഫാത്തിമ എന്നിവരെയാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത്. MDMA കടത്താനുപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ണൂർ പാനുണ്ടയിൽ കുളത്തിൽ വീണ് 6-വയസ്സുകാരി മരിച്ചു. 2-ാം ക്ലാസ് വിദ്യാർത്ഥിനി മിർസയാണ് വെള്ളമില്ലാത്ത കുളത്തിൽ വീണ് തലയിടിച്ച് മരിച്ചത്. നാട്ടുകാർ നടത്തിയ ശുചീകരണത്തിനിടെയാണ് സംഭവം. ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടിൽ സ്റ്റോർ റൂമിൽ ബോധരഹിതരായി കാണപ്പെട്ട തൊഴിലാളികളിൽ 2-ാമത്തെയാളും മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി സച്ചിൻ ദാസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ദിലീപ് സൂർ എന്ന തൊഴിലാളി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി BJP കണ്ണൂർ മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാ സേതു അഭിയാൻ ജനസേവന ക്യാമ്പ് സംഘടിപ്പിക്കും. നാളെ രാവിലെ മട്ടന്നൂർ ശ്രീ മഹാദേവ ഹാളിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ശബരിമലയിൽ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5-മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം വൈകിട്ട്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

പാതയായി പുനർജനിച്ചു. ചരിത്രപരമായ ഓർമ്മകളെയും രക്തസാക്ഷിത്വത്തെയും കാത്തുസൂക്ഷിക്കുന്ന മനോഹരമായ ഗാലറികളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ തീക്ഷ്ണ സ്മരണകൾ ഇന്നും അലയടിക്കുന്ന ചരിത്ര സ്മാരകം ജാലിയൻ വാലാബാഗ് സ്മാരകം അമൃത്സർ. വളരുന്ന ഭാരതം.

വളരുന്ന ഭാരതം. 1919 ചരിത്ര പ്രസിദ്ധമായ കൂട്ടക്കലയുടെ 100 വാർഷിക വേളയിൽ നവീകരിച്ചു പുനരർപ്പിച്ച വീരസ്മരണകളുടെ പുണ്യഭൂമി. ജനറൽ ഡയറിന്റെ പടയാളികൾ കടന്നുവന്ന ഇടുങ്ങിയ വഴി ശില്പകലയിലൂടെ ചരിത്രം പറയുന്ന പുതിയ

വളരുന്ന ഭാരതം. ഐഫിൾ ടവറിനേക്കാൾ ഉയരത്തിൽ ചെനാബ് നദിക്ക് 359 മീറ്റർ മുകളിലായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ ആർച്ച് പാലം കശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് ഖത്ര ശ്രീനഗർ യാത്രാസമയം വെറും 3 മണിക്കൂറായി കുറയുന്നു. മണിക്കൂറിൽ 260 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റിനെയും റിക്ടർ സ്കെയിലിൽ 8 തീവ്രതയുള്ള ഭൂകമ്പത്തെയും പ്രതിരോധിക്കുന്ന വിസ്മയ നിർമ്മിതി. ഭാരതീയ റെയിൽവേയുടെ ചരിത്ര നേട്ടം. എഞ്ചിനീയറിംഗിന്റെ അത്യപൂർവ അത്ഭുതം. ചെനാബ് റെയിൽ ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂഡൽഹിയിലെ സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് നടത്തിയ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗതമന്ത്രി റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി BJP മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സേവാ സേതു അഭിയാൻ ജനസേവന ക്യാമ്പ് സംഘടിപ്പിക്കും. നാളെ രാവിലെ മട്ടന്നൂർ ശ്രീ മഹാദേവ ഹാളിലാണ് പരിപാടി.

കണ്ണൂർ ന്യൂമാഹിയിൽ 16 ഗ്രാമിലേറെ MDMA രണ്ടുപേർ പോലീസ് പിടിയിൽ. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി റുബൈദ, കോഴിക്കോട് വേലം സ്വദേശി അജ്മൽ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ പാനുണ്ടയിൽ കുളത്തിൽ വീണ് 6 വയസ്സുകാരി മരിച്ചു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മിർസ ആണ് വെള്ളമില്ലാത്ത കുളത്തിൽ വീണ് തലയിടിച്ച് മരിച്ചത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ മത്സരത്തിൽ ഇന്റർകാശി FCയെ നേരിടും. പൂനെയിലെ ബലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 PM മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയമുള്ളവരെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇനിയുള്ള ഒരു മണിക്കൂർ നമുക്ക് അല്പം വർത്തമാനം പറയാനും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആസ്വദിക്കാനുമാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് അയച്ചോളൂ, തിരിച്ചു വിളിക്കാം. നമ്പർ 9400224440. ഗാനോത്സവത്തിൽ ആദ്യം സൂര്യപുത്രൻ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ, നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
2: രവി.
1: ആ രവി, എവിടെയാണ് സ്ഥലം?
2: ഞാൻ പുതുക്കോടാണ്, കാരാട് പുതുക്കോട്, മലപ്പുറം ജില്ല.
1: മലപ്പുറം ജില്ല. ഓക്കെ, കൊറേ ആയിട്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്ന ആളാണ് അല്ലേ?
2: ഇന്നിപ്പോ വിട്ടപ്പോ എന്തോ അത്ഭുതായിട്ടോ.
1: അതെ അല്ലേ, അതെ. ജൂൺ മുതലൊക്കെ ഇവിടെ ഇങ്ങനെ ഹായ് കാണുന്നുണ്ട്.
2: സ്ഥിരം പ്രശ്നല്ലേ, രാവിലെ വന്നാല്.
1: അതെ അല്ലേ, എന്താ ചെയ്യുന്നത്?
2: ഞാനൊരു ഫർണിച്ചർ കടത്താണ്, അങ്ങനെ നമ്മളെ നാട്ടില്.
1: അതെ അല്ലേ, ഓക്കെ. അപ്പൊ നമ്മുടെ റേഡിയോ വെച്ചിട്ടാണ് കേൾക്കുന്നത് അല്ലേ, നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്നത്?
2: ഓ, റേഡിയോ ഓൺ ആക്കിട്ടാ ഞാൻ ബാക്കിയുള്ള പരിപാടി തുടങ്ങും.
1: അതെ അല്ലേ, ഓക്കെ. പിന്നെ നാട്ടിൽ എന്തൊക്കെയാണ് വിശേഷം?
2: നാട്ടിൽ നല്ല വിശേഷം, നല്ല ചൂടാണ്.
1: അതെ അല്ലേ. മഴ ഈ അടുത്ത് മഴ കിട്ടിയില്ല?
2: മഴ ചെറുതായിട്ട് രണ്ട് ദിവസം മുമ്പേ.
1: അതെ അല്ലേ.
2: ഫർണിച്ചറിന്റെ വർക്ക് ആയതുണ്ട്, മൂക്കന്നെ ചിലപ്പോ ഒരു സൗണ്ടിനൊക്കെ വ്യത്യാസമുണ്ട്, പൊടി കയറി.
1: അതെ അല്ലേ. നല്ല തിരക്കുള്ള ഷോപ്പായിരിക്കും അല്ലേ? അതെ അല്ലേ. ഫർണിച്ചർ എന്ന് പറയുന്ന മൾട്ടിവുഡ്
2: അതൊക്കെ.
1: അതെ അല്ലേ. അതെ അല്ലേ. മരത്തിൽ നിന്നും വേറെ ഐറ്റംസിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ ഫർണിച്ചർ കൂടുതൽ.
2: പ്ലൈവുഡ്.
1: അതെ അതെ അതെ. അപ്പൊ കൂടുതലായിട്ടും അങ്ങനത്തെ വർക്കുകളാണോ? അങ്ങനത്തെ ചെയ്യോ?
2: അല്ല, അങ്ങനത്തെ ചെയ്യാറില്ല, അത് വേറൊരു ഐറ്റംസ് തന്നെയാണ്.
1: അതെ അല്ലേ. അതെ അതെ. ഓ,
2: ശരി. ആദ്യമൊക്കെ ചെയ്തിരുന്നു.
1: ഇന്ന് ഞായറാഴ്ചയായിട്ട് അവധിയൊന്നുമില്ല?
2: ഞായറാഴ്ച സ്വന്തം വർക്കായതുകൊണ്ട് പിന്നെ ആവശ്യമില്ല.
1: അതെ അല്ലേ. ഓഹോ,
2: പിന്നെ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും വന്ന് കോണ്ടാക്ട് ചെയ്യാലോ.
1: അതെ, ഒറ്റയ്ക്കാണോ അവിടെ ഷോപ്പിൽ വേറെ ആരെങ്കിലും ഇല്ലേ കൂടെ? അല്ലേ,
2: കൂടെ വർക്കിന് ഇപ്പൊ കൂടെ വർക്കിന് ആള് കുറവാ.
1: അതെ അല്ലേ. ഓഹോ,
2: കുറവായതുകൊണ്ട്
1: നമ്മള് സ്വന്തം അങ്ങ് ചെയ്യും.
2: അതെ
1: അല്ലേ. ഓഹോ,
2: ഇന്ന് മുമ്പൊന്ന് കിട്ടിയിരുന്നു, ബോബി സാറ് കിട്ടിയിരുന്നു.
1: കിട്ടിയിരുന്നോ?
2: കൊറേ മുമ്പ്.
1: ആദ്യം ഈ പരിപാടി അല്ലേ, ആയിട്ട് അതല്ലെങ്കിൽ വിളിക്കുന്ന സമയത്തായിരിക്കും അല്ലേ?
2: സമയത്താണ് അതിറങ്ങിയ, അതായത് 60 വയസ്സായ ആൾക്കാർക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന്.

0: അതെല്ലേ. ആ ഹാ, അത് ശരി. ഓക്കെ, ഇന്ന് എന്നാല് ഏത് പാട്ടായിരുന്നു കേൾക്കേണ്ടത്? അതെ അതെ അതെ. എന്നാലും നമുക്ക് ഗാനോത്സവത്തിലൂടെ ആ പാട്ടങ്ങ് കേൾക്കാം അല്ലേ? അപ്പൊ വിളിച്ചതിൽ, നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ വീട്ടുകാരോടൊക്കെ നമ്മളുടെ അന്വേഷണം പറയണം.
1: സുഹൃത്തുണ്ട്.

0: ഓക്കെ ഓക്കെ.
1: അപ്പോൾ വിളിച്ചതിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ
0: ഞാൻ വിളിച്ച്
1: വീട്ടുകാരോടൊക്കെ
0: സന്തോഷം.
1: നമ്മളുടെ അന്വേഷണം പറയണം.
0: അതാ പറഞ്ഞു, എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, ഞാൻ അവനോട് പറഞ്ഞു ഞാൻ റേഡിയോ കൂടെ സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞു.
1: അതെ അല്ലേ, ഓക്കെ. എല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയണം.
0: അതെ അതെ അതെ.
1: ഓക്കെ, നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ,
1: സന്താന ഗോപാലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം.
0: ഓക്കെ
1: ഓക്കെ.

0: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, കേൾക്കുന്നില്ലേ?
1: കേൾക്കുന്നുണ്ട്.
0: ഒരു എക്കോ വരുന്നുണ്ടല്ലോ ശബ്ദത്തിൽ.
1: ഞാൻ റേഡിയോ മുന്നിൽ വെച്ചിട്ടാണ്.
0: അതെ അല്ലേ, റേഡിയോ ഒന്ന് വോളിയം കുറച്ചൊക്കെ. പേരൊന്ന് പറയൂ.
1: ഹരിദാസൻ കുറിയെടുത്ത്.
0: ഹരിദാസൻ കുറിയെടുത്ത്. കുറിയെടുത്ത് എന്ന് പറയുന്ന സ്ഥലമാണോ?
1: അല്ല, തറവാട്ട് പേരാണ്. ഫറോക്ക് ചുങ്കത്താണ്.
0: അതെ,
1: പഴയ കൽപ്പണിക്കാരനൊക്കെ ആയിരുന്നു ആദ്യം.
0: അതെ അല്ലേ,
1: 78 വയസ്സായി.
0: ഇപ്പോ റിട്ടയർ ചെയ്ത് ഇരിക്കുകയാണ് അല്ലേ?
1: ഇരിക്കുന്നില്ല. ഒരു കാര്യത്തിലോ, ഒന്ന്, ഞങ്ങളെ നാട്ടിലൊരു പ്രധാന റോഡ് ഉദ്ഘാടനമാണ് 4 മണിക്ക്.
0: അതെ,
1: അപ്പൊ അതിന്റെ പരിപാടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ
0: തിരക്കാണ്. ഓക്കെ, അത് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതെ അതെ, ഇപ്പോഴും ഇങ്ങനെ തിരക്കിട്ട് നടക്കുകയാണല്ലോ, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ട് അല്ലേ?
1: പൊതുകാര്യത്തിലും എല്ലാ കാര്യത്തിലും.
0: അതെ, വളരെയധികം സന്തോഷം. ആരോഗ്യമൊക്കെ? അതെ അതെ. പിന്നെ നമ്മുടെ ആകാശവാണി ഒക്കെ കേൾക്കാനുള്ള സമയം ഉണ്ടാവാറുണ്ട് ഇതിന്റെ ഇടയിലും. അതെ അല്ലേ, ഓക്കെ.
1: റേഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ വെക്കും. പിന്നെ അവസരങ്ങളും അതൊക്കെ വളരെ ഇഷ്ടമാണ്.
0: ഓക്കെ ഓക്കെ, കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷം. ഇപ്പോ വീട്ടിലാണോ ഉള്ളത്?
1: ആ, വീട്ടിലാണ്.
0: അതെ അല്ലേ, വീട്ടിലാരൊക്കെയാണ് ഉള്ളത്?
1: ഞാനും ചെറിയ മകൻ, ഭാര്യ,
0: കുട്ടി, എല്ലാവരും ഉണ്ട്.
1: എല്ലാ മക്കളും മൂന്ന്
0: അതെ അല്ലേ,
1: മൂന്നാള് റെയിൽവേ ആണ്. ഇന്ത്യയിലെ ആളാണ്.
0: ഈ നമ്മള് സംസാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. എന്തോ ഒരു റേഞ്ചിന്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എല്ലാവരും നല്ല സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ്
1: അല്ലേ?
0: സന്തോഷം. അപ്പൊ ഇന്ന് ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഹലോ,
1: മോഹൻലാല്.
0: ഉത്സവ പിറ്റേന്ന് അല്ലേ? ഹലോ, ക്ലിയർ ആവുന്നില്ല. ഓ, കേട്ട് കേട്ട്. ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമല്ലേ കേൾക്കേണ്ടത്? ഓക്കെ, അതെ അതെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം എന്നാല്. ഓക്കെ ശരി, എല്ലാവരോടും അന്വേഷണം പറയൂ. ഓക്കെ ശരി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ആ ഹലോ, ആരാണ്? പേര് പറയൂ.
2: സ്മിത, സ്മിത സുനിൽ, കുന്ദമംഗലം.
1: ആഹാ, കുന്ദമംഗലം. സ്മിത സുനിൽ, എന്തൊക്കെയാണ് അവിടെ വിശേഷം?
2: ഇവിടെ കുഴപ്പമൊന്നുമില്ല,
1: അങ്ങനെ പോകുന്നു. നല്ല വെയിലാണ്.
2: നല്ല വെയിലാണ്, നല്ല ചൂടാണ്.
1: ഞായറാഴ്ചയായിട്ട് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലല്ലേ ഉള്ളത്?
2: ആ, വീട്ടിൽ
1: തന്നെയാണ്. എല്ലാവരും ഉണ്ടാവും ഞായറാഴ്ച ചെയ്ത വീട്ടിൽ? എല്ലാവരും ഉണ്ടോ?
2: ഓ ഓ, ഉണ്ട് ഉണ്ട്.
1: എല്ലാവർക്കും ലീവ് ആയിരിക്കും. വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
2: വീട്ടില് ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ അമ്മ ഉണ്ട്, അച്ഛൻ ഉണ്ട്, മക്കള്, അനിയന്റെ മക്കള് വന്നിണ്ട്, ചേച്ചി ഉണ്ട്.
1: അതെല്ലേ, എല്ലാവരും ഉണ്ട്. ഓക്കെ.
2: ഓ,
1: അപ്പൊ നമ്മുടെ ആകാശവാണി കൊറേ ആയിട്ട് ഹൈ അയക്കുന്ന ആളാണല്ലേ?
2: ഓ ഓ,
1: നമ്മുടെ പരിപാടിയിൽ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ?
2: ഓ ഓ, കേൾക്കാറുണ്ട്. പിന്നെ വാട്സാപ്പില്
1: യുവർ ചോയ്സിലൊക്കെ.
2: ഓ ഓ, യുവർ ചോയ്സിലൊക്കെ അയക്കാറുണ്ട്.
1: ഇതിന് മുന്നേ ഈ ഗാനോത്സവത്തിലേക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ?
2: ആ, കിട്ടിയിട്ടുണ്ട്.
1: അതെ അല്ലേ.
2: ഓ ഓ,
1: കുറേ മുന്നേ?
2: കുറേ മുന്നേ. അതെ, നാല് മാസൊക്കെ മുന്നേ.
1: അതെ അല്ലേ.
2: ആ ആ,
1: ഓക്കെ. പിന്നെ
2: അനിയന്റെ മോളുണ്ട്, ഒന്ന് കൊടുക്കട്ടെ.
1: ഓക്കെ.
3: ഹലോ
1: ഹലോ, മോളുടെ പേരെന്താണ്?
3: പൂജ.
1: പൂജ, പൂജ സ്കൂളിൽ പഠിക്കുന്നില്ലേ? ഏത് ക്ലാസ്സിലാണ്? ആറാം ക്ലാസ്സിലാണ് അല്ലേ. ഏത് സ്കൂളാണ്? കുന്ദമംഗലം ഹൈസ്കൂളില്. നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ? ഇപ്പൊ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇപ്പൊ സ്കൂളുകളിലൊക്കെ, എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ എല്ലാ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. എന്തെങ്കിലും കലാപരിപാടികളിലൊക്കെ കൂടാറുണ്ടോ? കൂടാറുണ്ട്. ഓക്കെ. ഇന്ന് നമ്മുടെ ഗാനോത്സവം പരിപാടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഓക്കെ, നമുക്ക് കേട്ടാലോ എന്നാല്. ഓക്കെ, നമുക്ക് ഗാനോത്സവത്തിലൂടെ നമുക്ക് ആ പാട്ടങ്ങ് കേൾക്കാം. ഓക്കെ, ശരി. എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. AR എന്ന ചിത്രത്തിന് വേണ്ടി വൈക്കം വിജയ്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാന് കുഞ്ഞുമോനാണ്, ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ എന്ന സ്ഥലത്ത് നിന്ന്.
1: ആലപ്പുഴ ജില്ലയിലെ
2: വാടക്കൽ എന്ന് പറയുന്ന സ്ഥലം?
1: അതെ അല്ലേ,
2: കേട്ടിട്ടില്ല.
1: ആലപ്പുഴ കേട്ടിട്ടുണ്ട്. ആ സ്ഥലം
2: പുന്നപ്ര കേട്ടിട്ടില്ലേ?
1: പുന്നപ്ര തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്.
2: പുന്നപ്രയുടെ തൊട്ടടുത്ത സ്ഥലമാണ് ഇത്.
1: അതെ അല്ലേ, ഓക്കെ. പേരെന്താണ്? കുഞ്ഞുമോൻ.

0: കുഞ്ഞുമോൻ
1: നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്.
0: ആ തീർച്ചയായും ഫോണിൻ പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ഫോണിൻ പരിപാടി എല്ലാ നിലയത്തിലും കേൾക്കാറുണ്ട്.
1: അതെ അല്ലേ?
0: അങ്ങനെ എല്ലാ നമ്മുടെ പല ആൾക്കാരുടെ അനുഭവങ്ങളും അവരുടെ സംഭാഷണങ്ങളും എല്ലാം നമുക്ക് കേൾക്കാം, എല്ലാം അറിയാൻ ചെയ്യാം. നല്ല ഒരു പരിപാടിയല്ലേ?
1: അതെ അതെ അതെ. ഒരുപാട് പല പ്രദേശത്തുള്ള ആളുകളാണ് അല്ലെ, എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. അതെ, സംസാര രീതി വ്യത്യാസമായിരിക്കും.
0: അതെ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. കാരണം എനിക്ക് കൂടുതലിഷ്ടം ഈ പരിപാടിയാണ്. ഞാനിത് എനിക്ക് എന്നെ ഇത് ഇടയ്ക്ക് ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു. വിളിച്ചപ്പോ ഞാൻ ഈ മൊബൈൽ അപ്പുറം കുത്തിയിട്ടിരിക്കുന്നു. അത് എന്നാലും മിസ് കോള് കണ്ടുണ്ട് ഞാൻ. അന്നേരം അയ്യോടാ ഇത് പോയല്ലോ നോക്കി ഓർത്തിരുന്ന.
1: അതെ അല്ലേ? അപ്പം വീണ്ടും ഇന്നാണ് അതിന് കിട്ടിയത്. അതെ അല്ലേ? ആ ഇതില് കൊറേ കാലം മുന്നേ ഉള്ള ഹായ് ഉണ്ട്,
0: കാണുന്നുണ്ട്.
1: അതെ, വീട്ടിലാണോ ഉള്ളത് ഇപ്പോ?
0: ഞാൻ വീട്ടിലാ, എനിക്ക് തയ്യലാണ്.
1: അതെ അല്ലേ? വീട്ടിൽ തന്നെയാണോ?
0: വീട്ടിൽ തന്നെ ഇരുന്ന് തയ്ക്കും. ഭാര്യയുടെ പേര് ഗീത, ഗീതയും തയ്യക്കാരിയാണ്. പിന്നെ മക്കൾ രണ്ടുപേര്, ശ്യാം ശരത്. ഒരാള് പെയിന്റിങ്ങിന് പോകുന്നു, ഒരാള് കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇളയാള് കാനറ ബാങ്കിൽ.
1: ഭാര്യയും ഭർത്താവും കൂടിയാണ് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യുന്നത്.
0: അതെ അതെ. ഇന്നിപ്പോ അവരില്ല, ഇന്നിപ്പോ അവര് ബോട്ടിങ്ങിന് പോയിരിക്കുക, അവരുടെ അയൽക്കൂട്ടത്തിൽ നിന്ന്.
1: അതെയോ?
0: ഞങ്ങളുടെ അടുത്താണല്ലോ ഈ കുട്ടനാട് കായല്.
1: പോയതാണല്ലേ? അപ്പൊ നമ്മളെ പുറത്താക്കി, ട്രിപ്പ് നമ്മളെ ഒഴിവാക്കി.
0: എനിക്ക് അങ്ങനെ പ്രശ്നമില്ല, പോകുന്ന കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. ഒരു എന്നുവെച്ചാ അവര് വീട്ടിൽ അടുക്കളയിൽ കിടന്ന് ദിവസവും പണി ചെയ്ത് വീട്ടിലെ പണി എല്ലാം ചെയ്ത് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് കിട്ടുന്നതല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്.
0: ചില ആഴ്ചകളിൽ അവര് അമ്പലങ്ങളിൽ പോകാറുണ്ട്, ഇങ്ങനെ ഗുരുവായൂർ പോകും, അങ്ങനെ ഇഷ്ടമുള്ള. എന്നാലും നമ്മള് അതിനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഞാൻ ഇതിനിടക്ക് പറഞ്ഞ് മുത്തപ്പന്റെ അമ്പലം അവിടെയാണല്ലോ, കണ്ണൂര്.
1: കണ്ണൂര്.
0: അങ്ങനെ അമ്പലത്തിൽ അവിടെയൊക്കെ പോകുന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്.
1: അതെല്ലേ?
0: അവിടെ വരണമെങ്കിൽ രണ്ടു ദിവസം വേണം, കാരണം ഇവര് ഒറ്റ ദിവസത്തെ പരിപാടിയാ പെണ്ണുങ്ങളെ. അതൊറ്റ ദിവസം കൊണ്ട് അവിടുന്ന് പോയിട്ട് വരാനായിട്ട് ചിലപ്പോ ശരിയാകത്തില്ലേ.
1: മക്കള് വീട്ടിലുണ്ടാവില്ല?
0: ഞാൻ വേറെ താമസിക്കുന്നത്, ഇളയാളെ ബാങ്കുകാരൻ. പുള്ളി ഇവിടെ ലക്ഷദ്വീപിൽ പോയിരിക്കുകയായിരുന്നു. അവരുടെ ബാങ്കിലെ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ പിന്നെ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാര് കുറെ ആൾക്കാര് ബാങ്കിലെ കാര്യം വെച്ചാൽ അവരുടെ ബാങ്കിന്റേതായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു. പിന്നെ മൂത്താള് ഇവിടെ നിന്നുണ്ടായിരുന്നു. പുള്ളി ഇന്ന് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. പെയിന്റിങ് ആണ് മൂത്താളിന്.
1: അപ്പൊ എല്ലാവരോടും, എല്ലാവരും വന്നിട്ട് പറയൂ, നമ്മളെ കോഴിക്കോട് ആകാശവാണിയിലേക്ക് വിളിച്ചിട്ട് കിട്ടി, നമ്മുടെ പാട്ടൊക്കെ കേട്ടു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയാം.
0: ഓക്കെ,
1: നമുക്ക് ഇന്ന് പാട്ട് കേൾക്കാല്ലേ? ചതുരംഗം എന്ന ചിത്രത്തിലെ പാട്ടല്ലേ ആവശ്യപ്പെട്ടത്?
0: വാസന്തരാവിന്റെ വാതിൽ തുറന്നു വരും.
1: ഓക്കെ,
0: പാടാമലക്കിളികളെ എന്നുള്ള പാട്ട്.
1: ഓ, കേൾക്കാം.
0: എന്നെ വിളിച്ചതിലും എനിക്ക് സംസാരിക്കാൻ പറ്റിയാലും വളരെ സന്തോഷം കേട്ടോ.
1: തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഓക്കെ, ശരി, നമുക്കൊന്ന് പാട്ട്. ആ ഓക്കെ, ചതുരംഗം എന്ന ചിത്രത്തിൽ ശാന്താ പി നായരും ജോർജ് കെ എസ് ജോർജും പാടിയ ഗാനം കേൾക്കാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. നമസ്കാരം.
2: ഹലോ.
1: ഹലോ, നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ.
2: സീന.
1: സീന.
2: കോഴിക്കോട് കണ്ണഞ്ചേരി എന്റെ വീട്.
1: ഓക്കെ, കോഴിക്കോട് കണ്ണഞ്ചേരി. കണ്ണഞ്ചേരിയിൽ എന്തൊക്കെയാണ് വിശേഷം?
2: സുഖം.
1: ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ?
2: അതെ.
1: നമ്മുടെ പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കുന്ന ആളാണോ?
2: ഞാൻ ഈ ഇത് ഒരു മണീന്റെ പരിപാടി സ്ഥിരം കേൾക്കണം. മറ്റുള്ളൊന്നും കേൾക്കാൻ സമയം കിട്ടുന്നില്ല. ഞാൻ അങ്കരവാടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
1: അതെയല്ലേ.
2: അപ്പൊ രാവിലെ പ്രത്യേകിച്ച് ഞായർ, രണ്ടാഴ്ചയും അങ്ങനെയുള്ള ദിവസങ്ങളിൽ മൊത്തം
1: കേൾക്കുക.
2: ദിവസങ്ങളിലൊക്കെ ആദ്യം പിന്നെ തുടരെ കേട്ടായിരുന്നു, ഇപ്പൊ അടുത്തേ കിട്ടിയിട്ടുള്ളു.
1: അതെ.
2: ശേഷമാണ്.
1: അങ്കനവാടി ടീച്ചറാണോ?
2: അല്ല, ഹെൽപ്പറാണ്.
1: ഹെൽപ്പറാണ് അല്ലേ. ഓക്കെ. അങ്കനവാടിയിൽ ഇപ്പൊ ഒരുപാട് പുതിയ പുതിയ ഇതൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ.
2: ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ താൽക്കാലികം കേറുന്നതിനെ കൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ ഇതില്ല, എന്നാലും കൊറേ അറിയാം.
1: അതെല്ലേ. ഓക്കെ. വീട്ടില് ആരൊക്കെയാണുള്ളത്?
2: വീട്ടില് ഹസ്ബൻഡും രണ്ട് മക്കള്, ഒന്ന് ഒരു മോളും ഒരു മോനും.
1: അതെല്ലേ. ഓ, എല്ലാവരും വീട്ടിലുണ്ടോ?
2: ഇല്ല, ഹസ്ബൻഡ് പുറത്തു പോയതാ, മക്കള് രണ്ടാളും അടുത്തുണ്ട്.
1: അതെല്ലേ. ഓക്കെ.
2: കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ.
1: ഓക്കെ, നമുക്കും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ.
2: അതെ അതെ, കൊറേ കാലായിരുന്നു ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഒന്ന് കിട്ടുവോ കിട്ടൂലേ, കൊറേ വിളിച്ചേരുന്നു, പക്ഷെ കിട്ടിയിട്ടേ ഇല്ല.
1: അതെല്ലേ.
2: ഇങ്ങനെ ഒരു ഇത് വന്നതിന്റെ ശേഷം വാട്സപ്പ് ചെയ്താ മതി, അപ്പൊ നമ്മള് അങ്ങോട്ട് വിളിച്ചാന്ന് പറഞ്ഞപ്പോ ആ ഒരു ഇതിൽ ഇപ്പൊ ഇട്ടതാണ്, അപ്പൊ കിട്ടി.
1: അതെല്ലേ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷായി.
2: അതെ, വളരെ സന്തോഷായി.
1: ഓക്കെ, ഗാനോത്സവത്തിലൂടെ നമുക്ക് ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
2: എനിക്ക് എന്താണ്, താമരം പളുങ്കുകൊണ്ട് എന്നുള്ള ആ പാട്ടില്ലേ.
1: ഓക്കെ, ത്രിവേണി എന്ന ചിത്രത്തിൽ

0: സുശീല പാടിയ ഗാനം.
1: അതാണ് കേൾക്കേണ്ടത്.
0: എന്നാലും നമുക്ക് പാട്ട് കേട്ടാലോ?
1: ശരി.
0: ഓക്കെ, എല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയാട്ടോ.
1: എല്ലാവരോടും പറയാം.
0: ഓക്കെ ശരി, എന്നാൽ
1: ശരി.

0: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ മാഡം.
0: ആഹാ, നമസ്കാരം. ആരാണ്, പേര് പറയൂ.
1: എന്റെ പേര് ശ്രീജയാണ്.
0: ശ്രീജ, എവിടെയാണ് സ്ഥലം?
1: ചേരിഞ്ചാൽ, കുന്നമംഗലം.
0: കുന്നമംഗലം. കുറച്ചു മുന്നേ ഒരു കുന്നമംഗലത്ത് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു, നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് കുന്നമംഗലം റൂട്ടിലാണോ ആളുകള് അല്ലേ പരിപാടി? അവർക്കാണെന്ന് തോന്നുന്നു ചാൻസ്.
1: അതെ, കൊറേ പിന്നെ കിട്ടൂലേക്ക്. ഹായ് ഇട്ടുകൊടുത്ത്.
0: അതെ, ജൂൺ മുതലൊക്കെ ഇവിടെ ഹായ് കാണുന്നുണ്ട്. അതെ അല്ലേ, സ്ഥിരമായിട്ട് നമ്മുടെ പരിപാടി കേൾക്കുന്ന ആളാണ്.
1: ഭയങ്കര സന്തോഷമാണ് കിട്ടിയല്.
0: അതെ അല്ലേ, ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
1: ഓ,
0: വീട്ടില് ആരൊക്കെയാണുള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോള് ഇവിടെ ഇല്ല.
0: പഠിക്കുകയാണോ?
1: മോള് നഴ്സിംഗിന് പഠിക്കുക, പോസ്റ്റ് ബേസിക്കിന് എറണാകുളം മെഡിക്കൽ കോളേജില്.
0: അതെ അല്ലേ, ഓക്കെ.
1: ഓ,
0: അപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണ് ഉള്ളത്?
1: ഇപ്പൊ രണ്ടുപേരെ ഉള്ളൂ. ഇന്നലെ പോയി സ്റ്റഡിയില് വേനിയ കഴിഞ്ഞ് ഇന്നലെ പോയി.
0: അതെ അല്ലേ. ഭക്ഷണം കഴിച്ചോ?

0: എത്താൻ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. ഈ പാട്ട് വെച്ചതിനെ കൊണ്ട് അത് കഴിയട്ടെ.
1: അതെ അല്ലേ, അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. ഓക്കെ,
0: ഇന്ന് മേഡം ആണല്ലോ, മറ്റു സാറാണല്ലോ ഉണ്ടാവില്ല.
1: അതെ, ഇന്ന് സാറില്ല, ഇന്ന് സാർ ലീവാണ്.
0: ആണല്ലേ.
1: അതെ, ഓക്കെ. എന്നാലും ഗാനോത്സവം
0: ഭയങ്കര സന്തോഷം
1: ഞങ്ങൾക്കും. അപ്പൊ നമ്മുടെ അന്വേഷണം പറയണം എല്ലാവരോടും.
0: ഓ, എല്ലാവരോടും പറയാം.
1: ഓക്കെ, തീർച്ചയായിട്ടും. നമുക്ക് പാട്ട് കേട്ടാലോ?
0: ഓ,
1: ബാലേട്ടൻ
0: പാട്ട് പറഞ്ഞു.
1: ബാലേട്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.
0: അതന്നെ.
1: ശരി, എന്നാൽ പാട്ട് കേൾക്കാട്ടോ. സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ,
0: ശരി.

0: ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ.
1: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം. പേര് പറയൂ.
2: കൃഷ്ണൻ.
1: കൃഷ്ണൻ കുട്ടോത്ത്. പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള സ്ഥലം അല്ലേ? എന്തൊക്കെയാണ് അവിടെ
2: വിശേഷം?
1: അതെല്ലേ. എവിടെയാണ്? വീട്ടിലാണോ ഇപ്പോൾ ഉള്ളത്?
2: വീട്ടിലാണുള്ളത്.
1: ഓക്കെ. നമ്മുടെ പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കുന്ന ആളാണ്. അതെന്താ അങ്ങനെ ഒരു കണക്ക്?
2: അത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരറ്റം കത്തുന്ന റേഡിയ സീസണായിട്ട് എനിക്ക് നിൽക്കിയതാ.
1: അതെല്ലേ. അതൊരു
2: റേഡിയോ, ഇതുവരെ ഒരു ദിവസം പോലും റേഡിയോ ഇല്ല. ഉണ്ടായി പല റേഡിയോ വാങ്ങി. ഇപ്പൊ രണ്ട് സെറ്റ് ഉണ്ട്. അകത്ത് വേറെ കോലാല് വേറെ.
1: അതെയല്ലേ.
2: റേഡിയോ നമ്മളൊരു സന്തത
1: സഹചാരിയാണ്. ഇതൊരു വ്യത്യസ്തമായ കഥയാണ് കേട്ടോ.
2: അതെ, പണ്ടേ റേഡിയോ ഇഷ്ടപ്പെട്ട ആളാ ഞാൻ. റേഡിയോ ഒന്ന് എടുക്കേണ്ടിട്ട് ഒരുപാട് ദൂരം നടന്നതാണ്. അതാണ് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുമ്പോ എനിക്ക് തുടണ്ടിട്ട്.
1: അതെയോ.
2: ആ റേഡിയോ തൂക്കി ഒരു കിലോമീറ്റർ നടന്നതാണേ
1: പാടിച്ചുകൊണ്ട്.
2: അതുപോലെ ചെറുപ്പത്തിലാണ്.
1: അതെ അതെ അതെ. അപ്പൊ അന്നുള്ള ആ ഇഷ്ടം ഇപ്പോഴും?
2: ഇപ്പോഴും അതെ. ഇപ്പൊ പാട്ട് ജീവന്റെ ജീവനാണ്. ഞാനൊക്കെ ഗാനത്തിലൊന്നും പങ്കെടുക്കലുണ്ട്.
1: അതെയല്ലേ.
2: മക്കള്, രണ്ട് മക്കളാണ്.
1: രണ്ടാളും അവിടെ വീട്ടിലുണ്ടോ?
2: ഇല്ല, ഒറ്റ അധ്യാപകനാണ്. നടുവല്ലൂർ ഹൈസ്കൂളിൽ മാഷ.
1: അതെയല്ലേ.
2: അവരാണ് റെയിൽവേല. ഭാര്യ ഞാനും.
1: അതെ. അങ്ങനെ എല്ലാവരും. ഇപ്പൊ ഭാര്യയും തങ്ങളും ആയിരിക്കും വീട്ടിൽ.
2: ഞാനും മാത്രമേ ഉള്ളൂ.
1: അവര്
2: വേറെ താമസം മകൻ.
1: അതെയല്ലേ. ഓക്കെ. ഫുഡ് കഴിച്ചോ?
2: ഇല്ല, ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിയട്ടെ, രണ്ടു മണിക്ക് കഴിക്കും.
1: അതെല്ലേ. ഇത് ഇത് കഴിയുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ സമയം.
2: അത് തന്നെ. കഴിഞ്ഞാലേ ഓഫ് ആക്കും.
1: അതെല്ലേ.
2: ഇംഗ്ലീഷ് വാർത്ത വരുമ്പോ ഓഫ് ആക്കും.
1: പിന്നെ എപ്പോഴാ തുറക്കുന്നത്? മൂന്ന് മണി.
2: പിന്നെ മൂന്ന് മണിക്ക് ഉടനെ.
1: അതെല്ലേ. ഓക്കെ.
2: മൂന്ന് മണിക്ക് ഇന്ന് ഓഫ് ആക്കലില്ല.
1: അതെല്ലേ.
2: രാത്രി 11 ടി വി ഒക്കെ.
1: അതെല്ലേ. ഓക്കെ.
2: എന്റെ
1: പേര് ബിനിത.
2: ഓക്കെ.
1: നമുക്ക് എന്നാല്
2: വളരെ ഭാഗ്യം ഇന്ന് കിട്ടിയത്. വലിയൊരു നവരാത്രി ദിവസം, നവരാത്രിയുടെ
1: തുടക്കം അല്ലേ. ഓക്കെ. നമുക്കും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. ജലകന്യക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടല്ലേ കേൾക്കേണ്ടത്?
2: വർഷങ്ങളോളം കേൾക്കാതെ.
1: അതെ അല്ലേ. അപ്പൊ ഇന്ന് അത് കേൾക്കാം. ഓക്കെ, ഗാനോത്സവത്തിലൂടെ. ഓ ശരി.
2: ഓക്കെ,
1: താങ്ക് യു.

ഇന്നത്തെ ഗാനോത്സവത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോത്സവത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബിനിത, സാങ്കേതിക സഹായം ബിജു വി പി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: വളരുന്ന ഭാരതം. 1600 വർഷങ്ങൾക്ക് ശേഷം പുനർജനിച്ച ഭാരതത്തിന്റെ ആർഷഭാരത ജ്ഞാന പാരമ്പര്യത്തിന്റെ പുണ്യഭൂമി. 7000 വർഷത്തെ പ്രൌഢി വിളിച്ചോതുന്ന ക്യാമ്പസ് 17 പങ്കാളിത്ത രാജ്യങ്ങളുടെ സഹകരണത്തോടെ പുനർനിർമ്മിക്കപ്പെട്ടു. 455 ഏക്കറിൽ ഊർജവും ജലവും മാലിന്യവും സ്വയം പുനരുപയോഗിക്കുന്ന പൂർണമായും നെറ്റ് സീറോ അക്കാദമിക് അത്ഭുതം. ചരിത്രവും പ്രകൃതിയും അറിവും ഒന്നിക്കുന്ന പുതിയ യുഗത്തിന്റെ വിജ്ഞാന കേന്ദ്രം നാളന്ദ യൂണിവേഴ്സിറ്റി, രാജ്ഗീർ. വളരുന്ന ഭാരതം.

0: a Kolkata correspondent.
1: The beats of Durga Puja drums heralded the arrival of the festive season in Kolkata with the beginning of Devi Pokkho. Chief Minister Shubhendu Adhikari formally inaugurated the Durga Puja festivities through the program featuring dance, music, a drone show and fireworks. The highlight was a record-setting gathering of 3,000 dhakis, earning the event a place in the Guinness World Records. A stunning drone display illuminated the sky with an image of goddess Durga as Mahishasuramurdini. Musical performances by Shantanu Maitra, Shan and the Dohar band added to the celebrations. Rundipan Dashgupta, Akashvani News, Kolkata.
0: The India Meteorological Department IMD has forecast thunderstorms accompanied by lightning and gusty winds over Kerala, Mahe, Lakshadweep, Tamil Nadu, Puducherry and Karaikal till Tuesday. Similar weather conditions are expected over Andhra Pradesh, Jharkhand, Nagaland, Manipur, Mizoram, Tripura, Odisha and West Rajasthan today. IMD has also said that hot and humid weather conditions is likely at isolated places over coastal Karnataka, Konkan and Goa for the day. In men's cricket, India will face West Indies in the third T20 International at Holkar Stadium in Indore today. The match will begin at 7 p.m. Indian Standard Time. The five-match series is currently level at 1-1. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates Punnamalli Vadapalani stretch of Phase 2 of Chennai Metro Rail Project. Prime Minister to launch development projects worth over 13,000 crore rupees in Chennai this afternoon. India condemns repeated attacks on Riyadh Airport, expresses concern over the loss of lives and damage to property. Supreme Court directs authorities to prevent illegal detention of peaceful gatherers, ensure free movement of people and uninterrupted internet services. Nepal issues evacuation warnings along Buri Gandaki River after rising water sweep away houses in Gorkha district. And in men's cricket, India to take on West Indies in the third T20 International in Indore this evening. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the midday news.
2: ആകാശവാണി ലോക തപാൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ട്. ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ദേശീയ പോസ്റ്റൽ വാരാഘോഷത്തിനും തുടക്കം കുറിച്ചു. കേരള പോസ്റ്റൽ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ലോക പോസ്റ്റൽ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ പോസ്റ്റൽ വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ 6 പ്രധാന മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന അഷ്വേറ്റ് നെക്സ്റ്റ് ഡേ ഡെലിവറി ANDD സംവിധാനത്തിനും തുടക്കം കുറിച്ചു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ സേവനത്തിന് അംഗീകാരമായി കേരള പോസ്റ്റൽ സർക്കിൾ പുറത്തിറക്കിയ സഫായി മിത്രങ്ങൾ ശുചിത്വത്തിന്റെ കാവൽക്കാർ എന്ന പ്രമേയത്തിൽ പ്രത്യേക പോസ്റ്റൽ കവർ കോർപ്പറേഷൻ മേയർ ശ്രീ വി വി രാജേഷ് പ്രകാശനം ചെയ്തു. മേയറുടെ പ്രസംഗത്തിലേക്ക്.
3: And the entire team. I think that not only our country, but the entire world who love peaceful life, they are totally respecting the family of Mitmacha. We are very proud that such a brave, such an intelligent, such a dynamic son, Mitmacha is with us. നമ്മുടെ രാജ്യത്തിന്റെ മുഴുവനും അഭിമാനമായിട്ട് പ്രത്യേകിച്ചും ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അഭിമാനമാണ് സ്മിത്തും അദ്ദേഹത്തിന്റെ കുടുംബവും. തീർച്ചയായിട്ടും ചെറിയൊരു നിമിഷം, ആ നിമിഷത്തെ ഒരു മനസ്സിന്റെ ഒരു ശക്തി, സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത, ഇതൊക്കെ തന്നെയാണ് ഇന്ന് ലോകം ഭാരതത്തെ നയിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോകം മുഴുവനും തന്നെ ഭാരതത്തെ വളരെ പ്രതീക്ഷയോടെയാണ്. സ്മിത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഒക്കെ തന്നെയും ഈ ധീരത, അതായത് ഇത്രത്തോളം രാജ്യസ്നേഹമുള്ള, ഇത്രത്തോളം വിൽപ്പവറുള്ള ഒരു പുത്രനെ ഒരു ധീരനെ സമ്മാനിക്കാൻ വേണ്ടി അത്രത്തോളം പശ്ചാത്തലമുള്ള ഒരു ഇക്കോസിസ്റ്റത്തിന് വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള ധീരന്മാരെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. അത് പൈലറ്റ് എന്നുള്ള നിലയ്ക്കല്ല, ഏതൊരു മേഖലയായാലും നമ്മൾ ചെത്തിപ്പെടുന്ന മേഖലയിലാവട്ടെ, ആ മേഖലയിൽ

0: ക്രൈസിസ് വന്നാലും അതിനെ വിട്ടുപോറിയാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ഇപ്പോ ആ ഒരു മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു നെറ്റ്വർക്കുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമുള്ള ഒരു സംവിധാനം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. റെയിൽവേ പോലും ചില സ്ഥലങ്ങളിൽ ഇനിയും എത്തേണ്ടായിട്ടുണ്ട്. പോലീസ് സിസ്റ്റം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു നെറ്റ്വർക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതുണ്ടായത് ഒന്നോ രണ്ടോ വർഷത്തെയല്ല, പതിറ്റാണ്ടുകളുടെ വലിയൊരു ജനതയുടെ ഒരു അധ്വാനമാണ് ഇതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നോളജി സ്വാഭാവികമായിട്ട് വളരാറുണ്ട്. അത് നമുക്ക് ആർക്കും തടയാൻ സാധിക്കില്ല, തടയേണ്ട ആവശ്യമില്ല, തടയാനും പാടില്ല. കാരണം കാലം മാറുന്നതനുസരിച്ച് സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടേ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് ഇത്രയും നെറ്റ്വർക്കുള്ള ത്രൂ ഔട്ട് അവർ കൺട്രി ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഇസ് വിത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഏത് തരത്തിൽ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡെവലപ്പ് അവർ സിസ്റ്റം ഓൾസോ. നമുക്ക് ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ ലോകം മുഴുവനും നമുക്ക് മെസ്സേജ് എത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജനങ്ങൾ വരുന്ന തരത്തിലേക്ക് ആക്കാം എന്ന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് ശേഷം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സംസാരിച്ചിരുന്നു. കോർപ്പറേഷന്റെ ചില വികസന പദ്ധതികളൊക്കെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് സുകന്യാ സമൃദ്ധി യോജന ഉൾപ്പെടെയുള്ള പദ്ധതികൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി വി ഹാഡ് എ ഡിസ്കഷൻ ദി പ്രീവിയസ് ഡേ റിഗാർഡിംഗ് ഹൗ ടു ഇംപ്ലിമെന്റ് ദ സുകന്യാ സമൃദ്ധി യോജന ലൈക് പ്രോജക്ട് ത്രൂ കോർപ്പറേഷൻ ആൻഡ് ടൈം വിത്ത് കോർപ്പറേഷൻ ആൻഡ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം. ആരും ഏതൊരു കാര്യത്തിനും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സ്വീകരിക്കുന്ന തലത്തിലേക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ജീവനക്കാർ ഒരുപാട് പേരുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി കുറയുമ്പോഴേക്കും ജീവനക്കാർക്കും കുറച്ച് ആശങ്കയുണ്ടാവും. ജോലി ചെയ്യാനുള്ള അവസരം ഞങ്ങൾ കുറയുന്നു, ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ ആവശ്യമില്ലാന്ന് ആർക്ക് തോന്നിയാൽ, ഇപ്പൊ കോർപ്പറേഷൻ ആർക്കും വേണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് വേറായിട്ട് എന്ത് കാര്യം? അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ റിലവൻസ് നിലനിർത്തണം. നേച്ചർ ഈസ് പവർഫുൾ, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് തിരിച്ചു കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മൾ നാറോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാടിന്റെ ബസ് വരെയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറും കണ്ടക്ടറും കൂടെ ഇറങ്ങി എന്നാണ് ആളിനെ വിളിച്ച് കയറ്റുന്നത്. അതുകൊണ്ട് ആ സിസ്റ്റം നിലനിന്ന് പോവുകയാണ്. അപ്പൊ അതുപോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഹൗ ഇറ്റ് ഇസ് പോസിബിൾ നമുക്ക് മോഡേണൈസ് ചെയ്യാനായിട്ട്. ആരും എന്തിനു വന്നു കഴിഞ്ഞാലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ആ സൗകര്യം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾ വരുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഏത് തരത്തിൽ മാറ്റാൻ തയ്യാറാണ്. ഞങ്ങളെപ്പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് പരിഗണന പോസ്റ്റ് ഓഫീസുമായി സഹകരിക്കാൻ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിക്കാൻ വേണ്ടി തയ്യാറാണ്. ദ ലാർജസ്റ്റ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ അവർ സിറ്റി പത്മനാഭസ്വാമി ടെമ്പിൾ, ദ ഡീപ്പസ്റ്റ് പോർട്ട് നാച്ചുറൽ പോർട്ട് ഈസ് ഇൻ അവർ സിറ്റി വിഴിഞ്ഞം പോർട്ട്. ഇത്രയുമൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് തിരുവനന്തപുരത്തെ ലോകത്തിന്റെ അഭിമാനമാക്കി മാറ്റാൻ സാധിക്കും. സ്മിത്ത് മച്ചാർ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ ഏത് തരത്തിലുള്ള ഡൈനാമിസമാണോ കാണിച്ചത്, നമ്മൾ അതേ ഡൈനാമിസം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൽ കാണിച്ചത് ഒരു സംശയവും വേണ്ട. ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശുചീകരണ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചുകൊണ്ട് ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് ജി എസ്.
2: ഇന്ന് വേൾഡ് പോസ്റ്റൽ ഡേ ആണ്. ആദ്യമൊക്കെ തന്നെ നമ്മള് ആശയവിനിമയത്തിന് വേറെ ഒന്നും ഒരു മാർഗവും ഇല്ലാതിരുന്ന സമയത്ത് കത്തുകൾ തന്നെയായിരുന്നു ആശ്രയം. ഒരു കത്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മാന്റെ സൈക്കിൾ ചവിട്ടിയുള്ള ഒരു സൈക്കിളിന്റെ ബെല്ല് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും അതിൽ അതിലൊരു സ്നേഹമുണ്ടായിരുന്നു. ആ കത്തിനൊരു കാത്തിരിപ്പിന്റെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഒരു അച്ഛന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോൾ അറിയിക്കുന്നതൊക്കെ തന്നെ ആ കത്തിലൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ആശയവിനിമയത്തിന് വേണ്ടി മാത്രമല്ല, ആ ഒരു ഡിപ്പാർട്ട്മെന്റോട് എല്ലാവരും ഒരു വികാരപരമായിട്ടുള്ളൊരു സ്നേഹം കൂടി ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗമാണ്, ഒരുപാട് മാറ്റങ്ങളുണ്ട് ആശയവിനിമയത്തിലൊക്കെ തന്നെ, മൊബൈലും ഇമെയിലും ഒക്കെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും അതിന്റെ അതേ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ സുകന്യാ സമൃദ്ധി യോജന നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെയാണ്. അപ്പൊ നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഫലപ്രദമായിട്ടും ഇപ്പൊ വാർഡ് തലത്തിൽ വരെ ക്യാമ്പുകൾ തപാൽ മേള എന്ന രീതിയിൽ കണ്ടക്ട് ചെയ്യുകയാണ്. ഇപ്പൊ എന്റെ വാർഡിലും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു. ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ ഏകദേശം എല്ലാ വാർഡുകളിലും ഈ തപാൽ മേള കണ്ടക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നതും സുകന്യാ സമൃദ്ധി യോജന തന്നെയാണ്. കാരണം അത് ഞാൻ ഒരു സ്റ്റാഫിനോട് എന്റെ വാർഡിൽ ക്യാമ്പിൽ വന്ന ഒരു സ്റ്റാഫാണ് പുള്ളി പറഞ്ഞത്, നമ്മുടെ ആ ഒരു ഏരിയ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആഹ്വാനമാണ് അത്ര, എല്ലാ കുട്ടികളും സുകന്യാ സമൃദ്ധി യോജനയുടെ അക്കൗണ്ട് ഹോൾഡർ ആവണം എന്നൊരിതുണ്ട് എന്നിട്ട്. അപ്പൊ അവന് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതത് തീർച്ചയായിട്ടും അതൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അതുപോലെ സഫായി വാലകൾക്ക് അംഗീകാരം, അത് നമ്മുടെ ചേച്ചിമാർക്കൊന്നും സഫായി വാല എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണത്തില്ല. അതും ഞാനത് സാറിനോട് പറഞ്ഞു. നമ്മളൊക്കെ തന്നെ ഒരു സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ തുമ്പൂർമൊഴി ജീവനക്കാർ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ചേച്ചിമാരും. നമ്മൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ടുള്ള റോഡുകളും പരിസരമൊക്കെ തന്നെ കാണുന്നതൊക്കെ തന്നെ

0: ഇവരുടെ സമയവും അധ്വാനവും ഒക്കെ തന്നെ നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുവാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തതിന് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പലരും പറയും ഇവരുടെ ജോലി തന്നെയല്ലേ അത്, അവർ ചെയ്യുന്നത് എന്താ കുഴപ്പമെന്ന് പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ കഷ്ടപ്പെട്ട് ഒരു 2-3 മണിക്കൂർ നമ്മൾ വെയിലത്ത് നിൽക്കുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ അവര് കഷ്ടപ്പെട്ട് രാവിലെ 7 മണി മുതൽ 12 മണി വരെ വെയിലത്ത് നിന്ന് ക്ലീൻ ചെയ്താലും പല രീതിയിൽ പല സ്ഥലത്തുനിന്നും കംപ്ലയിൻസുകളാണ്. അവർക്ക് നല്ല വാക്കുകൾ കേൾക്കുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതൊരു അംഗീകാരം നമുക്ക് കിട്ടുമ്പോഴാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി തോന്നുകയുള്ളൂ.
1: കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ശ്രീ അമിതാഭ് സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി.
2: ഓൺ ബിഹാഫ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഭാരതീയ ഡാക് ഐ എക്സ്റ്റെൻഡ് വാം ഗ്രീറ്റിംഗ്സ് ഓൺ വേൾഡ് പോസ്റ്റൽ ഡേ. വേൾഡ് പോസ്റ്റൽ ഡേ ഈസ് സെലിബ്രേറ്റഡ് ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് ഇൻ 1854 ദിസ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ വാസ് ക്രിയേറ്റഡ്. ഫ്രണ്ട്സ്, 150 years ago ലെറ്റേഴ്സ് വർ ദി ഓൺലി മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ. And even in those days, they decided that there will be a treaty so that even if there is war, there is some calamity, the postal movement of letters will be seamless like one territory. And that was a very noble thought. And over the years, over the centuries, the postal service has transformed. India Post today, not just letters, but we have transformed ourselves into a major financial and banking institution. Also, I would like to mention that with the growth of e-commerce, our parcel business is growing. We are serving every citizen for parcels. And I would like to mention, madam, that Kerala is the highest parcel handling state by India Post in the country. And that is an example of the trust which the citizens of our great Kerala place on the postal department. In fact, today, as was mentioned, we are introducing an assured next day delivery service between all the corporations so that the parcels are delivered within 24 hours within Kerala. Also, as was mentioned, our esteemed health and sanitation workers, we would like to honor today with the release of a special cover. And going forward, we will also be honoring the great valor and heroism of Captain Smith Marchand. And we took permission from his father for today's function, and hopefully he'll be joining us online for the release. So once again, welcome for today's function, and wish you all a very happy post day. Thank you. Jai Hind, Jai Kerala.
1: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ഗോപൻ.
3: ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലെയാണ്. ഇപ്പോ സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഇന്ത്യ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് വന്ന ശേഷം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതൽ അവർ പക്ഷേ മറ്റ് ആശ്രയിക്കുന്നുണ്ട് എങ്കിലും പഴമക്കാരായിട്ടുള്ള ആളുകൾ ഒരു കത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വന്തം മക്കളും ഒക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു കാശ് പോസ്റ്റ്മാൻ കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിലേറെ നമുക്ക് പ്രാധാന്യത്തോടെ ചിന്തിക്കപ്പെടേണ്ടതായിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഏതോ സൈന്യത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് പണിയെടുക്കുമ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും അവരുടെ കയ്യിലേക്ക് ഒരു 2 ആഴ്ചയ്ക്കോ 1 മാസത്തിനകത്തായിരിക്കും ഒരു ലെറ്റർ കിട്ടും. ആ ലെറ്റർ കിട്ടാൻ നമ്മുടെ രാജ്യത്തെ സേവിക്കുന്ന ജവാന്മാരുടെ സന്തോഷം എത്ര വലുതായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് ഉത്തമമായിട്ടുള്ള മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സംവിധാനം അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നമുക്കതിന് ശേഷം എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ആ തരത്തിലുള്ള സേവനത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സേവനം പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഒരുപക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അതിന്റെ ആവശ്യകതകളും അതിന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് ലഭ്യമാക്കുന്നു സാധാരണക്കാർ. അതാവണം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഒരു പോസ്റ്റൽ ഡേ എന്ന ദിനത്തിൽ നമുക്ക് രാജ്യത്തിന്റെ പഴയകാല ചരിത്രങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഓർമ്മിപ്പിക്കാനും ഒക്കെ ഈ പരിപാടി ഉതകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയ്പാലി.
1: ആകാശയാത്രാ മധ്യേ സഹപൈലറ്റിന്റെ ആക്രമണത്തെ സധൈര്യം അതിജീവിച്ച് യാത്രക്കാരെയും വിമാനത്തെയും രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആദരിച്ചുകൊണ്ട് കേരള പോസ്റ്റൽ സർക്കിൾ പുറത്തിറക്കിയ സ്പെഷ്യൽ കവറിന്റെ പ്രകാശനവും പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിന്റെ ഭാഗമായി

മായി സുകന്യാ സമൃദ്ധി അക്കൌണ്ടിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. കേരള സർക്കിൾ വ്യാഴാഴ്ച വരെ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് പോസ്റ്റൽ ഹെഡ്ക്വാർട്ടേഴ്സ് കേരള സർക്കിൾ ശ്രീ എൻ ആർ ഗിരി, ഡെപ്യൂട്ടി ഡയറക്ടർ അക്കൌണ്ട്സ് പോസ്റ്റൽ ശ്രീമതി വൈഷ്ണവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോക തപാൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

0: The Real FM 103.6
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശാ ഭോസ്ലെ, ഗുലാം അലി എന്നിവർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ആശാ ഭോസ്ലെ, ഗുലാം അലി എന്നിവർ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ഒത്തുകൂടുന്നവരെ നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കരുതെന്നും ഗതാഗത നിയന്ത്രണങ്ങൾ മാറ്റണമെന്നും കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യോജനകാര്യ കായിക മന്ത്രാലയം. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനം ഈ മാസം 29 വരെ. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കുൻഗുനിയ രോഗപ്രതിരോധത്തിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പെൺകുട്ടികളെ ആദരിക്കാനും കരുത്തു പകരാനും ലക്ഷ്യമിട്ട് ഇന്ന് അന്താരാഷ്ട്ര ബാലികാദിനം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ 9400024440. യുവർ ചോയ്സിൽ ആദ്യം ചകോരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ ഈണം ജോൺസൺ.

0: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
1: എന്താ അത്?
0: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്.
1: ഓഹോ, പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ
0: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
1: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഇനി ബാബുമോൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് MS വിശ്വനാഥൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സൗദാമിനി രവീന്ദ്രൻ, വണ്ടൂർ, നടുവത്ത്.

0: ട്രഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രായോജകർ ട്രഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിലെ ഒരു ഗാനം പാടിയത് യേശുദാസ്, ചിത്രം സല്ലാപം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ബിൻസീന കോയ, കുറ്റിയിൽ താഴം.

0: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
1: എന്താ?
0: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്സ്.
1: ഓഹോ, പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ
0: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
1: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: 103.6 റിയൽ എഫ്എം.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു

0: ആർക്കും മുന്നിന് മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ്

0: ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പുതിയതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തും അല്ലേ?
3: ആദ്യം മൈജിയിൽ എത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
2: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ്പ് സെല്ലറാ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
3: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ ഇനി കേൾക്കാം അവൾ ഒരു തുടർക്കഥ. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MS വിശ്വനാഥൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഐക്യരപ്പടയിൽ നിന്നും സജീവ്, സജിനി, ദേവിക.

ഞാനൊരു വിഘടകവി, ഇന്ന് ഞാനൊരു കഥ ചൊല്ലുവേൻ. ഷോളയാർ പെരുംകാട്. അതിൽ ഉയർന്നൊരു ആലുമരം, ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട്, പെൺകിളി രണ്ടുണ്ട്, അവർക്കുള്ള

പാട്ടും മുഴക്കങ്ങൾ കല്യാണ മേളങ്ങൾ തുള്ളാട്ടം കേട്ടിതമ്മ ഴക്കങ്ങൾ കല്യാണ മേളങ്ങൾ തുള്ളാട്ടം കേട്ടിതമ്മ ആശാവിമാനത്തിൽ ആഹ്ലാദ വേഗത്തിൽ ആ ദിനം വന്നിതമ്മ

ശൃംഗാരക്കാലോടെ സംഗീത ചെല്ലങ്ങൾ കൈകൊട്ടി പ

കുളിതോരി കുതിരണമ്മ ഉല്ലാസ പീലികളാൽ ഉടുമുണ്ടു ഞൊറിയുവൻ ഒരു കിളി കൊതിക്കണമ്മ അമ്മാണിയാൻ കിളി ഉന്മാദ കനവിൽ നിന്നപ്പോൾ ഉണർന്നിതമ്മ അത് എപ്പോഴും കിളിയല്ല കിണറ്റു

0: വളരുന്ന ഭാരതം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, കൊച്ചിയുടെ ദ്വീപ് സമൂഹങ്ങളെ നഗരഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന വിപ്ലവകരമായ യാത്രാ സൗകര്യം, കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച 78 പരിസ്ഥിതി സൗഹൃദ ബാറ്ററി ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ അടങ്ങിയ കൂറ്റൻ ശൃംഖല, വെറും 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ റീചാർജ് ചെയ്യാവുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ അപൂർവ അത്ഭുതം, കേരളത്തിന്റെ തിലകക്കുറി, സുരക്ഷിതവും മനോഹരവുമായ ജലയാത്ര, കൊച്ചി വാട്ടർ മെട്രോ, വളരുന്ന ഭാരതം.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: വി മധുസൂദനൻ നായർ രചനയും സംഗീതവും നിർവഹിച്ച് പാടിയ ഗാനം, ചിത്രം ദൈവത്തിൻ്റെ വികൃതികൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തലശ്ശേരി ചൊക്ലയിൽ നിന്നും രാജേഷ് ബാബു.

0: പുതിയതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തും അല്ലേ?
1: ആദ്യം മൈജിയിലെത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
0: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ്പ് സെല്ലർ ആ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
1: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
4: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് നമ്പർ, വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. നമ്പർ 9400224440. ഇനി ചുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾ, ഈണം ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു രാമനാട്ടുകരയിൽ നിന്നും ബാബു.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: കൊടപ്പുറത്ത് നിന്നും വിനു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ലോറ നീ എവിടെ എന്ന ചിത്രത്തിൽ എ എം രാജ, ബി വസന്ത എന്നിവർ പാടിയത്. വയലാറിന്റെ വരികൾ ഈണം എം എസ് ബാബുര.

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
0: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്, സത്യമറിയാം, സുരക്ഷിതരാകാം.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. K.ജയകുമാറിന്റെ വരികൾ, ഈണം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മട്ടന്നൂരിൽ നിന്നും ഷാജി.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ഹരിണിയും പാടിയ ഗാനം. സംഗീതം വിദ്യാസാഗർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കാരച്ചാലിൽ നിന്നും സുനിജിത്ത്.

0: ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിലെ പൂനമല്ലി വടപളനി പാത ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നത് തടയണമെന്നും ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും സുപ്രീംകോടതി. ഡൽഹിയിലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കോടതി. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനം ഈ മാസം 29 വരെ. വനിതകൾക്കായി കെ എസ് എഫ് ഇ ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശി മത്സരം വൈകിട്ട് 5 പൂനെയിൽ. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇൻഡോറിൽ രാത്രി 7. എഫ് എം പ്രധാന വാർത്തകളിനി 5 മണിക്ക്.

0: ഫോൺ കളവുപോയോ, വെള്ളത്തിൽ വീണോ, അതോ പൊട്ടിയോ?
1: ആ ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനും ആയി.
0: എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
1: അപ്പോൾ മൈജിയിൽ ഗാഡ്ജറ്റും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
0: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
0: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: ചേട്ടാ, ടി വി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
1: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0% down payment, 0% interest, 0% processing fee.
0: ഇഷ്ടം പോലെ വാങ്ങാനുണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
2: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
1: എ സി ആയാലും ടി വി ആയാലും
0: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
1: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
0: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
1: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
0: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
2: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത് അതെ എല്ലാം ഉണ്ട് മൈജിയിൽ
3: Music Mix.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ?
1: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ഫോൺ കളവ് പോയോ, വെള്ളത്തിൽ വീണോ, അതോ പൊട്ടിയോ?
1: ആ ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനുമായി.
0: എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
1: അപ്പോൾ മൈ ജിയിൽ ഗാഡ്ജറ്റും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
2: Music Nice.

Music Mix. മ്യൂസിക് മിക്സ് സമാപിച്ചു. The Real FM 103.6.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിലെ പൂനമല്ലി വടപളനി പാത ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി IIT മദ്രാസിൽ സ്ഥാപിച്ച സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കരുതെന്നും ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും സുപ്രീംകോടതി. ഡൽഹിയിലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനം ഈ മാസം 29 വരെ. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ലക്ഷദ്വീപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ദ്വീപ് നിവാസികളുടെ ഭരണഘടനാപരവും മനുഷ്യാവകാശപരവുമായ അവകാശങ്ങൾ ലംഘിക്കുന്നതായി ആരോപിച്ച് ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കോഴിക്കോട്ട് നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായുള്ള 2nd സർവേ ആരംഭിച്ചു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 13613 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd സമ്മേളനം ഇൻഡോറിൽ രാത്രി 7. ISL ഫുട്ബോളിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം രാത്രി 7:30 ഗോവയിൽ. FM പ്രധാന വാർത്തകളിനി 6 മണിക്ക്.

0: ആർക്കും മുന്നിനും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
2: എ സി ആയാലും ടി വി ആയാലും
1: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
2: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
1: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
2: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
1: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
3: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
4: കോളിവുഡ് ഹിറ്റ്സ്.

0: ചേട്ടൻ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷേ ഇത് മൈജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈജിയിൽ അല്ലേ?
3: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.

0: ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏതു കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്താൻ
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.

റിയൽ എഫ് എമ്മിൽ അടുത്തതായി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. ക്രാന്തി എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കറും മുഹമ്മദ് റഫിയും കിഷോർ കുമാറും പാടിയത്. സന്തോഷ് ആനന്ദിന്റെ രചന, ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതം.

0: ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാമുണ്ട് മൈ ജിയിൽ.
4: അടുത്തതായി ദാഗ് എന്ന ചിത്രത്തിലെ ഗാനം.

0: FM പ്രധാന വാർത്തകൾ. ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരങ്ങൾ നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കരുതെന്നും ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും സുപ്രീംകോടതി. ഡൽഹിയിലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനം ഈ മാസം 29 വരെ. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. നവരാത്രി വിഗ്രഹാഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് രാത്രി 8 വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 13,613 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇൻഡോറിൽ രാത്രി 7. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകോശി മത്സരം പുരോഗമിക്കുന്നു. ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം രാത്രി 7:30 ഗോവയിൽ. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, 600 പ്രവർത്തന പാരമ്പര്യം.
2: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം 1 October 2021 വരെ.
1: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
2: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.

0: ಗಾನ ಕೇಳಿ
1: റിയൽ എഫ്എം.
0: ഇന്നത്തെ ഗാനകേളിയിലെ ആദ്യ ഗാനം ആകാശഗംഗ എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയതാണ്.

0: വളരുന്ന ഭാരതം. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ തുരങ്കം മഞ്ഞുകാലത്ത് ലഹോൾ സ്പിതി ഒറ്റപ്പെട്ടു പോയിരുന്ന അവസ്ഥയ്ക്ക് വിരാമമിട്ട് മണാലി സർച്ചു യാത്രാ സമയം 5 മണിക്കൂറോളം കുറച്ചു. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ലഡാക്കിലേക്കുള്ള ഗതാഗതം സാധ്യമാക്കുന്ന തന്ത്രപ്രധാനമായ നിർമ്മിതി. ലോക റെക്കോർഡുകളിൽ ഇടം പിടിച്ച ഭാരതത്തിന്റെ അഭിമാനം അടൽ ടണൽ. വളരുന്ന ഭാരതം.
1: വയലാറെഴുതി ജലീൽ ചൗധരി ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം ചിത്രം തുലാവർഷം.

0: ചേട്ടാ, ടി വി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
1: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ ഇൻട്രസ്റ്റ്, സീറോ പ്രോസസിംഗ് ഫീ.
0: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
2: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സ്വർഗവാതിൽ
1: തുറന്നു, മണിച്ചിപ്പു തുറന്നപ്പോൾ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി, ദർശൻ രാമനീണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനം.

0: 3-3-1-0-4-8-1
1: शास्त्र रंगते नेटंगल आधुनिक अडिस्तान।
0: श्रोता, इससे पहले एसटीडी कोड 011 भी डायल करें। आज की खबरों पर चर्चा करने और श्रोताओं के सवालों के जवाब
1: തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier. Others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
1: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M. ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി

0: മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻ ഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 KV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 33 KV ലൈനിലൂടെയാണ് ബേളൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് ബേളൂരിലേക്ക് പുതിയ 33 KV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
0: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. അരവണ നിർമ്മാണം മറ്റന്നാൾ ആരംഭിക്കും. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 വലിയ കാണിക്ക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. 9 ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെ അടച്ചിടും.
0: തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഉച്ചയോടെ നേമത്തെത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അതേസമയം വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 8 വരെ ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലാണ് മത്സരം. 5 പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. 26 വാർഷികത്തോടനുബന്ധിച്ച് BSNL കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവുമായി ചേർന്ന് തിരുവനന്തപുരത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. PMG ജംഗ്ഷന് സമീപത്തുള്ള BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിച്ച 5 km മാരത്തോണിൽ 600 പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗതമന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക

ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വെസ്റ്റിൻഡീസിനെതിരായ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: The Real FM 103.6.
1: ഗാനകേളി തുടരുന്നു. അധ്യായം 1 മുതൽ എന്ന ചിത്രത്തിൽ എം ടി രാജേന്ദ്രൻ എഴുതി ജെറി അമൽദേവ് ഈണമിട്ട ഗാനം ഉണ്ണിമേനോൻ പാടിയത്.

0: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
1: വയലാർ എഴുതി ജി ദേവരാജന് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം ചിത്രം ചട്ടക്കാരി.

0: ചേച്ചി, ഈ പഴയ ഫോണിന് എന്തിനാ?
1: അത് മൈജിയിലും എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടി വി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: അടുത്തതായി എസ് ജാനകി പാടിയ ഗാനം ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിൽ കോന്നിയൂർ ഭാസ് എഴുതി, ജോൺസൺ ഈണമിട്ടത്.

0: ಗಾನ ಕೇಳಿ
1: ಒನ್ 103.6 ರಿಯಲ್ ಎಫ್ಎಂ.

എഫ് എം പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലൂടെയാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം. സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശ്ശി ഉത്സവത്തിന് കൊടിയേറി. നവരാത്രി വിഗ്രഹ ആഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് രാത്രി 8 വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ISL ഫുട്ബോളിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം രാത്രി 7:30 ഗോവയിൽ. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

വളരുന്ന ഭാരതം. ബ്രഹ്മപുത്രയ്ക്ക് മുകളിൽ 4.94 കിലോമീറ്റർ നീളത്തിൽ ഉയർന്ന ഇന്ത്യയുടെ അഭിമാന അത്ഭുതം ബോഗിബീൽ ബ്രിഡ്ജ്. മണിക്കൂറുകൾ നീണ്ട യാത്രാദുരിതം ഇനി ഓർമ്മ. ഡിബ്രൂഗഡിൽ നിന്ന് ഇറ്റാനഗറിലേക്കുള്ള ദൂരം 150 കിലോമീറ്ററോളം കുറഞ്ഞു. യുദ്ധ ടാങ്കുകളെയും ഫൈറ്റർ വിമാനങ്ങളെയും വരെ താങ്ങാൻ കഴിയുന്ന സ്റ്റീലിൽ തീർത്ത അസാധാരണ കരുത്ത്, ഭാരതത്തിന്റെ പെരുമ, വടക്കുകിഴക്കിന്റെ ജീവരേഖ, ബോഗിബീൽ റെയിൽ കം റോഡ് ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ

0: അയച്ചു നൽകൂ.
1: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്. സത്യമറിയാം, സുരക്ഷിതരാകാം.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65 തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
0: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ

0: രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികളുൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരങ്ങൾ നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിൽ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിൽ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. മസ്തിഷ്ക പഠനത്തിനായുള്ള സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ചെന്നൈ മെട്രോ രണ്ടാം ഘട്ടത്തിലെ 4 ഇടനാഴിയിൽ 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂനമല്ലി വടപളനി പാതയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ മുതൽ മെട്രോ വരെയുള്ള തമിഴ്നാട്ടിലെ അനുഭവങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചൈതന്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: भारत अपनी सांस्कृतिक शक्ति से प्रेरणा लेता है, विज्ञान की प्रगति से आगे बढ़ता है और आधुनिक इंफ्रास्ट्रक्चर के जरिए नए अवसरों का निर्माण कर रहा है। हमारी विरासत और भविष्य की हमारी आकांक्षाएं साथ साथ आगे बढ़ रही है।
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ തടഞ്ഞുവെക്കരുതെന്നും സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. മെട്രോ സർവീസുകളും ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കണം. ഡൽഹിയിലെ ബാരിക്കേഡ് ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കണം. അഭിഭാഷകരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. CJP മുൻപ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തതും ഡൽഹിയിൽ നിലവിലുള്ള സുരക്ഷാ ക്രമസമാധാന നില കണക്കിലെടുത്തുമാണ് ജന്തർ മന്ദറിൽ ധർണയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് ഡൽഹി DCP നേഹ യാദവ്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ മുത്തശ്ശിയുടെ നിര്യാണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചയുടൻ ഉദ്യോഗസ്ഥർ അത് അറിയിച്ചിരുന്നു. മാതാപിതാക്കളോട് സംസാരിക്കാൻ അനുമതി നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായതെന്നും DCP വ്യക്തമാക്കി. ജന്തർ മന്ദർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് പത്മ പുരസ്കാര പ്രക്രിയ സുതാര്യവും ജനാധിപത്യപരവുമാക്കാൻ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്.
2: 2014 ശേഷം പത്മ പുരസ്കാരങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിപുലമായ മാറ്റങ്ങൾ വരുത്തി, കൂടുതൽ ലളിതമാക്കി. രാജ്യത്തെ ഏതൊരു പൌരനും അർഹനായ ഏത് വ്യക്തിയെയും നാമനിർദ്ദേശം ചെയ്യാം. മാത്രമല്ല സ്വയം നാമനിർദ്ദേശം ചെയ്യാനും അവസരമുണ്ട്. ഈ പരിഷ്കാരങ്ങൾ പത്മ പുരസ്കാരത്തെ ജനകീയ പുരസ്കാരമാക്കി മാറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ ശ്രമങ്ങളെ പത്മശ്രീ ജേതാക്കളായ മാലിനി അവസ്ഥി, മംഗള കപൂർ എന്നിവർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധി ഗണ്ഡകി നദിയിലാണ് ഇന്ന് പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലയായ പശ്ചിമ ചമ്പാരനിൽ ജാഗ്രത ശക്തമാക്കി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് 15 കുട്ടികളുൾപ്പെടെ 109 പേർ മരിച്ചു. 116 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയായ IOM അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമൂഹ്യ പരിഷ്കർത്താവ് നാനാജി ദേശ്മുഖിന്റെയും സ്വാതന്ത്ര്യസമര സേനാനി ലോക്നായക് ജയപ്രകാശ് നാരായണന്റെയും ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുവരുടെയും ആശയങ്ങളും പൊതുസേവനത്തോടുള്ള സമർപ്പണവും രാജ്യത്തിന് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.

0: നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്തുടനീളം ഭക്തി നിർഭരമായ തുടക്കം. ഉമാ ആഗമനി ചടങ്ങോടെയാണ് ദുർഗാപൂജ ആഘോഷങ്ങൾ പശ്ചിമബംഗാളിൽ ആരംഭിച്ചത്. കേരളത്തിലും വിവിധയിടങ്ങളിൽ നവരാത്രി ആഘോഷ ഒരുക്കങ്ങൾ പൂർത്തിയായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സവത്തിന് കൊടിയേറി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. ഈ മാസം 18-നാണ് വലിയ കാണിക്ക. 9-ാം ദിവസമായ ഈ മാസം 19-ന് രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഈ മാസം 20-ന് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20-ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 5 മണിക്കൂർ അടച്ചിടും.
0: ഈജിപ്തിൽ നടക്കുന്ന ISSF റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. ഈ മാസം 16 വരെ നീളുന്ന ടൂർണമെന്റിൽ 24 അംഗ ഇന്ത്യൻ സംഘമാണ് പങ്കെടുക്കുന്നത്. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ഇൻഡോറിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർ കാശിയെ 2-0 തോൽപ്പിച്ചത്. ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം ഗോവയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികകളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മന്ത്രി CP ജോൺ ഗതാഗത കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്ന് മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേരളത്തിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 23 വയസ്സായിരിക്കെ 19-കാരന് മദ്യം നൽകിയെന്ന കണ്ടെത്തലാണ് ബാറുകൾക്കെതിരായ നടപടിക്ക് കാരണം. മറ്റന്നാൾ വരെ മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. സൗദി അറേബ്യയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്കുണ്ടായ തുടർച്ചയായ ഹൂതി ആക്രമണത്തെ അപലപിച്ച ഇന്ത്യ. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. ഹൂതികൾക്കെതിരായ നടപടികളിൽ പങ്കാളിയാവുന്ന കാര്യം പരിഗണനയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താൽപര്യമുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ വിഷയത്തിൽ UK പ്രധാനമന്ത്രി ആന്റി ബേൺഹാം യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ UK ഉഭയകക്ഷി സമുദ്രാഭ്യാസമായ കൊങ്കൺ 26-ൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS തൃശൂൽ ബ്രിട്ടനിലെത്തി. 2 ഘട്ടങ്ങളിലായി പ്ലൈമൌത്ത് തീരത്താണ് അഭ്യാസം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50-ഓളം പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: മകൾക്ക് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി രമേശ് നാരായൺ ഈണമിട്ട് മഞ്ചരി പാടിയത്.

നിങ്ങൾ കേട്ടത് മകൾക്ക് എന്ന ചിത്രത്തിൽ മഞ്ചരി പാടിയ ഗാനം. ആകാശവാണി 103.6 റിയൽ എഫ് എം. എഫ് എം പ്രധാന വാർത്തകൾ. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാസമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയം

വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികളുൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിദ്ധുവിന് സ്വർണം. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർകാശിയെ 2-0 തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാട്ടരുവി എന്ന ചിത്രത്തിൽ എ പി ഗോപാലൻ വരികളെഴുതി, ജിദേവരാജിനീണമിട്ട് പി ജയചന്ദ്രനും മാധുരിയും പാടിയതാണ് ആദ്യ ഗാനം.

സലീൽ ചൗധരിയുടെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനം അന്തിവേലിലെ പൊന്ന് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഒ എൻ വി കുറുപ്പ്.

0: ചേട്ട ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷെ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിലല്ലേ.
3: അതെ, എല്ലാമുണ്ട് മൈ ജിയിൽ.
4: സമ്മേളനം എന്ന ചിത്രത്തിലെ ഒരു ഗാനം യേശുദാസും സുശീലയും പാടിയത്, ഗാനരചന ബിച്ചു തിരുമല.

0: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രയോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്. നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.
2: പൂവച്ചിൽ ഖാദറിന്റെ ഭാവനയ്ക്ക് എ ടി ഉമ്മറീണമിട്ട ഗാനം ബി ഡി കുഞ്ഞമ്മ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: എന്തിനോ പൂക്കുന്ന പൂക്കൾ ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: അൻവർ സുബേറിന്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട ഗാനം, ഫുട്ബോൾ എന്ന ചിത്രത്തിൽ സുശീല പാടിയത്.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചേട്ടാ, ടി വി, ഫ്രിഡ്ജ്, എ സി, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം EMI ആര് തരാനാ?
2: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ ഇൻട്രസ്റ്റ്, സീറോ പ്രോസസിംഗ് ഫീ.
1: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
3: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
4: ഹിമം എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
4: ഭാരതത്തിന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോം.
3: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
4: ഒപ്പം 65 തത്സമയ TV ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
3: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
4: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
3: മൊബൈലിലും സ്മാർട്ട് TVയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
5: കള്ളിമുള്ളു എന്ന ചിത്രത്തിലെ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ രചന, മുഹമ്മദ് സുബൈറിന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിച്ചു. ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൺസെറ്റ് ടൗൺ. സൺസെറ്റ് ടൗൺ എന്ന് വെച്ചാൽ ഒരു ഒരു യൂറോപ്പിലെ ഒരു ടൗൺ പോലെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൺസെറ്റ് ടൗൺ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളെല്ലാം അണ്ടർ കൺസ്ട്രക്ഷനാണ്. റോഡായാലും സൈഡിൽ സ്റ്റേ ആയാലും എല്ലാം ഇങ്ങനെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു സൺസെറ്റ് ടൗണിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും വൈബ് ഫുള്ള് മാറുകയാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ടൗൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ള് എല്ലാം ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റൊക്കെ കത്തിച്ച് ആൾക്കാർക്ക് ഒരു പാർക്ക് പോലെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത ഒരു ടൗണാണ്. ആ ടൗണിനകത്ത് നമുക്ക് പോയി ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മളൊരു യൂറോപ്യൻ ഒരു ടൗണിൽ കയറുന്ന ഒരു വൈബ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വിയറ്റ്നാമീസ് ലോക്കൽ ആൾക്ക് വേണമെങ്കിലും അവിടെ പോകുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ ആക്ച്വലി യൂറോപ്പ് രാജ്യങ്ങളിൽ പോകാൻ പറ്റാതെ ആകാം, പക്ഷേ അതിൻ്റെ ഒരു അനുഭവം കിട്ടാനായിട്ട് ഈ ഒരു സൺസെറ്റ് ടൗണിൽ പോയാൽ മതി. ഹോയാൻ എന്നൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ഗൈഡുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ അമേരിക്കയായിട്ടുള്ള ഹിസ്റ്ററിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദനാങ്ങിന്ന് ഹോയാൻ പോയിരുന്ന റൂട്ടിൽ ഇവിടെ എല്ലാം അമേരിക്ക ബോംബ് ചെയ്ത സ്ഥലങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ബോംബ് ചെയ്ത് പലതും ഫുള്ളി നശിക്കപ്പെട്ട ഒരു സ്ഥലമായി.

ഒരു അനുഭവം കിട്ടാനായിട്ട് ഈ ഒരു സൺസെറ്റ് ടൗണിൽ പോയാൽ മതി. ഹോയാൻ എന്നൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ അമേരിക്കയായിട്ടുള്ള ഹിസ്റ്ററിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദനാങ്ങിൽ നിന്ന് ഹോയാൻ പോയിരുന്ന റൂട്ടിൽ ഇവിടെ എല്ലാം അമേരിക്ക ബോംബ് ചെയ്ത സ്ഥലങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ബോംബ് ചെയ്ത് പലതും ഫുള്ളി നശിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ എന്നായിരുന്നു ഗൈഡ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഹോയാനിൽ ചെന്നപ്പോഴത്തേക്കും ചൈനീസ് ആൾക്കാർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചൊരു ബ്രിഡ്ജ് കാണിച്ചായിരുന്നു. ഈ ബ്രിഡ്ജ് വന്നിട്ട് ബോംബിങ്ങിനെ സർവൈവ് ചെയ്തൊരു ബ്രിഡ്ജ് എന്നാണ് അവർ പറഞ്ഞത്. അതെനിക്കൊരു സ്പെഷ്യൽ ഇതായിട്ട് തോന്നി. കാരണം അമേരിക്കയായിട്ട് യുദ്ധത്തിൽ ഇത്രയും ബോംബ് ചെയ്തിട്ടും സർവൈവ് ചെയ്തൊരു ഓൾഡ് ബ്രിഡ്ജ് കാണിച്ചു. ഇതൊരു ഇതുപോലെ ഒരു സ്ഥലത്ത് നാട്ടിൽ പോകുന്നുമ്പേ ആ ഒരു സ്ഥലത്തിൻ്റെ ഭാഷയുടെ ഹെലോവും താങ്ക് യുവും അവരുടെ ഭാഷയിൽ എങ്ങനെ പറയുന്നുവെന്ന് ജസ്റ്റ് അന്വേഷിച്ച് വയ്ക്കും. അപ്പോൾ വിയറ്റ്നാമീസ് ഭാഷയിൽ ഹലോ പറയുന്നത് സിൻ ചാവോ എന്നാണ്. അതേപോലെ താങ്ക് യു എന്ന് പറയുന്നത് ക്യാം ഏൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു വിയറ്റ്നാമീസ് ഭാഷയിൽ താങ്ക് യു എന്ന് പറയുന്നത് എങ്ങനെയാന്ന് അറിയാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാം ഏൺ എന്നല്ലേ. പുള്ളിക്കൊരു അതിശയം, കുറേ പേര് അങ്ങനെ പഠിച്ചിട്ട് പോകുമായിരിക്കും, പക്ഷേ ഞാൻ ജസ്റ്റ് ഈ രണ്ട് വാക്കുകൾ നോക്കി വെച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അതിശയമായിരുന്നു അങ്ങേർക്ക്. പുള്ളി അതിശയിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു ആ ഇതൊക്കെ അറിയാം എങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്. ഇങ്ങനെ ഹലോ ആൻഡ് താങ്ക് യു ഒരു മെയിൻ വാക്കുകൾ പോലെയാണ്, ഒരു ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും തീരുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്ന വാക്കുകളാണ്. നമ്മൾ ദനാങ് ടൂറിസ്റ്റ് ഏരിയയിലെല്ലാം നൈറ്റ് 12 വരെ കുറച്ച് തിരക്കുള്ള സ്ഥലങ്ങളായിരുന്നു. അതായത് റെസ്റ്റോറൻറ്റ്സ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ബീച്ചിലായാലും ആൾക്കാരൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളി സിറ്റി ഒരു 9 PM ഒരു 10 PM ശേഷം അടയ്ക്കുന്നു എന്നുള്ളൊരവസ്ഥയല്ല, ഒരു 12-1 വരെയൊക്കെ കുറച്ചും കൂടെ ക്രൗഡഡ് ആണ്. ബീച്ചും ആയാലും റെസ്റ്റോറൻറ്റ്സ് ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ കത്തിച്ചിട്ടിരിക്കുകയാണ് സിറ്റി ഫുൾ, ആ ഒരു ബീച്ച് സ്ട്രെച്ച് ഫുള്ള്. അപ്പോൾ നമുക്ക് ഫുൾ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. പിന്നെ തിരക്ക് കുറവൊന്നുമില്ല, ക്രൗഡഡ് ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ നൈറ്റ് കുറച്ച് സമയം അധികം പുറത്ത് ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബീച്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലും സേഫായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫൂക്കോക്കിൽ പക്ഷേ അങ്ങനെയല്ല, എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളൊരു ടൗണിൽ ചെന്ന് എത്തിപ്പെടണം, എന്നാലേ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം, പക്ഷേ ആക്ച്വലി നമ്മൾ സ്റ്റേയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഔട്ടർ ഏരിയ ആവാം. അപ്പോൾ നമ്മളിപ്പം ഫൂക്കോക്കിലാണ് വന്നിട്ട് ബേസിക്കലി ഇതേപോലെ ഒരു സൺസെറ്റ് ടൗൺ അല്ലെങ്കിൽ ഗ്രാൻഡ് സിറ്റി ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റ് 12 വരെയോ 1 വരെയോ ആണെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷേ അവിടെ നിന്ന് ആക്ച്വലി നമ്മളെ സ്റ്റേയിൽ വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു ട്രാവൽ ടൈം കാണാം, അങ്ങനെ വന്നിട്ട് ഡേ ക്ലോസ് ആവും. ആക്ച്വലി നമുക്ക് അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻസ് ഇല്ല ഫൂക്കോക്കിൽ. ആക്ച്വലി വിയറ്റ്നാമിൽ നമ്മൾ പോയ രണ്ട് ലൊക്കേഷനും ബീച്ചിന് സമയമായിട്ടുള്ള ലൊക്കേഷനാണ്. ദനാങ് ബീച്ച് ലൊക്കേഷനാണ്, ഫൂക്കോക്ക് ഒരു ഐലൻഡുമാണ്. അപ്പോൾ ബീച്ച് തന്നെയാണ് മെയിൻ ഫോക്കസ്. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കോവളം അല്ലെങ്കിൽ വർക്കല വൈബ് എങ്ങനെയാണോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് എഡിഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം വളരെ സ്ട്രെസ് ഫ്രീ, എന്ന് വെച്ചാൽ തിരക്ക് എല്ലാം വളരെ കുറവാണ്. ഇവിടെ ഉള്ളതുപോലെ ഒരു തിരക്കൊന്നും അനുഭവപ്പെടത്തില്ല. ലൊക്കേഷൻസ് നോക്കുമ്പോൾ എല്ലാം ഒരു കേരളം പോലെ തന്നെയാണ് എല്ലാം കാണാനും ഇത് ചെയ്യാനും, പക്ഷേ എല്ലാം വളരെ ലെയ്ഡ് ബാക്കാണ്. എല്ലാം ഒരു ബീച്ചിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ആവാം, എല്ലാം ലെയ്ഡ് ബാക്കും ആണ്, റോഡിൽ തിരക്കുകളും വളരെ കുറവാണ്. പോയ വേറൊരു ലൊക്കേഷനെ പറയുകയാണെങ്കിൽ ബണാ ഹിൽസാണ് നമ്മൾ പോയത്. ബണാ ഹിൽസിൽ ആക്ച്വലി എത്തിപ്പെടാനായിട്ട് നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത്. നമ്മൾ ഈ ബീച്ച് ലൊക്കേഷനിൽ നിന്ന് കുറച്ചൊരു ട്രാവൽ ടൈമുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ കാർ എടുക്കുകയാണ്. കേബിൾ കാർ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് കേബിൾ കാർ റൈഡ് എന്തുമാണ് ആ ബണാ ഹിൽസിലോട്ട് എത്തിപ്പെടുന്നത്. കേബിൾ കാർ റൈഡ് തന്നെ ഒരു 15 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പിൽ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഈ കേബിൾ കാർ ട്രാവൽ ചെയ്യുന്ന ഈ ബണാ ഹിൽ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ പിന്നെ 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു മൂന്നാർ വൈബിലേക്ക് എത്തുകയാണ്. അവിടെ തണുപ്പും മഞ്ഞും മൂടലൊക്കെയാണ് അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ്. അവിടെയും നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാം. പാർക്സ് ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ഷോപ്പിംഗ് ചെയ്യാൻ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഒരു തണുപ്പുള്ള വൈബ് ഉടനെ തന്നെ അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് നേരെ ബണാ ഹിൽസിലോട്ട് പോയാൽ മതി. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ വിയറ്റ്നാമിലെ ഫേമസ് ആണ് കോഫി. അവരുടെ കോഫി എന്ന് വെച്ചാൽ വളരെ വളരെ സ്ട്രോങ് ആണ്. വെറുതെ ചെന്ന് ഒരാൾക്ക് കുടിക്കാമെന്ന് വെച്ചാൽ ഒരു ഞാൻ പറയുന്നത് കോഫി ലവേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള കോഫിയാണ് പറയുന്നത്. അല്ലാതെ കോഫി എൻജോയ് ചെയ്യാതാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വളരെ സ്ട്രോങ് ആണ്. പിന്നെ ബ്ലാക്ക് കോഫിയാണ്. ബ്ലാക്കിൽ അവർ ആക്ച്വലി മിൽക്കിൻ്റെ ക്രീമാണ് എടുത്തു വരുന്നത്. അവിടെ ഫേമസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കോഫിയാണ്. കോഫി ഓൾറെഡി വളരെ സ്ട്രോങ് ആണ്, അതിൽ തന്നെ അവർ സോൾട്ട് ചേർക്കും. കോഫിയിൽ സോൾട്ട് ചേർക്കും, വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കത് സോൾട്ട് വലിയൊരു ഫ്ലേവർ വ്യത്യാസമായിട്ട് തോന്നത്തില്ല. അത് ഒരു ആ ഒരു കോഫി ഫ്ലേവറിനെ ആഡ് ചെയ്യുന്ന പോലെ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ സോൾട്ടും.
അപ്പം സോൾട്ട് കോഫി ഉണ്ട്.

0: പിന്നെ എഗ് കോഫിയുണ്ട്. ഞാൻ എഗ് കോഫി ട്രൈ ചെയ്തില്ല, കാരണം റോ എഗ്ഗാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അനുഭവം പറയാൻ പറ്റത്തില്ല. പക്ഷേ സോൾട്ട് കോഫി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ കോഫി ലവറും കൂടെയാണ്, അതുകൊണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു ഐറ്റമാണ് അവിടുത്തെ സോൾട്ട് കോഫി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ മാങ്ങ ആൻഡ് ചക്ക. മാങ്ങ വന്ന് വിയറ്റ്നാമിൽ ഇയർ റൗണ്ട് കിട്ടുന്നൊരു സാധനമാണ്. അതൊരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടത്തെക്കാളിലും വലിയ സ്പെഷ്യൽ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷേ ഇയർ റൗണ്ട് കിട്ടും. ഇപ്പം മാംഗോ ലവേഴ്സ് ഉണ്ടെങ്കിൽ വിയറ്റ്നാമിൽ പോയാൽ ഇയർ റൗണ്ട് എപ്പോഴും വേണമെങ്കിലും മാംഗോ ട്രൈ ചെയ്യാം. പിന്നെ ടേസ്റ്റിലും വ്യത്യാസം തോന്നിയത് അവിടുത്തെ ചക്ക, വളരെ ടേസ്റ്റായിരുന്നു അവിടുത്തെ ചക്ക. ഇവിടുത്തെ ചക്ക എന്ന് പറയുന്നത് നമുക്കൊരു ഹിറ്റ് ഓർ മിസ് ഫീലാണ്. ചില സമയം കൊള്ളായിരിക്കാം, ടേസ്റ്റ് കാണും, ചില സമയം അങ്ങനെ ടേസ്റ്റ് ഒന്നും കാണാതെ പോകാം. പക്ഷെ അവിടുത്തെ ഞാൻ രണ്ട് മൂന്ന് തവണ വാങ്ങി കഴിച്ചായിരുന്നു, എല്ലാം വളരെ ടേസ്റ്റുള്ള ചക്കയായിരുന്നു. പക്ഷെ അതും ഇയർ റൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ രണ്ട് ഐറ്റംസും വളരെ ടേസ്റ്റ്ഫുൾ സാധനങ്ങളായിരുന്നു. പിന്നെ കണ്ട കാഴ്ചയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ദനാങ്ങിൽ ചെന്ന് ഇറങ്ങിയ സ്ഥലത്ത് ഒരു ഡ്രാഗൺ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ആകൃതി എന്ന് വെച്ചാൽ ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്, ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ബ്രിഡ്ജിൻ്റെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തല വന്നിട്ട് ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ എൻഡിങ് പൊസിഷനിൽ അതിൻ്റെ ഹെഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ വീക്കെൻഡ്സ് വന്നിട്ട് ഇവ ഈ ഡ്രാഗൺ ബ്രിഡ്ജിൽ ഒരു ഷോ നടത്തും. അതായത് ഈ ഡ്രാഗണിൻ്റെ തലേന്ന് തീ തുപ്പുന്നതായിട്ട് ഷോ, വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇരുന്നാൽ ഈ വ്യൂ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ തന്നെ അവിടെ ഈ സ്ട്രീറ്റ് ഫുഡ് തട്ടുകട പോലത്തെ ഷോപ്സിലെല്ലാം അവരിങ്ങനെ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്സിൽ ഇങ്ങനെ കൊണ്ട് സീറ്റിട്ട് ഇങ്ങനെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നാൽ മാത്രമാണ് നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ മാത്രമേ അവിടെ ഇരുന്ന് ആ വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. 3 മിനിറ്റ്സ് ഷോയേ ഉള്ളൂ. നമുക്ക് രണ്ട് മൂന്ന് തവണ അത് ഇങ്ങനെ ഡ്രാഗൺ തീ തുപ്പുന്നതായിട്ടും കാണാൻ പറ്റും. വാട്ടർ സ്പ്രേ ചെയ്യും, വാട്ടറും ഇങ്ങനെ വായിൽ നിന്ന് തുപ്പുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു നല്ല ഇതായിരുന്നു.
1: ഒരു വിയറ്റ്നാം യാത്ര, യാത്രാവിശേഷങ്ങൾ പങ്കുവച്ചത് വിനോദ് കുമാർ. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയത്.

0: ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 10 മണിക്കുള്ള രഞ്ജിനിയിൽ.
1: 103.6 റിയൽ FM.
2: നീതിശാസ്ത്രം ചിരിക്കുന്നു നാടകം, രചന ശ്രീ VC രാജൻ, സംവിധാനം സി കൃഷ്ണകുമാർ. നീതിശാസ്ത്രം ചിരിക്കുന്നു

0: പ്രഭാകരമേനോൻ മകൻ അമൻജിത്ത്, പ്രഭാകരമേനോൻ മകൻ അമൻജിത്ത്. ദൈവം സാക്ഷിയായി ഞാൻ കോടതിയിൽ സത്യം മാത്രമേ പറയൂ.
1: ദൈവം സാക്ഷിയായി ഞാൻ കോടതിയിൽ സത്യം മാത്രമേ പറയൂ.
2: ഈ കേസിന്റെ വിചാരണ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണമെന്ന് കോടതി ആഗ്രഹിക്കുന്നില്ല. പ്രതി അമ്മഞ്ചിത്ത് പെറ്റമ്മയെയും കൂടപ്പിറപ്പിനെയും വെടിവെച്ച് കൊന്നതാണെന്ന് കോടതിയിൽ ബോധിപ്പിച്ചു കഴിഞ്ഞു. സാക്ഷികളായി വീട്ടുജോലിക്കാരും കൊല്ലപ്പെട്ട പ്രഭാകരമേനോന്റെ അഡ്വക്കറ്റും വിസ്തരിക്കപ്പെട്ടു. വിധി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് പ്രതി അമ്മഞ്ചിത്ത് ഒരു കാര്യം വ്യക്തമാക്കിയാൽ കൊള്ളാം. എന്തിനാണ് ഇത്രയും ക്രൂരമായ ഇരട്ടക്കൊലപാതകം നടത്തിയത്? കോടതിക്കെന്ന പോലെ മറ്റുള്ളവർക്കും അതറിയാനുള്ള ആഗ്രഹം കാണും.
1: ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എനിക്ക് വധശിക്ഷ വിധിക്കുകയും ഈ നശിച്ച ലോകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ എന്നെ രക്ഷപ്പെടുത്തുകയും വേണം.
2: ഓർഡർ, ഓർഡർ. മിസ്റ്റർ അമൻജിത്ത്, ശിക്ഷ വിധിക്കാനുള്ള അവകാശം കോടതിയുടെ പരിധിയിൽ പെട്ടതാണ്.
1: യുവർ ഓണർ, ഇതൊരു തരം മാനസിക പീഡനമാണ്. കോടതി എന്തിനു കുറ്റപ്പെടുത്തുന്നു? തെറ്റുകാരൻ ഞാൻ തന്നെയല്ലേ? ആത്മഹത്യ ചെയ്യാമായിരുന്നു, അത് ഭീരുത്വമാണെന്ന് കരുതി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ധൈര്യമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയാതിരുന്നതെന്ന്.

0: ഓർഡർ ഓർഡർ, ഇത് കോടതിയാണെന്ന കാര്യം മറക്കുന്നു. മിസ്റ്റർ അമൻജിത്ത്, ഞാൻ ജഡ്ജി മാത്രമല്ല ഒരു മനുഷ്യൻ കൂടിയാണ്. ടെൽ മീ യുവർ റിയൽ സ്റ്റോറി.
1: യെസ് യുവർ ഓണർ, ഐ ആം എ മാൻ ലൈക്ക് യു. എനിക്കൊരു ഹൃദയമുണ്ട് സാർ, തേങ്ങുന്ന പൊട്ടിക്കരയുന്ന ഇതുവരെ പൊട്ടിത്തെറിക്കാത്തൊരു ഹൃദയം. സാർ പറഞ്ഞില്ലേ നമ്മളൊക്കെ മനുഷ്യരാണെന്ന്, വികാരങ്ങളും വിചാരങ്ങളും ഉള്ള മനുഷ്യൻ. അതെ, ഞാനത് അംഗീകരിക്കുന്നു. ഒരു മനുഷ്യനാകാൻ പരമാവധി ശ്രമിച്ചതാണ് സാർ എനിക്ക് പറ്റിയ തെറ്റ്. നാടും നാട്ടാരും ഭയപ്പെട്ട് പോലീസിന് തലവേദനയുണ്ടാക്കിയ അമൻജിത്ത് എന്ന വിപ്ലവകാരി ഇന്നും ജീവിക്കുമായിരുന്നു, ആരാലും പിടിക്കപ്പെടാതെ. പക്ഷേ എന്റെ ലക്ഷ്യം എത്രയോ അകലെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നെപ്പറ്റി ചിന്തിച്ചു, എന്റെ കുടുംബത്തെപ്പറ്റി ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായത്. ചിരിച്ചുകൊണ്ട് സ്നേഹം കാണിക്കുന്നവർ കടിച്ചു കയറാൻ തക്കം പാർത്തിരിക്കുന്ന ചെന്നായ്ക്കളാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എന്റെ രക്തത്തിന് തീപിടിച്ചു. അതിന്റെ അന്ത്യം ഞാനിതാ നിങ്ങൾക്ക് മുന്നിൽ, അറവുകാരന്റെ മുന്നിൽപ്പെട്ട ആട്ടിൻകുട്ടിയെ പോലെ. സർ, ഞാൻ പറയാം എന്റെ കഥ നിങ്ങൾക്കു വേണ്ടി, അമൻജിത്ത് എന്ന വിപ്ലവകാരിയുടെ കഥ.
2: ഹലോ, അതെ, പ്രഭാകർ മേനോന്റെ വീടാണ്? ഇല്ല, ടൂറിലാണ്. അനിത മേനോനാണ് സംസാരിക്കുന്നത്. അതെ, അങ്ങനെയാണോ? ഓഹോ, വന്നാ പറയാം. ശരി.
3: ആ മമ്മി, ഞാൻ ഓഫീസിലേക്കാ, ഡാഡി ഇല്ലാത്തതല്ലേ. ഓ, അത് മറന്നു. ആരാ ഇത്ര കാര്യമായി ഫോൺ ചെയ്തത്?
2: കോളേജിൽ നിന്ന് പ്രിൻസിപ്പാളാ.
3: ഓ,
2: അമൻ കുറച്ചു ദിവസമായി കോളേജിൽ വരാറില്ലാന്ന്. രക്ഷിതാവ് നിർബന്ധമായും ഓഫീസുമായി ബന്ധപ്പെടാൻ. ഇല്ലെങ്കിൽ
3: ഇല്ലെങ്കിൽ എന്താ, കോളേജിൽ നിന്ന് പുറത്താക്കും. എന്നെ കണ്ടു പഠിക്കണം. ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ച് ജോലി ചെയ്ത് വല്ലതും ഉണ്ടാക്കിയിട്ട് വേണോ ഇവിടെ ജീവിക്കാൻ? രണ്ടോ മൂന്നോ തലമുറകൾ എങ്ങനെ ചെലവാക്കിയാലും തീരാത്ത സ്വത്ത് ഡാഡി സമ്പാദിച്ചിട്ടില്ലേ.
2: അരുൺ, വേണ്ട, നിന്റെ സംസാരം കുറെ ഏറിപ്പോണു.
3: മമ്മി എന്താ കരുതിയത്? ഞാൻ വെറും ഒരു പാവത്താനാണെന്നോ? മമ്മിയുടെ മകൻ അരുൺ പ്രകാശേ കളി തുടങ്ങിയിട്ട് വർഷങ്ങളായി.
2: അരുൺ, നീ എന്താ ഈ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവണില്ല, എന്ത് കളി?
3: മനസ്സിലാകും മമ്മി, അല്പം കൂടി കഴിയട്ടെ. ഇപ്പോൾ അമൻജിത്തിന്റെ പ്രിൻസിപ്പൽ വിളിച്ചില്ലേ, ആ വിളിയുടെ പിന്നിൽ ഈ അരുൺ പ്രകാശുണ്ട്.
2: നീ എന്തൊക്കെയാ മോനെ പറയണത്?
3: പറഞ്ഞതിൽ അല്പം പോലും കളവില്ല. എന്റെ അച്ഛനെ, അതായത് നിങ്ങളുടെ ഭർത്താവിനെ, എന്നേക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്ന അമൻജിത്തിനെ എനിക്ക് വേണം. എന്റെ ലക്ഷ്യത്തിലെത്താൻ അവൻ ഒരിക്കലും എനിക്കൊരു വിലങ്ങുതടിയാവരുത്. പണം എന്തും നേടിത്തരുമെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
2: അരുൺ, എന്റെ മോനെ, എന്തൊക്കെയാ നീ പറയണത്? എനിക്ക് പേടിയാവും.
3: മമ്മി പേടിക്കൊന്നും വേണ്ട. മമ്മി വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ച വക്രബുദ്ധിയുടെ തുടർച്ച തന്നെ ഈ മകനും ആവർത്തിക്കുന്നു. പക്ഷെ എനിക്ക് പേടിയില്ല ഒന്നിനെയും. ഐ ആം അരുൺ പ്രകാശ്, സൺ ഓഫ് അനിത മേനോൻ. മമ്മി, കാത്തിരുന്നോളൂ, അടുത്ത നീക്കത്തിൽ അരുൺ പ്രകാശ് ആരാകുമെന്ന് കാണാം.
2: മോനെ
3: വരട്ടെ.
0: പ്രതി അഭിജിത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് ശിക്ഷാർഹനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ന്യായവും നീതിയും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പൌരനും ചിലപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചു പോകാം. അതുകൊണ്ട് പ്രതി നിയമത്തിന് മുമ്പിൽ കുറ്റക്കാരനല്ലാതാവുന്നില്ല.
4: യുവർ ഓണർ, ഐ ആം ശിവശങ്കർ, അഡ്വക്കേറ്റ് ഓഫ് മിസ്റ്റർ അമൻജിത്ത്. യുവർ ഓണർ, എനിക്ക് പറയാനുള്ളത് കൂടി ദയവായി കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു നിരപരാധിയെ ശിക്ഷിക്കേണ്ടി വന്ന കുറ്റത്തിന് താങ്കൾക്ക് മനസമാധാനം നഷ്ടപ്പെടും. സർ, ഈ നിൽക്കുന്ന അമൻജിത്ത് നിരപരാധിയാണ്, ഇയാൾ ആരെയും കൊന്നിട്ടില്ല.
5: സർ, ഈ വാദം അനാവശ്യമാണ്. ഒരു സർക്കാർ വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട കോടതി അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്തരുത്.
4: യുവർ ഓണർ, എന്റെ സുഹൃത്ത് പറയുന്നതിൽ കാര്യമില്ലാതില്ല. സമയത്തിന്റെ വില ഇന്നേവരെ ആർക്കും നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ബഹുമാനപ്പെട്ട കോടതി അതിന് അനുവാദം തരണം.
0: യെസ് മിസ്റ്റർ ശിവശങ്കർ, യു കാൻ പ്രൊസീഡ്.
4: യുവർ ഓണർ, രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ടാണ് എന്റെ കക്ഷി കുറ്റം സമ്മതിച്ചത്.
6: ഞാൻ കൊലപാതകിയാണ്, വേണ്ട, എന്നെ ആരും രക്ഷിക്കാൻ ശ്രമിക്കണ്ട. ഈ കൈകൾ കൊണ്ടാണ് ഞാൻ അവരെ വെടിവെച്ചു കൊന്നത്.
4: യുവർ ഓണർ, കണ്ടില്ലേ, എന്റെ കക്ഷി ആരെയോ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തത്. ഇയാൾ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കാം. യഥാർത്ഥ കുറ്റവാളിയെ ഈ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാം. യുവർ ഓണർ, എനിക്ക് കുറ്റം ആരോപിക്കപ്പെട്ട അമൻജിത്തിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ദയവായി അനുവദിക്കണം.

0: യു ക്യാൻ പ്രൊസീഡ്.
1: എടാ ശിവ, നീ ബെല്ലടിച്ച് കേട്ടില്ലേ? നീ ക്ലാസ്സിൽ കയറുന്നില്ലേ?
2: ഇല്ലടാ, എനിക്ക് കയറാൻ പറ്റില്ല, ഫീസ് അടയ്ക്കാത്തത് കൊണ്ട്. എന്നെ പുറത്താക്കിടാ.
1: ഷോ, മോശമായി പോയി. എടാ, ഞാൻ അന്യനാണോ? നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഓ, താനാരാ, ഒരു വലിയ അഭിമാനി. എന്റെ അച്ഛന്റെ വിശ്വസ്തനായ ഡ്രൈവറുടെ മകനാ നീയെ, അത് മറക്കണ്ട.
2: അച്ഛൻ ഡ്രൈവറൊക്കെ തന്നെയാ. എടോ, ഞാൻ ശിവശങ്കരൻ നമ്പൂതിരിയാ, അഭിമാനിയാ. പിന്നെ ഫീസ് ഇളവില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് പൂർണ്ണ വിരാമം
1: ഇടുകയാടാടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്നെ അതിന് അനുവദിക്കില്ല. കേശവൻ നമ്പൂരിയുടെ ഏക പ്രതീക്ഷ നീയാ. പ്രായം ചിതലരിക്കാൻ തുടങ്ങിയ ആ നല്ല മനുഷ്യനെ വേദനിപ്പിക്കല്ലടാ. ഒരു പക്ഷേ ആ വേദന ഒരു ശാപമായി എന്നെയും വേട്ടയാടിയേക്കാം. നീ വാടാ.
2: അമൻ പോയിക്കോളൂ, എന്നെ നിർബന്ധിക്കരുത്.
1: ശിവ, നീ വരും. വരാണ്ടിരിക്കാൻ നിനക്ക് പറ്റില്ല. നിന്റെ ഫീസ് രാവിലെ തന്നെ ഓഫീസിൽ അടച്ചിട്ടുണ്ട്. വരാനടാ പറഞ്ഞത്? ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ.
3: യുവർ ഓണർ, എന്റെ സുഹൃത്ത് പ്രതിഭാഗം വക്കീൽ പറഞ്ഞത് കേട്ട് കാണും. ഈ നിൽക്കുന്ന അമൻജിത്ത് ഒരു കൊലപാതകിയാണെന്ന് അയാൾ പോലും സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നത്?
2: യുവർ ഓണർ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ കോടതിക്ക് ദയവുണ്ടാകണം. കാൻ ഐ പ്രൊസീഡ്?
0: യെസ്, യു ക്യാൻ.
2: മിസ്റ്റർ അമൻജിത്ത്, നിങ്ങൾ കോടതിയിൽ ഏൽപ്പിച്ച ആ തോക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണോ?
1: അത് പിന്നെ അല്ല, അച്ഛന്റേതാണ്.
2: അച്ഛൻ തന്നതാണോ?
1: അല്ല, അച്ഛന്റെ അലമാരിയിൽ നിന്ന് എടുത്തതാണ്.
0: തോക്ക് ലൈസൻസ് ഉള്ളതാണോ?
1: അറിയില്ല.
2: യുവർ ഓണർ, കൊല്ലപ്പെട്ട അരുൺ പ്രകാശിന്റെയും അനിതാ മേനോന്റെയും ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം സമയത്ത് എടുത്തു മാറ്റിയതാണ് ഈ വെടിയുണ്ടകൾ. ബഹുമാനപ്പെട്ട കോടതി, ഈ വെടിയുണ്ടകളും തോക്കും പരിശോധിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.
0: അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം.
2: താങ്ക് യു യുവർ ഓണർ. അമൻജിത്ത്, ലുക്ക്, ഇയാളെ പരിചയമുണ്ടോ?
1: ഉണ്ട്. ഇത് നമ്മുടെ സൂര്യനാരായണ സ്വാമിയല്ലേ?
2: അതെ, സൂര്യനാരായണ സ്വാമി തന്നെ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ സ്വാമിയായിരുന്നില്ല. യുവർ ഓണർ, ഈ സ്വാമിയെ വിസ്തരിക്കാൻ അനുവാദം തരണം.
0: യെസ് മിസ്റ്റർ ശിവശങ്കർ.
2: സ്വാമിജി, താങ്കൾക്ക് പറയാനുള്ളത് കോടതിയിൽ പറയണം. ഒരു നിരപരാധിയെ നമുക്ക് രക്ഷിക്കണം.
4: പറയാം, എല്ലാം പറയാം. അതിനുവേണ്ടി തന്നെയാ ഞാൻ താങ്കളെ കണ്ടതും. എന്റെ ലക്ഷ്യം പൂർത്തിയായി. എനിക്കിനി സൂര്യനാരായണ സ്വാമിയെ ജീവിക്കണമെന്നില്ല.
0: ഓർഡർ, ഓർഡർ. നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം.
4: ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറയാം. കുറ്റം ആരോപിക്കപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അമൻജിത്ത് എന്റെ മകനാണ്.
0: ഓർഡർ, ഓർഡർ.
2: അതെ, ഇയാൾ പറഞ്ഞത് ആർക്കും ഒളിക്കാൻ പറ്റാത്ത പകൽ പോലുള്ളൊരു സത്യം.
4: ഞാൻ അമൻജിത്തിന്റെ അമ്മയുടെ, അതായത് കൊല്ലപ്പെട്ട അനിതാ മേനോന്റെ അച്ഛന്റെ കമ്പനിയിലെ ഫോർമാനായിരുന്ന രഘുചന്ദ്രനാണ്.
1: രഘുചന്ദ്രൻ,
5: മോനെ, ഇങ്ങടുത്ത് വരൂ. ഞാൻ നിന്നോട് ഒരു കാര്യം തുറന്നു പറയാൻ പോവുകയാ. പറയുന്നതിന് മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. ഇക്കാര്യം ആരോടും പറയില്ലെന്ന്. പറയാതിരുന്നാൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല.
1: അച്ഛൻ എന്നെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി.
5: നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. മരണം ഏത് സമയത്തും എന്നെ വിളിക്കും. അതിനു മുമ്പ് ഇക്കാര്യം പറഞ്ഞ് നിന്നോട് മാപ്പിരക്കണം. മോനെ, അനിതയും അരുണും എത്രയും പെട്ടെന്ന് ഞാൻ മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്.
1: അതൊക്കെ അച്ഛന്റെ തോന്നല.
5: അല്ല മോനെ, സത്യമാണ്. ദിവസങ്ങൾ കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ പറയാം. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ. എന്റെ വിവാഹത്തിന്റെ ഒരാഴ്ച മുമ്പ് നടന്ന ഒരു സംഭവം. ഇതറിയാവുന്നവർ 3 ആളുകൾ മാത്രം. എനിക്കും നിന്റെ അമ്മയ്ക്കും അമ്മയുടെ അച്ഛന്റെ കമ്പനിയിലെ ഫോർമാനും മാത്രം. ഞാൻ നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലെ ഓഫീസിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അനിത എന്നെ കാണാൻ വന്നത്. കല്യാണത്തിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ.
6: യെസ്, കമിൻ. ഹലോ, ഇതാര്? മിസ് അനിതയോ? അത്ഭുതമായിരിക്കുന്നു. കല്യാണപ്പെണ്ണ് വിവാഹത്തിന് ഒരാഴ്ച മാത്രമുള്ളപ്പോൾ ഭർത്താവാകാൻ പോകുന്ന ആളെ കാണാൻ വരിക. അതിരിക്കട്ടെ, നീ ഇങ്ങോട്ട് വരുന്നത് പലവരും കണ്ടോ? അനിത, എന്താ, എന്തു പറ്റി? പ്ലീസ് ഒന്ന് നിർത്തു. ആരെങ്കിലും വന്നാൽ
7: എന്നോട് ക്ഷമിക്കണം. ഞാനൊരു കാര്യം പറയാനാ വന്നത്. നിങ്ങളെ പറ്റി നന്നായി മനസ്സിലാക്കിയപ്പോൾ എന്റെ മനസ്സാക്ഷി എങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത്? ഞാൻ പിഴച്ചവളാണ്.
6: വാട്ട്സ്? നോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കളവാണ്. വിവാഹത്തിന് നിനക്കിഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇല്ലാത്ത കാര്യം പറഞ്ഞ്.
7: ഞാൻ പറഞ്ഞത് സത്യം.

0: എന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ എന്നെ ജീവനോടെ ബാക്കി വെക്കില്ല. കോൺട്രാക്ടർ വിക്രമൻ തമ്പിയെ പറ്റി നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണില്ല.
1: കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിക്രമൻ തമ്പിയെയല്ല, അനിതയെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അത് നടക്കും, ആരെതിർത്താലും അത് നടന്നിരിക്കും.
0: ഈശ്വര, ഇതെന്ത് പരീക്ഷണം! ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ വയറ്റിൽ 2 മാസം പ്രായമെത്തിയ ഒരു കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ ആരും അറിയാതെ അതിനെ നശിപ്പിക്കാമായിരുന്നു, പക്ഷെ അത് ചതിയാണെന്ന് എനിക്ക് തോന്നി. നിങ്ങളിലെ നല്ല മനുഷ്യനെ വഞ്ചക്കിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളെ കാണാനും ഇക്കാര്യം തുറന്നു പറയാനും തീരുമാനിച്ചത്.
1: നിന്റെ നല്ല മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അനിതേ, ചോദിക്കുമ്പോൾ വിഷമം തോന്നരുത്. ആരാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ?
0: വേണ്ട, നിങ്ങളത് അറിയണ്ട, ആരും അറിയണ്ട.
1: എന്നെങ്കിലും ഒരിക്കലും ഇത് അറിയില്ലേ? ഇപ്പോൾ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതല്ലേ നല്ലത്?
0: എന്റെ മരണമാണ് ഇതിനൊരു പരിഹാരം.
1: അനിതേ, മരണത്തെപ്പറ്റി ചിന്തിക്കാൻ വരട്ടെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അതിനനുവദിക്കില്ല.
0: സത്യമാണ് ഞാൻ പറഞ്ഞത്, മരണം മാത്രമാണ് ഇതിനൊരു പരിഹാരമായി കാണുന്നത്. എന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും, അയാളെയും.
1: ആരാണ് അയാൾ, പറയൂ.
0: ഞാനാണ് തെറ്റുകാരി. അദ്ദേഹം പല പ്രാവശ്യം എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതാ. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ഞാൻ എന്നെ തന്നെ മറന്നു.
1: ഞാൻ അനിതയെ മനസ്സിലാക്കുന്നു. ശുദ്ധമായൊരു മനസ്സ് നിനക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പൂർണ്ണ മനസ്സോടെ നിനക്കെന്നെ അംഗീകരിക്കാൻ പറ്റുമോ? അതാണ് എനിക്കറിയേണ്ടത്. ഈ രഹസ്യം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ. പറയൂ, ആരാണ് നിന്നെ ചതിച്ചത്?
0: അദ്ദേഹം എന്നെ ചതിച്ചിട്ടില്ല. ഇന്നും ഞാൻ അയാളെ കണ്ടിരുന്നു, ഒരുമിച്ച് മരിക്കാൻ തയ്യാറെടുത്ത ആ പാവം കാത്തിരിക്കുന്നത്. അച്ഛന്റെ കമ്പനിയിലെ ഫോർമാൻ രഘുചന്ദ്രൻ.
1: ശരി, ഈ സംസാരം നമുക്കിവിടെ നിർത്താം. അനിത പോയിക്കോളൂ, ഞാൻ രഘുചന്ദ്രനെ കണ്ട് സംസാരിക്കാം. ആ നിൽക്ക്. പിന്നെ അടുത്ത ആഴ്ച നിശ്ചയിച്ച തീയതിക്ക് തന്നെ നമ്മുടെ കല്യാണം.
0: എന്നോട് ക്ഷമിക്കണം.
1: അനിത പോകൂ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ആർക്കും തെറ്റുപറ്റാം. പോയിക്കോളൂ. ഇതാണ് മോനെ നീ അറിയേണ്ട കഥ. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിനക്കറിയാമെന്നൊരിക്കലും നിന്റെ അമ്മ അറിയരുത്.
2: അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്?
1: നിന്റെ അമ്മയെ എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. 2 ജീവിതങ്ങളാ നിഷ്പ്രയാസം നിന്റെ അമ്മ തകർത്തത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നല്ല മനുഷ്യനെ അവൾ നിഷ്കരുണം ഒഴിവാക്കി. പിന്നെ എന്റെ ബലഹീനതയിൽ തന്നെ അവൾ കയറി പിടിച്ചു.
2: അച്ഛാ, അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ?
1: പറഞ്ഞില്ലെങ്കിൽ എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കും. ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ടാ ഞാൻ ഇതൊന്നും ആരോടും പറയാതിരുന്നത്. ഇന്ന് ഞാൻ ഉറങ്ങും സ്വസ്ഥമായി. ഛേ, എന്താ ഇത്? എഴുന്നേൽക്ക്, എഴുന്നേൽക്കടോ, കരയുന്നു. വിഡ്ഢി, ഇത് ജീവിതമാണോ? ഇതൊന്നുമില്ലെങ്കിൽ എന്ത് ജീവിതം? നീ എന്റെ മകനാണ്, നീ പതറിയാൽ എന്റെ സമനില തെറ്റും. പറഞ്ഞത് കേട്ടില്ലേ, ധൈര്യം കൈവെടിയരുത്. അമഞ്ജിത്ത് എന്ന് നിനക്ക് പേരിട്ടത് ഞാനാ, എന്നും നീ അമഞ്ജിത്തായിരിക്കണം.
3: ഹലോ ജഗമാ, വരൂ, ഇരിക്കൂ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
4: എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞങ്ങളെപ്പോലെയുള്ളവരെ നിരവധി തൊഴിലാളികളുള്ള ഫാക്ടറിയുടെ ഉടമസ്ഥർ കാണണമെന്ന് പറയുന്നതിന് പിന്നിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ കാണാതിരിക്കില്ല.
3: നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നവരുടെ നേതാവ് ജയകുമാറിനെ ഞാൻ നന്നായൊന്ന് മനസ്സിലാക്കി. എനിക്ക് നിങ്ങളുടെ സഹായം വേണം, അതിനുവേണ്ടി ഞാൻ എന്തും തരും.
4: അങ്ങനെയൊക്കെയാ സാറേ ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അതിരിക്കട്ടെ, ഞാൻ എന്തു വേണം?
3: എന്റെ ഒരു ബ്രദർ, കേട്ടുകാണും, അമൻജിത്ത്.
4: അമൻജിത്തിനെ അറിയാത്തവർ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടോ? എന്തൊക്കെ നല്ല കാര്യങ്ങൾ കോളേജിൽ നടക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ പിന്നിൽ അവനുണ്ടാകും. ഒരു മാതൃകാ വിദ്യാർത്ഥി, പെൺകുട്ടികൾ ആന്തരികമായി ആരാധിക്കുകയും ബാഹ്യമായി ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ.
3: യെസ്, അവൻ തന്നെ. അവനെ അവനല്ലാതാക്കണം. ദിവസങ്ങൾക്കകം അവനെ എല്ലാവരും വെറുക്കണം. ഒരു പുഴുത്ത പട്ടിയെ പോലെ അടിച്ചോടിക്കണം.
4: സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. താങ്കളുടെ മൂത്ത സഹോദരനല്ലേ? എന്നിട്ടും?
3: അതെ, അതുകൊണ്ട് തന്നെയാണ്. അവൻ അറിയാതെ, മമ്മിയും ഡാഡിയും അറിയാതെ, സുഹൃത്തുക്കൾ പോലും അറിയാതെ കാര്യം സാധിക്കണം. ആ ജഗമാർ, അതാ ആ ബാഗ് ഒന്ന് തുറന്നു നോക്കൂ.
4: സാർ, ഇത്രയും പണം?
3: ആ പണം എറിഞ്ഞ് പണം ഉണ്ടാക്കുകയാണ് എന്റെ ഒരു രീതി. താൻ വിചാരിച്ചാൽ അമൻജിത്ത് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതിനിറക്കേണ്ട തുരുപ്പ് ചീട്ടാ കോളേജ് ബ്യൂട്ടി.

0: സുദർശന, വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം പൂർണമായും നിറവേറ്റാൻ നിങ്ങൾ തയ്യാറാണോ?
1: ശരി,
0: പ്ലാൻ വിജയിച്ചാൽ നമുക്കൊന്നുകൂടി കാണാം. എല്ലാവർക്കും പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം ഞാൻ തരും. സോമിഷ് ജയകുമാർ, നിങ്ങളുടെ ദൗത്യം ആരംഭിച്ചോളൂ. വിഷ് യു ഓൾ ദ സക്സസ്.
2: ഹലോ അമൻ, എന്താ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുകയാണോ? എവിടെയൊക്കെ അന്വേഷിച്ചു?
3: എനിക്കിതൊന്നും ഇഷ്ടമല്ല സുദർശനെ. ക്യാമ്പസ് പ്രേമത്തെ നായസൂറുവാണെന്ന് എനിക്കറിയാം.
2: അമൻ പറഞ്ഞതുപോലെ ക്യാമ്പസ് പ്രേമം എനിക്കും ഇഷ്ടമല്ല. പോകാൻ വരട്ടെ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ.
3: സുദർശനെ പ്ലീസ്, നമുക്ക് പഠിക്കാം, എന്തെങ്കിലും നല്ല പ്രവൃത്തികളിൽ പങ്കാളികളാകാം. അതിലപ്പുറം
2: അമൻ എന്റെ അപേക്ഷ നിരസിക്കരുത്. എനിക്കൊരു ജീവിതം വേണം, ഒറ്റയ്ക്കല്ല, അമലിനോടൊപ്പം.
3: സുദർശനെ
2: വേണ്ട, ഒന്നും പറയണ്ട, ഞാൻ കാത്തിരിക്കും. ഇന്ന് വൈകിട്ട് അതാ അവിടെ ആ വിളക്കുകാലിന്റെ ചുവട്ടിൽ, വരാതിരിക്കരുത്.
3: ജയകുമാർ, ഈ സ്ഥലം ഏതാ? നമ്മൾ എന്തിനാ ഇവിടെ വന്നത്?
4: ഓപ്പറേഷൻ, ഇടയ്ക്കിടെ ഓരോ ഓപ്പറേഷൻ അനിവാര്യമാണ്. നമ്മുടെ സംഘടനയുടെ നിലനിൽപ്പ് തന്നെ ഇത്തരം ഓപ്പറേഷനുകളിലാ. അതാ അവരെത്തിക്കഴിഞ്ഞു, നമ്മുടെ കൂട്ടാളികൾ. ഓപ്പറേഷന് വേണ്ട പ്ലാൻ തയ്യാറാക്കി കൊടുത്താൽ മാത്രം മതി, ബാക്കി അവർ ചെയ്തോളും.
3: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ജയകുമാർ.
4: സുദർശന ഒന്നും പറഞ്ഞിരുന്നില്ലേ?
3: പറഞ്ഞിരുന്നു, രാത്രി 12 മണിക്ക് കോളേജ് ഹോസ്റ്റലിന്റെ മുന്നിലുള്ള വിളക്കുകാലിനടുത്ത് എത്താമെന്ന് പറഞ്ഞു.
4: അത്രയും പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഞാൻ വാഹനവുമായി വന്ന് നിന്നെ പൊക്കി. സുദർശന പറഞ്ഞിട്ട അവൾ അവരുടെ കൂട്ടത്തിൽ കാണും. ലക്ഷ്യം തെറ്റാതെ വെടിവെക്കാൻ കഴിയുന്ന ഒരു ഷാർപ്പ് ഷൂട്ടറാണവൾ. മിസ്റ്റർ അമൻ, നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. നോക്കൂ, അതാ അവർ നീങ്ങിക്കഴിഞ്ഞു. 24 പേർ, എല്ലാവരുടെയും കൈകളിൽ യന്ത്രത്തോക്കുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ. ഈ ബംഗ്ലാവും ഇവിടെയുള്ള മനുഷ്യജീവികളും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ.
5: നോ, നെവർ, നോ, ഞാൻ ഇത് സമ്മതിക്കില്ല.
4: അമൻജിത്ത്, ജീവൻ മടങ്ങിൽ ശബ്ദിക്കരുത്.
5: ജയകുമാർ, പ്ലീസ് ടെൽ മീ, ഇതാരുടെ വീടാ? എന്തിനാ നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്?
4: ഞാനത് പറഞ്ഞില്ലല്ലേ, കേട്ടിട്ടില്ലേ? കെ പി പണിക്കർ, മധ്യരാജാവ്, അക്വാരി കോൺട്രാക്ടർ, കോടികളുടെ അധിപൻ, ഈ സാമൂഹ്യ ദ്രോഹിയെ വെറുതെ വിടണോ?
5: ഈ ഒരു പണിക്കരെ മാത്രം കൊന്നതുകൊണ്ട് ഇതില്ലാതാക്കാൻ പറ്റുമോ?
4: ഇത് തുടക്കം മാത്രം, ഒന്നൊന്നായി എല്ലാവരെയും ഉന്മൂലനം ചെയ്യണം. കേട്ടില്ലേ? അവർ ആരംഭിച്ചു കഴിഞ്ഞു.
5: ഞാൻ ഒന്നും അറിയില്ല. അതാ അവരാണ് അവിടെ. അവരാണ് സർ, അവരാണ്.
6: എല്ലാറ്റും നേതൃത്വം കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നും അറിയില്ല അല്ലേ? തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയിൽ മതി, കേരള വണ്ടിയിൽ.
7: സർ പ്ലീസ്, എന്റെ മകനെ ജാമ്യത്തിൽ വിടണം.
6: പറ്റില്ല മിസ്റ്റർ മേനോൻ, ജാമ്യം അനുവദിക്കരുതെന്ന മുകളിൽ നിന്നുള്ള ഓർഡർ. പണിക്കരുൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്തത് അവൻജിത്താണ്.
7: ഇല്ല, അവനത് ചെയ്യില്ല. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ അവന് കഴിയില്ല.
6: പാവങ്ങൾക്കും ക്രൂരന്മാരാകാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഈ കൊലപാതകം. സ്പോട്ടിൽ വെച്ചാണ് താങ്കളുടെ മകനെ അറസ്റ്റ് ചെയ്തത്.
7: ഇതൊരു ചതിയാണെന്ന് എനിക്ക് തോന്നുന്നു. സർ, എനിക്ക് അവനെ ഒന്ന് കാണാമോ?
6: കോൺസ്റ്റബിൾ അമനിന്റെ ഫാദറാണ്, ഒന്ന് കാണാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കൂ. ബി കെയർഫുൾ.
8: യെസ് സർ.
5: അച്ഛ, അച്ഛൻ എന്തിനാ എന്നെ കാണാൻ വന്നത്? ഞാൻ കൊലപാതകിയാ. അച്ഛന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയവൻ, 6 പേരെ വെടിവെച്ചു കൊന്ന കൊലപാതകി.
7: മോനെ, നിന്നെ എനിക്ക് വിശ്വാസമാ. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം.
5: അച്ഛനും എന്നെ വെറുക്കുമെന്നാ ഞാൻ കരുതിയത്. മതി, ഇനി സന്തോഷത്തോടെ മരണത്തെ ഏറ്റുവാങ്ങാൻ എന്നെ അനുവദിക്കണം.
7: ഇല്ല കുഞ്ഞെ, നിന്നെ ഞാൻ രക്ഷിക്കും. എനിക്കുള്ളതെല്ലാം ചെലവാക്കി നീ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും.
5: അവരൊക്കെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അച്ഛ. എന്തിനാ, എന്തിനു വേണ്ടി? ആ ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം കിട്ടാത്തത്.
7: മരിക്കുന്നതിന് മുൻപ്
5: എനിക്ക് ആ ഉത്തരം കണ്ടെത്തണം. ഇല്ലെങ്കിൽ എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തെറ്റുകാരനായിരിക്കും. എങ്ങനെയെങ്കിലും ഞാനത് കണ്ടെത്തും, കണ്ടെത്തും.
0: Well done, Mr. Jagumar. You're great. അന്ന് സമ്മതിച്ചോടും. ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കാര്യങ്ങൾ നടന്നിരിക്കുന്നു.
4: ക്രെഡിറ്റ് മുഴുവൻ സുദർശനയ്ക്കാണ്. അവളാണ് ഇതിന്റെ പ്രിയ. അവളെയാണ് താങ്കൾ പ്രശംസിക്കേണ്ടതും.

0: കാണേണ്ടത്.
1: യെസ്, ഓഫ് കോഴ്സ്. എങ്ങനെ വേണമെങ്കിലും കാണാമല്ലോ. കം ഓൺ സുഷ്ണ, ടെൽ മീ, പറഞ്ഞോളൂ, ഞാൻ എന്താ വേണ്ടത്? കം ഓൺ.
2: ഓ, ഞാൻ എന്താ പറയാൻ, കോടികളുടെ ആസ്തിയാ താങ്കൾക്ക് കിട്ടാൻ പോകുന്നത്. അത് മറക്കാതിരുന്നാൽ നമുക്ക് എല്ലാവർക്കും നല്ലത്.
3: ആ, മിസ്റ്റർ ജയകുമാർ, അടുത്തത് ഒരു ആക്സിഡന്റ്. അതുകൂടി എത്രയും പെട്ടെന്ന് നടക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ.
4: അമൻ, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ഫാദർ ഒരു ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിലാണ്.
5: എന്റെ അച്ഛൻ? ഇല്ല, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ. ഇല്ല
4: മിസ്റ്റർ അമൻജിത്ത്, ഡോണ്ട് ബി സില്ലി. ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കൂ. കോൺസ്റ്റബിൾ, ഉടനെ ഇവനെ ആശുപത്രിയിലെത്തിക്കൂ.
6: നിങ്ങൾ എത്തിയോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഫാദർ ക്രിട്ടിക്കൽ സ്റ്റേജിലാ
5: സാർ. എന്റെ അച്ഛൻ, എനിക്കാരുമില്ല സാർ. എനിക്ക് എത്രയും പെട്ടെന്ന് അച്ഛനെ കാണണം.
6: യെസ്, വരൂ. മിസ്റ്റർ മേനോൻ, കണ്ണു തുറക്കൂ. ഇതാരാണ് വന്നതെന്ന് നോക്കൂ.
7: അമ്മേ, മോൻ വന്നോ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു.
5: അച്ഛാ
7: ഡോക്ടർ, എനിക്ക് അവനോടൊരു കാര്യം പറയാനുണ്ട്.
6: മിസ്റ്റർ മേനോൻ, ശാന്തനാവൂ.
7: എന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാ. എനിക്ക് എന്റെ മോനോട് തനിച്ച് ചിലത് പറയാനുണ്ട്. എങ്കിലേ എനിക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റൂ. മോനെ, മോനെ ഇങ്ങടുത്ത് വാ. തന്റെ ചെവിക്ക് താ. അങ്ങനെ ഒന്നുകൂടി അടുപ്പിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. മറ്റാരെയും എനിക്ക് വിശ്വാസമില്ല മോനെ.
5: അച്ഛാ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് സത്യമാണെങ്കിൽ?
7: സത്യമാണ് മോനെ, സത്യമാണ്. ഞാൻ
5: അച്ഛാ, അച്ഛാ ഡോക്ടർ, എന്റെ അച്ഛൻ. അച്ഛാ,
6: മിസ്റ്റർ അമൻ, അച്ഛൻ, ഐ ആം സോറി. എന്താ ഇത്? ധൈര്യം കൈവിടരുത്. ഇവിടെ നിങ്ങൾ പതറിപ്പോകരുത്.
5: ഇല്ല സാർ, ഞാൻ പതറില്ല. ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ അച്ഛൻ പോയത്. ഞാൻ ജയിലിലേക്ക് തന്നെ പോവുകയാ. അമ്മയും അനുജനും ഒക്കെ ഇവിടെയുണ്ടല്ലോ. ശേഷിച്ച കർമ്മങ്ങളും അവർ തന്നെ ചെയ്തോട്ടെ. സാർ, നമുക്ക് പോകാം. ഇൻസ്പെക്ടർ എന്നെ കാത്തിരിക്കാവും.
4: അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എടോ, തന്നെയൊക്കെ ശമ്പളം നിന്ന് പോറ്റെന്ന് പറയണമെന്ന് പറയാൻ. ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ, അവനെ ശ്രദ്ധിക്കണമെന്ന്. ഇഡിയറ്റ്സ്.
8: ക്ഷമിക്കണം സർ. സർ, ഇതാ, ഇതുവഴി അവൻ രക്ഷപ്പെട്ടത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ അവനെ സഹായിച്ചിട്ടുണ്ട് സർ.
4: എത്രയും പെട്ടെന്ന് അവനെ പിടികൂടണം. ബി ക്യു.
9: മിസ്റ്റർ അമൻ, അങ്ങനെ നിങ്ങൾ വീട്ടിലെത്തി. അച്ഛന്റെ അലമാരിയിൽ നിന്ന് തോക്കെടുത്ത് അമ്മയെയും അനുജനെയും വെടിവെച്ചു കൊന്നു.
5: അതെ, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. മരണശയ്യയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞ വാക്കുകൾ ഓർത്തപ്പോ എന്റെ രക്തത്തിന് തീപിടിച്ചു.
9: എന്തായിരുന്നു അച്ഛൻ പറഞ്ഞത്?
5: അച്ഛനെ അപകടപ്പെടുത്തിയത് എന്റെ അനുജനാണ്. അമ്മ ആ ക്രൂരകൃത്യത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തു.
10: വിപ്ലവകാരിയുടെ വേഷം കെട്ടി എന്നെ ചതിച്ച വാടക കൊലയാളി ജയകുമാറാണ് ഇതിന്റെയൊക്കെ സഹായിയായി പ്രവർത്തിച്ചത്.
9: ജയകുമാർ, വിപ്ലവകാരികളുടെ നേതാവ്. യുവർ ഓണർ, ഇതാണ് ജയകുമാർ. വിപ്ലവം തോക്കിൽ കൂടെ തന്നെ ആവണം എന്ന് പ്രചരിപ്പിച്ചവൻ. യുവർ ഓണർ, ഈ നിൽക്കുന്ന ജയകുമാർ നിരവധി കേസുകളിൽ പിടിക്കപ്പെടാതെ ഒളിവിൽ കഴിയുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്.
11: ജയകുമാർ, തെളിവുകൾ പലതും കോടതിക്ക് ലഭിച്ചു കഴിഞ്ഞു. കോടതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ?
12: എനിക്കൊന്നും പറയാനില്ല.
9: യുവർ ഓണർ, ജയകുമാറിനെ പോലെ നിരവധി പേരുണ്ട്. അവരൊന്നും അവർക്ക് വേണ്ടിയല്ല ഈ കൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്. വെറും വാടകക്കാർ. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘമുണ്ട്. അവരെയാണ് കണ്ടെത്തേണ്ടത്. അവരെ കണ്ടെത്താൻ ബഹുമാനപ്പെട്ട കോടതി വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു.
11: യെസ് മിസ്റ്റർ ശിവശങ്കർ, കോടതി മനസ്സിലാക്കുന്നു. ഉടനെ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യും.
12: എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ മകൻ നിരപരാധിയാണ്.
9: എന്റെ സുഹൃത്ത് മോഹൻകുമാറിന് പ്രതി രഘുചന്ദ്രനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
6: ചോദിക്കാനുള്ളതും പറയാനുള്ളതും ഇവിടെ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. യുവർ ഓണർ, രഘുചന്ദ്രന്റെ ഈ കൊലപാതകത്തിലുള്ള പങ്കാളിത്തം പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു.
9: രഘുചന്ദ്രൻ കോടതിയിൽ ഹാജരാക്കിയ തോക്കുകൊണ്ടാണ് അരുൺ പ്രകാശിനെയും അനിതാ മേനോനെയും കൊന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു.

0: യുവർ ഓണർ, പ്രതി രഘുചന്ദ്രന് തക്കതായ ശിക്ഷ വിധിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
1: രഘുചന്ദ്രന് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ?
2: ഒരപേക്ഷയുണ്ട് സാർ, എന്റെ മകനോട് മാപ്പ് ചോദിക്കാനുള്ള അവസരമുണ്ടാക്കി തരണം. ഈ പാവിയായ അച്ഛനോട് പൊറുക്കണമെന്ന് പറയാനാ, പൊറുക്കണമെന്ന് പറയാൻ.
3: നീതിശാസ്ത്രം ചിരിക്കുന്നു. നാടകം സമാപിക്കുന്നു. രചന വി സി രാജൻ. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ സി പി പത്മചന്ദ്രൻ, എം എം പത്മനാഭൻ, അടിമാലി രാജൻ, പി സി സക്കറിയാസ്, പങ്കൻ താമരശ്ശേരി, എൻ എൻ പുത്തലത്ത്, കെ പി എ സലാം, തൃശൂർ വിശ്വം, നാരായണൻ വട്ടോളി, ഉഷ കുര്യാക്കോസ്, തങ്കമണി.
4: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
5: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
4: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
5: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
4: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏതു കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്താം.
5: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.
4: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
6: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
4: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
6: ഒപ്പം 65-ലധികം തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
4: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
6: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ഒ എൻ ഡി സി സൗകര്യവും.
4: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.

FM പ്രധാന വാർത്തകൾ. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏവർക്കും ആശംസകൾ നേർന്നു. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതിക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 11 ഇന്ത്യക്കാരും ആവശ്യമായ നടപടികൾ റിയാദിലെ ഇന്ത്യൻ എംബസി സ്വീകരിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സമാപിച്ചു. സാംസ്കാരിക സമുച്ചയം സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. നേപ്പാളിലെ ഗോർഖ ജില്ലയിൽ ബുദ്ധി ഗണ്ഡകി നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഇതുവരെ 80-ലധികം പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ 9 വിദേശ പൌരന്മാരും ഉൾപ്പെടുന്നു. തുർക്കി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചലഞ്ചിൽ വനിതാ സിംഗിൾസ് വിഭാഗം കിരീടം ഇന്ത്യയുടെ അൻമോർ ഖർബിന്. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 224 റൺ വിജയലക്ഷ്യം. ISL ഫുട്ബോളിൽ ഇന്റർ കാശിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിനും മുംബൈ സിറ്റിക്കെതിരെ ചർച്ചിൽ ബ്രദേഴ്സിനും ജയം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. എഫ്എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് നമ്പർ 9400224440. ഇന്ന് രഞ്ജിനിയിലൂടെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സുജിത് ഭാസ്കറാണ്. കോടഞ്ചേരിയിൽ നിന്നും സുജിത് ഭാസ്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാടോടിയിൽ നാടോടി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ഒ എൻ വി കുറുപ്പിൻ്റെ രചന, എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതം.

പറമ്പത്ത് നിന്നും സജില ഹരി ആവശ്യപ്പെട്ട ഗാനം തന്മാത്ര എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി മോഹൻ സിത്താര ഈണമിട്ട് കാർത്തിക്കും മീനുവും പാടിയത്.

സത്യൻ വെള്ളിയൂർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. അങ്കിൾ എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് വരികളെഴുതി ബിജിപാൽ ഈണമിട്ട് ശ്രേയ ഘോഷാൽ പാടിയത്.

നരിക്കുനിയിൽ നിന്നും ഷിജിയെ ആവശ്യപ്പെട്ട ഗാനം, നക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ ഓൻ വി കുറിപ്പ് എഴുതി, രവി ബോംബെ ഈണമിട്ട് യേശുദാസ് പാടിയത്.

0: മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾകോട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: വളയത്തുനിന്നും റീജ സി ടിക്ക് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഗാനരചന ഗ്രീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

കൈവേലിയിൽ നിന്നും ശൈലജ ആവശ്യപ്പെട്ട ഗാനം കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ബേപ്പൂരിൽ നിന്നും സുനില ആവശ്യപ്പെട്ടതാണ് രഞ്ജിനിയിലെ അടുത്ത ഗാനം. അങ്ങാടി എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്, ബിച്ചു തിരുമലയുടെ രചന, ശ്യാമിൻ്റെ സംഗീതം.

പലാച്ചിയിൽ നിന്നും ഇർഫാൻ തൻ്റെ സുഹൃത്തുക്കൾക്കായി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ബിച്ചു തിരുമല, സംഗീതം ബാലകൃഷ്ണൻ.

പ്രിയപ്പെട്ട കുക്കു എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടക്കലിൽ നിന്നും നിശാന്ത്, സജ്ന, നേത്ര. ഈ ഗാനം എഴുതിയത് പുതിയങ്ങം മുരളി, സംഗീതം SP വെങ്കിടേഷ്.

0: ചേച്ചി, ഈ പഴയ ഫോൺ ഇനി എന്തിനാ?
1: അതും ഐജിയിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ. ഫോൺ
3: പറവണ്ണയിൽ നിന്നും ദുജ സാഫിനിസ ഹസീന ഇവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി വേണി ഇഗ്നേഷ്യസ് ഈണമിട്ട് പി ജയചന്ദ്രനും ചിത്രയും പാടിയത്.

0: തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. തലയാട് നിന്നും രചിത.
1: കറുത്ത പെണ്ണേ നിന്നെ കാണാൻ

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
0: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്. സത്യമറിയാം, സുരക്ഷിതരാകാം.